അല്ലാഹു വെച്ചതാം അല്ലല്ലോ നിലയിൽ അല്ലാഹുവെ തന്നെ മറക്കില്ലേ. ഇങ്ങനെ എഴുതിയത് പി ഭാസ്കരൻ. എം എസ് ബാബുരാജ് ഇണം നൽകിയ ഈ ഗാനം. പാടിയത് കെ പി ഉദയഭാനു.

0: ജീവിതത്തിലെ നല്ല നാളേക്കായി ക്ഷമയോടെ പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ് വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. മറ്റൊരു വിഷയവുമായി സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിൽ ദിവ്യ എസ് വിജയൻ പാടുന്ന കൃതികൾ കേൾക്കാം. എൽ മഞ്ജുള രാജേഷ് വയലിൻ, വസുദേവ് കൃഷ്ണൻ കെ മൃദംഗം. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ സിദ്ധവൈദ്യത്തിൽ യോഗയുടെ പങ്കിനെ കുറിച്ച് ഡോക്ടർ നന്ദിനി വി എസ് സംസാരിക്കുന്നു.
3: യോഗ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ചില ശാരീരിക അഭ്യാസങ്ങളാണ്. എന്നാൽ യോഗ എന്നത് ശരീരത്തെ മാത്രം പരിശീലിപ്പിക്കുന്ന ഒരു രീതിയല്ല. ശരീരം, മനസ്സ്, ശ്വാസം, ചിന്തകൾ എന്നിവയെ ഏകോപിപ്പിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ജീവിതശാസ്ത്രമാണ്. യോഗ എന്ന വാക്കിന് കൂടിച്ചേരുക, ഏകീകരിക്കുക എന്ന അർത്ഥമാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് യോഗയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് തിരക്കേറിയ ജീവിതശൈലി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, തെറ്റായ ഭക്ഷണശീലങ്ങൾ എന്നിവ കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യോഗയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. യോഗയിൽ ആസനങ്ങൾക്കൊപ്പം പ്രാണായാമം, ധ്യാനം തുടങ്ങിയവയ്ക്കും പ്രധാന സ്ഥാനമുണ്ട്. പതിവായി യോഗാഭ്യാസം ചെയ്യുന്നത് ശരീരത്തിന്റെ വഴക്കം വർദ്ധിപ്പിക്കാനും പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താനും ശ്വാസം ക്രമീകരിക്കാനും മാനസിക

0: സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതിയും പ്രായവും അനുസരിച്ച് അനുയോജ്യമായ യോഗാഭ്യാസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. സിദ്ധ പാരമ്പര്യത്തിൽ ശരീരാരോഗ്യത്തോടൊപ്പം മനസ്സിന്റെയും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു. ശരീരത്തിലെ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ, നല്ല ജീവിതശൈലി, നിയന്ത്രിതമായ ഭക്ഷണക്രമം, ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം എന്നിവ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പരിഗണിക്കുന്നത്. ഇവിടെ അഷ്ടാംഗയോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘട്ടങ്ങളാണ് അഷ്ടാംഗയോഗത്തിലുള്ളത്. ഇതിൽ ആദ്യ ഘട്ടങ്ങളായ യമവും നിയമവും നല്ല ജീവിതശീലങ്ങളെയും ആത്മനിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു. ആസനം ശരീരത്തെ ആരോഗ്യമുള്ളതും സ്ഥിരതയുള്ളതുമാക്കുന്നു. പ്രാണായാമം ശ്വാസത്തെ നിയന്ത്രിക്കുകയും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലും ധാരണ ഏകാഗ്രതയിലേക്കും നയിക്കുന്നു. ധ്യാനം മനസ്സിനെ കൂടുതൽ ശാന്തവും കേന്ദ്രീകൃതവുമാക്കുന്നു. സമാധി ഈ യാത്രയുടെ ഉന്നതാവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യോഗത്തെ ഏതാനും ആസനങ്ങളിൽ മാത്രം ഒതുക്കി കാണേണ്ടതല്ല. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, നിയന്ത്രിതമായ ജീവിതശൈലി, നല്ല ചിന്തകൾ എന്നിവയിലേക്കുള്ള ഒരു സമഗ്രമായ യാത്രയായാണ് കാണേണ്ടത്.
1: സിദ്ധവൈദ്യത്തിൽ യോഗയുടെ പങ്കിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി.എസ്.

അറിയിപ്പ്: ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9495569631. ഓർക്കുക, ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ.

ജൂൺ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, ആൻ ആമി എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ഇഫ്തി. ഇനി ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ഗായത്രി വർമ്മ പാടിയ ഗാനം കേൾക്കാം. വരികളെഴുതിയത് ഡി സന്തോഷ്, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കിസാൻ വാണി
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് ആദരവുമായി ലോക അധ്യാപക ദിനം.

സമൂഹത്തിൽ അധ്യാപകരുടെ പ്രാധാന്യവും അവരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിനും ആണ് എല്ലാ വർഷവും ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത്. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1994 മുതലാണ് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ആണ്. അധ്യാപകർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.

0: ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് ഒരു നല്ല അധ്യാപകനായിട്ടാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്നാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക യുഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ് അധ്യാപകർ. 2026 സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പറം HSSലെ അധ്യാപകൻ ശ്രീ വിനോദ് കുമാർ കെ.
1: പ്രിയ അധ്യാപകരെ, അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകയും അവരുടെ ജീവിതത്തിന് ശരിയായ ദിശ കാട്ടുകയും ചെയ്യുന്ന മഹത്തായ ദൗത്യമാണ് അധ്യാപനം. ഒരു അധ്യാപകന്റെ വാക്കുകൾ ഒരു വിദ്യാർത്ഥിയുടെ ചിന്തകളെ സ്വാധീനിച്ചേക്കാം. ഒരു അധ്യാപകന്റെ കരുതൽ അവന്റെ ആത്മവിശ്വാസമായി മാറിയേക്കാം. ഒരു അധ്യാപകന്റെ പ്രോത്സാഹനം അവന്റെ ജീവിതത്തിലെ വലിയൊരു വിജയത്തിന്റെ തുടക്കമായേക്കാം. അതുകൊണ്ട് തന്നെ അധ്യാപകന്റെ ഓരോ ഇടപെടലിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് അധ്യാപന രീതികളും വിദ്യാർത്ഥികളുടെ ചിന്തകളും മാറുമ്പോഴും സ്നേഹം, കരുതൽ, ക്ഷമ, സമർപ്പണം, മൂല്യബോധം എന്നിവയാണ് നല്ലൊരു അധ്യാപകന്റെ ഏറ്റവും വലിയ ശക്തികൾ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയിലും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത തിരിച്ചറിഞ്ഞ് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് നല്ല മനുഷ്യരായി വളരാൻ കൈപിടി ചേർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ക്ലാസ് മുറികളിൽ നാം വിതയ്ക്കുന്ന ചെറിയ ചെറിയ നന്മയുടെ വിത്തുകൾ ഒരു നാൾ സമൂഹത്തിന്റെ വലിയ വൃക്ഷങ്ങളായി വളരുമെന്ന വിശ്വാസത്തോടെയാണ് ഓരോ അധ്യാപകനും തന്റെ ദൗത്യം തുടരുന്നത്. എന്റെ അധ്യാപക ജീവിതത്തിൽ എന്നെ ഏറെ പഠിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് നിരന്തരം പഠിക്കാനുണ്ടെന്ന തിരിച്ചറിവാണ്. ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെക്കാൾ വിലപ്പെട്ടത് നാം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന നല്ല മാറ്റങ്ങളാണ്. കുട്ടിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമേകാൻ കഴിഞ്ഞാൽ അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ പുരസ്കാരം.
0: വിദ്യാലയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കലോത്സവം, കായികമേള, ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര മേളകൾ, പ്രവൃത്തി പരിചയമേളകൾ മുതലായവ. പഠനത്തോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരിശീലനം ആരംഭിക്കേണ്ടതുമാണ്. പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോകേണ്ടതുമാണ്. എന്നാൽ പലയിടങ്ങളിലും സൗകര്യങ്ങൾ പരിമിതമാണ് എന്നത് ഒരു വസ്തുതയാണ്. ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ വിധം വിദ്യാഭ്യാസ പദ്ധതി നവീകരിക്കപ്പെടേണ്ടതാണ്. സമൂഹത്തിൽ ഇടപെട്ട് സാമൂഹ്യ ജീവിയായി മാറേണ്ടവരാണ് വിദ്യാർത്ഥികൾ. വളർച്ചാഘട്ടത്തിൽ അവരുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെ അധ്യാപകരുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി MT രാജലക്ഷ്മി.
2: October 5 ലോക അധ്യാപക ദിനം. അധ്യാപകന്റെ മഹത്വത്തെ ഓർമ്മിക്കുന്ന ഒരു ദിനം മാത്രമല്ല ഇത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അധ്യാപകന്റെ പങ്ക് എങ്ങനെ മാറണം എന്ന ചിന്തയ്ക്കുള്ള അവസരം കൂടിയാണ്. ഇന്നത്തെ കുട്ടി വളരുന്നത് പുസ്തകത്തിനുള്ളിൽ മാത്രമല്ല, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, കൃത്രിമ ബുദ്ധി, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ അവന്റെ അറിവിന്റെ ലോകത്തെ വിശാലമാക്കിയിരിക്കുന്നു. വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകൻ വെറും വിവരങ്ങൾ പകർന്നു നൽകുന്ന വ്യക്തി മാത്രമല്ല, മെന്റർ എന്ന നിലയിൽ അധ്യാപകന്റെ പദവി ഇന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ശരിയായ വിവരം കണ്ടെത്താനും തെറ്റായ വിവരം തിരിച്ചറിയാനും ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും മാനവികതയുള്ള മനുഷ്യനായി വളരാനും കുട്ടിയെ പ്രാപ്തനാക്കുന്ന വഴികാട്ടിയാണ് ഇന്ന് അധ്യാപകൻ. ചുരുക്കത്തിൽ AIയുടെ കാലത്ത് അധ്യാപകന്റെ പ്രസക്തി കുറയുകയല്ല, കൂടുതൽ വിശാലമാവുകയാണ്. യന്ത്രങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ ഒരു കുട്ടിയുടെ കഴിവും ഭയവും സ്വപ്നവും തിരിച്ചറിഞ്ഞ് വഴിതെളിക്കാൻ കഴിയുക ജീവനുള്ള ഒരു അധ്യാപകന് തന്നെയാണ്. അറിവിനൊപ്പം മൂല്യബോധവും കരുണയും സഹാനുഭൂതിയും ഉത്തരവാദിത്ത ബോധവും വളർത്തുക എന്ന ദൗത്യം അധ്യാപകന്റേതാണ്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന ലഹരി, സൈബർ അപകടങ്ങൾ, വ്യാജ വിവരങ്ങൾ, സാമൂഹിക അസഹിഷ്ണുത, പരിസ്ഥിതി പ്രതിസന്ധികൾ തുടങ്ങിയ വെല്ലുവിളികളിലെല്ലാം അധ്യാപകന്റെ ഇടപെടൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ക്ലാസ് മുറിയുടെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ല, നാളെയുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹിക ശില്പിയാണ്. അതേസമയം അധ്യാപകരുടെ തൊഴിൽ മാന്യതയും ക്ഷേമവും തുടർച്ചയായ പരിശീലനവും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. നല്ല അധ്യാപകരെ പിന്തുണയ്ക്കാതെ നല്ല വിദ്യാഭ്യാസം സാധ്യമല്ല.

0: അധ്യാപകർ പഠിപ്പിക്കുന്നത് മാത്രം പഠിക്കുന്ന കാലമല്ല ഇപ്പോൾ. വിദ്യാർത്ഥികൾക്ക് സ്വയം പഠിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭ്യമാണ്. പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്റെ ചുറ്റുപാടുമായി ഇണങ്ങിച്ചേരാനും കുട്ടികൾക്ക് കഴിയണം. പഠനം കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ സമൂഹത്തിലെ ഒരു പൗരനാണ്. സാമൂഹ്യപരമായി എല്ലാറ്റിനെയും കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതാണ്. പഠനം രസകരവും വിജ്ഞാനപ്രദവും ആക്കുന്നതിൽ അധ്യാപകരുടെ കഴിവ് വളരെ പ്രസക്തമാണ്. തിരുവനന്തപുരം പറണ്ടോട് ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകൻ ശ്രീ അജിത് VM.
1: ഇന്ന് നമ്മൾ ലോക അധ്യാപക ദിനം ആചരിക്കുകയാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്കൊപ്പം ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് അധ്യാപകർ. പുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ജീവിതത്തിൽ എങ്ങനെ നല്ല മനുഷ്യരെ വളരാം എന്ന് അധ്യാപകർ നമ്മെ പഠിപ്പിക്കുന്നു. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തി ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. അവരുടെ സ്നേഹവും കരുതലും ക്ഷമയും ഓരോ വിദ്യാർത്ഥിയുടെയും വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നു. ഒരു നല്ല അധ്യാപകൻ ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുന്നു. ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് അധ്യാപനത്തിന് നിർണായകമായ പങ്കുണ്ട്. അറിവ് പകർന്നൽകുക മാത്രമല്ല, നല്ല മനുഷ്യരെയും ഉത്തരവാദിത്തമുള്ള പൗരന്മാരെയും വാർത്തെടുക്കുക എന്നതും അധ്യാപനത്തിന്റെ ലക്ഷ്യമാണ്. കുട്ടി പഠിക്കുന്നത് ക്ലാസ് മുറിയിൽ മാത്രമല്ല, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അവൻ പലതും പഠിക്കുന്നു. അതുകൊണ്ട് അധ്യാപനം സമൂഹവുമായി ചേർന്ന് നിൽക്കേണ്ടതാണ്. അധ്യാപകൻ അറിവിന്റെ മാത്രം വക്താവല്ല, മൂല്യങ്ങളുടെ മാതൃകയും സാമൂഹിക മാറ്റത്തിന്റെ വഴികാട്ടിയുമാണ്. സമത്വം, സഹകരണം, സ്നേഹം, സഹിഷ്ണുത, ജനാധിപത്യബോധം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിലൂടെ അധ്യാപനം സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. നല്ല വിദ്യാഭ്യാസം നല്ല വ്യക്തിയെ സൃഷ്ടിക്കുന്നു. അതുപോലെ നല്ല വ്യക്തികൾ നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നു. കുട്ടികളിൽ മൂല്യബോധം വളർത്തിയെടുക്കുന്നത് സമൂഹത്തിന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. അധ്യാപനത്തോടൊപ്പം സമൂഹം ചേർന്ന് നിൽക്കുമ്പോഴാണ് കുട്ടികളിൽ മെച്ചപ്പെട്ട ആരോഗ്യകരവും സാമൂഹികവുമായ കെട്ടുറപ്പുണ്ടാകുന്നത്. അതിലേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.
0: ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോഴും കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് ശരിയായ ദിശയിലേക്ക് അവരെ നയിക്കുന്നതിനുള്ള വഴിവിളക്കുകളാണ് അധ്യാപകർ. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും വിദ്യാർത്ഥികളുടെ കടമയാണ്. ഓരോ വിദ്യയും പഠിക്കുന്നത് ഗുരുമുഖത്തു നിന്നാകുമ്പോൾ അതിനേറെ പ്രാധാന്യവും അനുഭവത്തിന്റെ ആഴവും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എന്നും അത് പ്രാവർത്തികമാക്കാനും സാധിക്കും. പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും ലോക അധ്യാപക ദിനാശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ആദ്യം. ഗാനരചന യൂസഫലി കെച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടിപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ

0: ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
0: തൈറോയ്ഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത് ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീ വീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ രണ്ടോ മൂന്നോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു

0: റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ ദിവ്യ രാജേഷ് പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മൈനാഗപ്പള്ളി വസുദേവ് കൃഷ്ണൻ മൃദംഗം, എൻ എസ് രാമചന്ദ്രൻ രചിച്ച ശ്രീ മഹാഗണപതേ എന്ന് തുടങ്ങുന്ന കൃതി, രാഗം ആഭോഗി, ഖണ്ഡജാപ്പ് താളം.

ഇതുവരെ കേട്ടത് ദിവ്യ രാജേഷ് പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മൈനാഗപ്പള്ളി വസുദേവ് കൃഷ്ണൻ മൃദംഗം. ഇനി രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. മഹാഗണപതിം എന്ന് തുടങ്ങുന്നു നാട്ടരാഗം, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495956321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മീര അസ്മിയോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഹരിത സമ്പദ് വ്യവസ്ഥ അഥവാ ഗ്രീൻ ഇക്കോണമി കെട്ടിപ്പടുക്കുന്നതിൽ കൃത്രിമ ബുദ്ധിക്ക് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുമോ എന്ന് എല്ലാവരുടെയും ഒരു അലട്ടുന്ന ഒരു ചോദ്യമാണ്. ഒപ്പം ഈ ഒരു പ്രക്രിയയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകളോടെയാണ് ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം നൽകാൻ നമ്മോടൊപ്പം ഉള്ളത് മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ മീര അസ്മിയാണ്. മാഡം, സ്വാഗതം.
2: നമസ്കാരം.
1: അപ്പോൾ തുടക്കത്തിൽ തന്നെ സാധാരണക്കാരെ കുഴക്കുന്ന ഇത് രണ്ടും

0: കോൺട്രറിയറിലെ അല്ലെങ്കിൽ വിരുദ്ധമല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹരിത സമ്പദ് വ്യവസ്ഥയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
1: തീർച്ചയായും, ശരിക്കും നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ലോകത്ത് ഇപ്പോൾ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയമാണ്. രണ്ട് മേഖലയിലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഒരു ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ നിൽക്കുന്നത്. ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ മറ്റൊരു ട്രാൻസ്ഫോർമേഷനാണ് ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു എന്താ ഒരു ടെക്നോളജിക്കൽ ഒരു ഒരു സിനാറിയോ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരിസ്ഥിതി, പരിസ്ഥിതിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഗ്രീൻ വാർമിംഗ് അല്ലെ, ഗ്രീൻ ഹൗസ് വാർമിംഗ് അതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയൊക്കെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആശങ്കകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യ, AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ നമ്മൾക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ മേഖലകൾ എന്താണ്, അതിൽ ഒരുപാട് ഒരുപാട് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആശങ്കയാണ്, നമ്മുടെ ജോലി സാധ്യത എല്ലാം പോവുകയാണോ, ഇനി എന്താണ്, അപ്പോൾ ഇതിലേക്ക് ഈ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിലേക്ക് കയറാൻ പറ്റും. അതൊരു വലിയൊരു യുവാക്കൾക്കിടയിൽ അതൊരു വലിയൊരു ഒരു ടെൻഷനാണ്, എന്താണ് ഇനി നെക്സ്റ്റ്, എന്താണ് ചെയ്യണം, ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ പോവോ. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ജോലി പോകുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടും ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ഹരിതാപമായ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാം, അതെല്ലാമാണ് ഈ പറയുന്ന ഒരു ഗ്രീൻ എക്കോണമിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നത്.
0: അപ്പോൾ ഈ ഗ്രീൻ എക്കോണമിക്ക് എങ്ങനെ ഈ ഓരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂള് എങ്ങനെ സഹായിക്കും? കാരണം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സൊക്കെ പ്രകൃതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും വെള്ളം കൺസ്യൂം ചെയ്യുന്ന, അത്രയും ടെമ്പറേച്ചർ പുറത്തു വിടുന്ന, ഇപ്പോൾ ഈ മാറി വരുന്ന ഇപ്പോൾ എൽനിനോ അങ്ങനത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കെല്ലാം കാരണം ഒരു ഒരു മെയിൻ കാരണം ഇതാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഇതിനെ, ഈ ടൂൾസിനെ ഈ സസ്റ്റൈനബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഗ്രീൻ ഇക്കോണമിയിലേക്ക് കൊണ്ടുവരാം?
1: അവിടെയാണ് നമ്മൾ ഒരു ഗ്രീൻ AI എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഗ്രീൻ AI കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇനീഷ്യേറ്റീവ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തിനാണ്, നമുക്ക് എന്തായാലും ഈ ഡിജിറ്റൽ മേഖല, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ആ മേഖലേനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പിന്നിലേക്ക് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമുക്കതൊരു ഒരു പ്രശ്നമല്ല. നമുക്കിപ്പോൾ പണ്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് അത് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു സ്വയം ഒരു പേടിയുണ്ടായിരുന്നു, ഞങ്ങളുടെ ജോലി പോകുന്ന ഇതാണോ. അപ്പോൾ അതുപോലൊരു പേടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസ്ട്രക്ഷൻ എടുക്കുകയാണ്, കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. എനർജി കൺസംഷന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം സോളാർ അല്ലെങ്കിൽ വിൻഡ് പവർ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾസിൻ്റെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്, തീർച്ചയായും അതിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇത് വരുമ്പോഴത്തേ ലിഥിയം ബാറ്ററി അതിനേക്കാളും കൂടുതൽ പ്രോബ്ലം വരികയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏതാണോ നമുക്ക് യോജിച്ചത്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും, അപ്പോൾ അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ചോയ്സിലേക്ക് പോവുക, അതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കുറേ കാര്യങ്ങൾ.
0: നമുക്കൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: നമസ്കാരം, ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാടാണ്.
0: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് അറിയാലോ അല്ലേ? സംസാരിച്ചോളൂ മാഡത്തോട്.
2: എന്റെ അഭിപ്രായത്തിൽ പാരിസ്ഥിതിക സുസ്ഥിരത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഹരിത വികസനത്തിലൂടെ ഒരു സുന്ദരമായ ലോകമാക്കി ഭൂമിയെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, സുന്ദരമായ ഒരു ഭൂമി, അന്തരീക്ഷം മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു, എന്നാ വികസനം എല്ലാം വേണ്ടതുമായ ഒരു ലോകമാണ് ഇനി വേണ്ടത്.
1: തീർച്ചയായും.
2: അപ്പൊ ഈ സാഹചര്യത്തിൽ ഭൂമിയിലെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് അന്തരീക്ഷത്തിലെ പോലെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പോലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിലും AI എത്രമാത്രം പങ്കു വഹിക്കുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഫാക്ടറികളിൽ വൃത്തിയുള്ള നൂതന ഹരിത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലും വ്യാവസായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും AI എത്രമാത്രം പങ്കു വഹിക്കുന്നുണ്ടെന്നുള്ളത് ആണ്.
1: നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിലിപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ ഫാക്ടറീസ് നിന്ന് വരുന്ന കാർബൺ എമിഷൻസ്, അപ്പൊ അതെല്ലാം എത്രത്തോളമാണ് എമിഷൻസ് വരുന്നത്, ഓരോ മേഖലയിലും വരുന്ന എമിഷൻസ് എത്രയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് ഈ AI ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ ഡേറ്റ ജനറേറ്റ് ചെയ്യാണ് എന്ന് വെച്ചാൽ ഓരോ എമിഷൻ ഓരോ ആക്ടിവിറ്റി, ഇപ്പൊ നമ്മളൊരു ഒരു ക്ലോസ്ഡ് റൂമിൽ ഒരു AC ഇട്ട ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെയും കാർബൺ എമിഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ാണ് ഈ AIയുടെ ടെക്നോളജീസ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എമിഷൻസ് എത്ര വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാർബൺ സീക്വസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നന്നാവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇന്റേണലായിട്ട് നമുക്ക് കുറച്ചുകൂടെ കാർബൺ എമിഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് നമ്മൾ ഒരുപാട് കാണുന്നത്. അപ്പം ഈ ഹൈ റൈസ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഫ്ലൈ ഓവേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് കോറിഡോർ ഹീറ്റിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ആ റോഡിൽ നിന്ന് നമ്മുടെ ആ ഒരു എന്താ പറയുക പാതയിൽ നിന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോറിഡോർ ഹീറ്റിംഗ് ഉണ്ട്. അപ്പം അത് എത്രത്തോളമാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടൂൾ ആവശ്യമാണ്.
2: ആ രീതിയിൽ ആ അറിവ് കിട്ടുന്നതിലൂടെയാണ് നമ്മൾ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമം.
1: തീർച്ചയായും തീർച്ചയായും
2: അങ്ങനെ മറ്റൊരു
1: നേരിട്ട് കുറയ്ക്കുന്നില്ല, പക്ഷെ നമുക്ക് എത്രയാണ് നമുക്ക് ഈ പറഞ്ഞ എമിഷൻസ് എത്രയാണ് വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ മറ്റ് മാർഗ്ഗങ്ങൾ നമ്മൾ വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ ചെയ്യാം. എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് എനർജീനെ മാറ്റി നമുക്ക് സോളാറിലേക്ക് പോകാം. അപ്പൊ അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഈ എമിഷൻസും കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എത്രത്തോളം
2: വേറൊരു കാര്യങ്ങളുണ്ട്, ഈ അന്തരീക്ഷത്തിലെ മാത്രമല്ല ഭൂമിയിലെ മാത്രമല്ല ഈ സമുദ്രത്തില് ഒത്തിരി മാലിന്യങ്ങൾ ഉണ്ട്, അതും ഒരു വലിയ വിഷയമാണ്. ഇതെല്ലാം ശരിയാവും.
1: തീർച്ചയായും, കാരണം മെറൈൻ ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ വലിയ വലിയ കപ്പലുകൾ വരുന്നു, ചരക്ക് വ്യാപാരങ്ങൾ കൂടുതൽ വരുന്നു, പക്ഷെ അവിടെയും വരുന്നത് ഓഷനിലേക്ക് വരുന്ന ആ ലിറ്ററിംഗ് അതിലേക്ക് വരുന്ന ആ ഒരു എന്താ പറയാ മാലിന്യത്തിന്റെ അളവും അതുപോലെ കൂടുകയാണ്. അപ്പം അത് മനസ്സിലാക്കിയെടുക്കാനും ഇപ്പൊ നമുക്കത് ഈ പറയുന്ന കടലിന് ഉൾക്കടലിൽ പോയിട്ട് അതിന്റെ മാലിന്യങ്ങൾ നീക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് നമുക്ക് സാധിക്കുന്നതല്ല. അവിടെ നമുക്ക് മെഷീൻസ് വേണം. ആ മെഷീൻസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അതേ ടെക്നോളജി വേണം. ഒരു റോബോട്ടിക് ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഉൾക്കടലിൽ പോയിട്ട് നമുക്ക് ആ മാലിന്യങ്ങൾ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ അവിടേക്കാണ്
2: തീർച്ചയായും
1: അത് തന്നെയാണല്ലോ മെയിൻ ആയിട്ട് ഉപയോഗം വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സിന്റെ ജനറേഷൻ ആണ്. അപ്പൊ പക്ഷെ ആ റോബോട്ടിക്സ് റോബോട്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഉൾപ്പെടെയുള്ള ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാ മനുഷ്യരെ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റും ആ ഒരു എന്താ പറയുക ആ ഒരു ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഓരോ വ്യത്യസ്ത മേഖലയിലും റോബോട്ടിക്സിന്റെ ആ ഒരു പ്രാതിനിധ്യം ഉണ്ടായി വരുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് കൂട്ടിച്ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ. നമുക്ക് സാങ്കേതിക വിദ്യ വളരെ അത്യാവശ്യമാണ്. അതേപോലെ സാങ്കേതിക വിദ്യ എന്തിനു നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുസ്ഥിരമായ ഒരു വികസനത്തിന് വേണ്ടി നമ്മൾ വികസിക്കുന്ന മനുഷ്യന്റെ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ, കാരണം ഒരു എക്കോസിസ്റ്റമാണ് അല്ലെ, നമ്മൾ ജീവിക്കുന്നത് ഒരു എക്കോസിസ്റ്റമാണ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, അവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പം അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പറയുന്ന ഒരു AIക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
0: നന്ദി. ഒപ്പം നമുക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞു വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ, മാലിന്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ സമുദ്രത്തിൻ്റെ താപം കൂടുന്നില്ല, ടെമ്പറേച്ചർ ലെവൽ കൂടുന്നതൊരു പ്രശ്നമാണ്. അതുപോലെ അത് കാരണം ഇപ്പോൾ ജലക്ഷാമം വേറൊരു തരത്തിലും, അങ്ങനെ പലതരത്തിലുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് AI എന്നൊരു ടൂള് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു. ഇപ്പം മാലിന്യത്തിൻ്റെ ടൂൾ എങ്ങനെ നമുക്ക് ടൂളാക്കാം എന്ന് പറഞ്ഞു. അപ്പം ഈ മറ്റ് പ്രശ്നങ്ങളിൽ AIയുടെ ഒരു ടൂള് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു എന്നൊന്ന് പറയാമോ?
1: ശരിക്കും നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ടെക്നോളജി ഇനിയും വളരേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി എങ്ങനെയാണ് വളരേണ്ടത്, അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഈ ടൂൾസ് എന്ന് പറയുന്നത്, AI ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ, നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഈ പറയുന്ന സമുദ്രത്തിലെ താപനില ഉയരുന്നു, അപ്പോൾ അതെല്ലാം ഒരു ഡേറ്റയാണ്. ഏത് മേഖല എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണത്, അതെല്ലാം ഡേറ്റയാണ്. ഈ ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു ഒരു കൺക്ലൂസീവായിട്ടുള്ള എന്താണ് എന്നുള്ളത് നമുക്ക് മനുഷ്യർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സംക്ഷിപ്തമായിട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക, മനസ്സിലായോ? നമുക്ക് എന്താണ്, നമുക്ക് ഇതുകൊണ്ടുള്ള ഈ ഈ AI അല്ലെങ്കിൽ ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് ഈ ടൂൾസ് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കിട്ടുകയാണ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഈ ഇപ്പം കേരളത്തിലിപ്പം വളരെ മഴക്കാലം വളരെ കുറവായിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാലവർഷത്തിൻ്റെ ഒരു ഗതി തന്നെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം, AI ഉപയോഗിക്കാം. AI ഉപയോഗിച്ച് നമുക്ക് പ്രിസിഷൻ ഫാമിങ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്ത് ക്രോപ്പ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റും, ഈ ക്രോപ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ടൂൾസ് യൂസ് ചെയ്ത് നമുക്കൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമുക്ക് താമസിക്കുന്നത് അല്ലേ. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ ഒന്നും വേണം, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ചിരട്ട, പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആക്രിക്കാർ പോലും ചിരട്ട എടുത്തിട്ട് പോവില്ല, അത് വേണ്ടാന്ന് പറയും. പക്ഷെ ഇപ്പോൾ അവർ കൂടുതലായിട്ട് മേടിച്ച് വരണം. കാരണം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ആവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ചാർക്കോളുണ്ട്. ചാർക്കോൾ വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിരട്ട വേണം. അപ്പോൾ അതിനൊരു മാർക്കറ്റബിലിറ്റി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ലോക്കൽ മാർക്കറ്റോ നാഷണൽ മാർക്കറ്റോ അല്ല, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് വിവരം എല്ലാ കാര്യങ്ങളും നമുക്ക് സംക്ഷിപ്തമായിട്ട് കിട്ടുന്നത് ഈ പറയുന്ന ഒരു ഇന്റർനെറ്റും AI ഉപയോഗിച്ചിട്ടുള്ള. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളത് AIയോട് ചോദിക്കും അല്ലേ, നമുക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലൈബ്രറിയും പോലെയാണ് എന്ന് വെച്ചാൽ, അവിടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഡേറ്റ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഗൂഗിളിൻ്റെത്. പക്ഷെ അതേസമയം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് മനസ്സിലാക്കാനും നമുക്ക് AI ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കിതുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ഇത് ഉപയോഗിച്ച് എനിക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരം കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് അത് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഒരു ഒരു ഒരു വ്യക്തി ഒരു ഒരു സ്ത്രീ വീട്ടമ്മ നിൽക്കുകയാണ്, ആ വീട്ടമ്മയ്ക്ക് അച്ചാറുണ്ടാക്കാം അല്ലെ, അവരുണ്ടാക്കാൻ അവർ മിടിക്കുകയാണ്. അവർക്കത് ഉണ്ടാക്കുന്നത് എത്ര പേർക്കറിയാം, അവരുടെ ചുറ്റും അവരുടെ വീട്ടുകാർക്കറിയായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ള അയൽപ്പക്കക്കാർക്കറിയായിരിക്കും. പക്ഷേ ഈ പറയുന്ന നമുക്ക് ഒരു ഓൺലൈൻ മീഡിയ, ഒരു സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് എന്താണ്, അവിടെ അവർക്ക് പറയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം, ഞാൻ ഇന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ അവിടെ മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേഷനാണ് അല്ലേ, അവരെന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെ ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സും ഇതൊക്കെ ഉണ്ട്. എത്ര ബ്രാൻഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു നാടൻ മുട്ട അല്ലെങ്കിൽ ഒരു നാടൻ ഒരു നേറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നാടൻ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് ഇന്നും നമ്മൾ എത്ര പൈസ കൊടുക്കാനും നമ്മൾ റെഡിയാണ് അല്ലേ. ബ്രാൻഡഡ് സാധനവും നാടൻ സാധനവും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് നാടൻ സാധനമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ മാർക്കറ്റബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമ്മൾ പണ്ട് ഗൂഗിളിൽ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളിപ്പോൾ ചോദിക്കണം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, വിഷരഹിതമായ പച്ചക്കറി എവിടെ കിട്ടും എന്നുള്ള നമ്മൾ AIയിലോട്ടും നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം ആണ് ഇതിൻ്റെ എല്ലാം ക്ലബ് ചെയ്ത് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് വരുന്നത് അല്ലേ.
0: അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജി പക്ഷേ പുറത്തു വിടുന്ന ഈ കാർബൺ ഫുട്പ്രിന്റ്സ്, ഈ AI കാരണം, അല്ലെങ്കിൽ ഈ വേസ്റ്റുകൾ, അപ്പോൾ അതിന് നമ്മൾ എന്ത് പരിഹാരമാണ്?
1: അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് റീയൂസ് അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എത്രത്തോളം നമുക്ക് മാലിന്യം കുറയ്ക്കാൻ പറ്റും, ആ സോഴ്സിൽ തന്നെ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ല നമുക്ക് ആ ഒരു ഒരു ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്തതിനെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് റീഷേപ്പ് ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് ഓപ്ഷനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ പൂക്കൾ അല്ലെ, പൂക്കൾക്ക് ഒരു ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂക്കൾ എടുക്കുന്നുണ്ട്, പള്ളികളിൽ പൂക്കൾ എടുക്കുന്നുണ്ട്, ഇതല്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. ഈ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവിടെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഈ പറയുന്ന കാർബൺ ഓഫ്സെറ്റിംഗ് കൂടുതലാണ്, കാർബൺ ഫുട് പ്രിന്റ്സ് കൂടുതൽ വരികയാണ് അല്ലേ. അപ്പൊ അത് ഒരു
0: ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ
1: ഇലക്ട്രോണിക് ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇതുപോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നും

0: ഈ ഉപയോഗിച്ച പൂക്കളിൽ നിന്നും നമുക്ക് അതിൽ നിന്നൊരു ചന്ദനത്തിരിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്.
1: നമുക്ക് അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. ഹലോ. ഹലോ,
2: നമസ്കാരം മാഡം.
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് തമ്പ എന്നാണ്, കാസർഗോഡ് നിന്നാണ്.
1: ആ, സംസാരിച്ചോളൂ മാഡത്തോടെ, വിഷയം അറിയാലോ അല്ലേ?
2: ഈ ഒരു ആധുനിക കാലഘട്ടത്തില് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയില് ഇതിപ്പോ ഈ ഒരു നല്ല വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് ആകാശവാണി അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു വിഷയം മനസ്സില്. പക്ഷേ അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഈ പത്രമെല്ലാം വായിക്കുമ്പോ ജോലി നഷ്ടപ്പെടും, കുറെ ആളുകളുടെ ജോലി നഷ്ടപ്പെടും എന്ന് ഏജ് വന്നു കഴിഞ്ഞാല് അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിന് പരിഹാരം AI ഉണ്ടോ? പിന്നെ വേറൊരു ഇത് വെച്ചാല് AI ഹരിത ഇതിലേക്ക് ഹരിത ഒരു ഹരിതാഭ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് AIക്ക് പറ്റും എന്ന് തോന്നുന്നുണ്ട്. അതേസമയം ഇത് പിന്നെ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ, എല്ലാം മനുഷ്യന്റെ ബ്രെയിനാണല്ലോ, ഇതെല്ലാം ഇതെല്ലാം കാരണം മനുഷ്യന്റെ ബ്രെയിനാണല്ലോ. അതെ, ആ മനുഷ്യന്റെ ബ്രെയിനിനെ തന്നെ പിന്നെ ബൂമേറാങ്ങായിട്ട് വരുന്ന പോലെ ഉള്ള രീതിയിലേക്ക് തിരിഞ്ഞു കുത്തു എന്നുള്ളൊരു ഒരു ഭയം നന്നായിട്ട് എന്റെ ഉള്ളിലുണ്ട്. ഇതിന് എന്താണ് മാഡത്തിന്റെ മറുപടി?
0: തീർച്ചയായും അതൊരു ആശങ്ക തന്നെയാണ്. കാരണം വളർന്നു വരുന്ന ഒരു തലമുറ ഒരുപാട് AIയിലോട്ട് അല്ലെങ്കിൽ AI ജനറേറ്റ്, ഇപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ChatGPT-യോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്നു അല്ലേ. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുട്ടികൾ അവർ ChatGPT-യോടോ അല്ലെങ്കിൽ ജെമിനിയോടോ ചോദിക്കുമ്പം അവർക്ക് കിട്ടുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ഉത്തരവാണ്. നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റുന്ന ഒരു ഒരു ഒരു ഒരു വ്യവസ്ഥയുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാവോ? നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടുന്നില്ല അല്ലേ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടും. കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ബാക്കി കുട്ടികളോടൊപ്പം ഇരുന്ന് കളിക്കാൻ പോകും. അവരുടെ മേത്ത് ചേറ് വെച്ചും അവർ വന്ന് വീട്ടും മുറിയും അവർ തമ്മിൽ തല്ലുണ്ടാക്കും, എന്നിട്ട് അവർ തന്നെ ഇതാക്കും. അവിടെ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് അവർ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. വീഴ്ച എന്താണെന്ന് പഠിക്കുന്നു, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ പഠിക്കുന്നു. അവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ അവർ തന്നെ അവിടെ റിസോൾവ് ചെയ്യാമെന്ന്, അതിന് പുറത്തുനിന്ന് ഒരാൾ വരുന്നില്ല. അപ്പോൾ അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ്. എല്ലാം നമ്മളൊരു ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും അതിൻ്റെതായ പോരായ്മ തീർച്ചയായും ഉണ്ട്. പക്ഷെ നമുക്കത് മറികടക്കാൻ സാധിക്കും. എങ്ങനെ, എന്താണ് ഇത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി പോലും നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് മാറിയിരിക്കും അല്ലേ. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഈ കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഈ നമുക്ക് കിട്ടുന്ന ഒരുപാട് എന്താ പറയുക, അറിവും നമ്മുടെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻഫോർമേഷനും നമ്മുടെ വിസ്ഡം എന്ന് പറയുക അല്ലെ, നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നമുക്ക് നമ്മൾ സ്വായത്തമാക്കുന്ന കുറേ കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഒരു അടിമയല്ല. ഈ AI അല്ലെങ്കിൽ AI ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിമയല്ല. നമ്മളുടെ ഒപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ഇപ്പോൾ ഒരു ഒരു ഒരു എയറോപ്ലെയിൻ ആണെങ്കിൽ നമുക്കൊരു കോ പൈലറ്റ് ഉണ്ടാവും. ആ ഒരു കോ പൈലറ്റിൻ്റെ റോളാണ് ശരിക്കും പറഞ്ഞാൽ AIക്ക് വരുന്നത്. നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കുട്ടികൾക്കും നമ്മൾ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മനുഷ്യരാശിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒരു ഇതല്ല AI എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കണം നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഒരു കൃഷി നമ്മൾ നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രിസിഷൻ ഫാമിംഗ്, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ മണ്ണിൻ്റെ ഇതെന്താണ്, ഈ മണ്ണിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എന്ത് കൃഷി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ന്യൂനമർദ്ദം വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് AIയുടെ ഏറ്റവും വലിയ ഉപയോഗം വരുന്നത്. കാരണം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെ.

0: ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം.
1: ആവശ്യത്തിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണം?
2: അല്ല മേഡം, ഒരു ഡൗട്ട് കൂടി. ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോ ഈ AI ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ, ഞാനിപ്പോ പത്രം വായിക്കുന്നതെല്ലാം AIന്റെ സഹായത്തോടെ തന്നെയാണ്. മറ്റേ മൊബൈല് ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു, എനിക്ക് ചോദിക്കാനുള്ള ഒരു ഇത് വെച്ചാൽ, നമുക്ക് സഞ്ചരിക്കാൻ ശരിക്കും, പിന്നെ നമുക്ക് നന്നായിട്ട് മൊബിലിറ്റി ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് AIക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്.
1: തീർച്ചയായും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വികസിത രാജ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതെല്ലാം നമുക്ക് ഇനിയും നമുക്ക് ഡെവലപ്പിംഗ് നമ്മുടെ ഇന്ത്യയുടെ ഉള്ള രാജ്യങ്ങളിലേക്ക് അത് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും.
0: അപ്പൊ ഇദ്ദേഹം ചോദിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, AI തൊഴിലവസരങ്ങൾ കുറയ്ക്കുമോ എന്നുള്ളത്, അതിനും കൂടെ ഒരു.
1: ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ AI തൊഴിലവസരങ്ങൾ കുറയ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ മേഖലയിലുള്ള തൊഴിലുകൾക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഒരുപാട്, ഇപ്പം റോബോട്ടിക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് റോബോട്ടിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അത് ഒരുപാട് മേഖലയിലേക്ക് വരികയാണ് അല്ലേ. ഇപ്പം നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീട് വൃത്തിയാക്കാൻ, അതിന് നമുക്ക് മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടെ നമുക്കൊരാൾ വന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. മെഷീനായിട്ട് തന്നെ അവർക്ക് വന്ന് മെഷീൻ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു, നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് പോകും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ അതിലും പോലും നമുക്ക് നമ്മുടേതായ മേഖല കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ പരാതി പറയും, അവർ കോർപ്പറേറ്റ്സ് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പിടിച്ചു വിട്ടു എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മിടുക്ക് കഴിവെന്ന് പറയുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്ര മാർക്ക് കിട്ടി, അതൊക്കെയായിരുന്നു നമ്മുടെ കഴിവായിട്ട് കണ്ടിരുന്നത്. പക്ഷേ ഇന്നങ്ങനെയല്ല, നമ്മുടെ സ്കില്ലാണ്, ആ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്കിൽ എൻഹാൻസ്മെന്റ് നോക്കുകയാണെങ്കിൽ AI ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ജോലി സാധ്യത ഉണ്ട്.
0: അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ സുബ്രഹ്മണ്യ TV തൃശ്ശൂരാണ്.
0: ആ, സംസാരിച്ചോളൂ മാഡത്തോടെ, വിഷയം അറിയാലോ അല്ലേ.
3: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്
0: അല്ലേ.
3: അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ് ഇത്
1: അല്ലേ.
3: അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിലെ ഇപ്പൊ മാറ്റത്തിന്റെ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റം ജനങ്ങൾക്ക് മനസ്സിലായാലല്ലേ, നമുക്ക് ജനങ്ങൾക്ക് ഒരു അവബോധം വന്നാലല്ലേ ആർട്ടിഫിഷ്യലിന്റെ പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ
1: എന്നുള്ളതാണ്
3: ഒന്നാമത്തെ. അതെ, രണ്ടാമത്തെ, ഇത് പല മിസ്യൂസുകളും സംഭവിക്കുന്നുണ്ട് പറയാ. അപ്പൊ എന്റെ ബന്ധുവിന്റെ അടുത്ത കാലത്ത് തന്നെ 100,000 രൂപ അവർക്ക് അവരുടെ ബാങ്കിൽ നിന്ന് നഷ്ടമായി. അപ്പൊ ഇത് ആവശ്യക്കാരുടെ എണ്ണം, കാശിന്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ മിസ്യൂസ് ആണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലം പിടിക്കും എന്നും കൂടി അറിയണം.
1: ഇത് ശരിക്കും നമ്മൾ ഒരു എഡ്യൂക്കേറ്റീവ് പേർപ്പസ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു പുതിയ സാങ്കേതിക മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അവബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ള കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക.
0: അദ്ദേഹം ഈ നമ്മുടെ വിഷയം ഹരിതമായിട്ടുള്ള പാരിസ്ഥിതികമായ വിഷയമായിരുന്നു, എന്നാലും അദ്ദേഹത്തിന് AIയുടെ ഒരു കൺസേൺ ആണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചു തൊഴിലവസരങ്ങളെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ നമുക്കൊരു എന്താ പറയുക, ഒരു ജനറൽ ഫാക്ട് ആണ് AI വരുന്നതോടുകൂടി പല ജോലി സാധ്യതകളും ഇല്ലാതാകും എന്നുള്ളത്. പക്ഷേ സാങ്കേതിക വിദ്യ കാരണം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: നമുക്ക് ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ്, അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലൊരു വിശേഷം വന്നു, എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും മറ്റേതും എല്ലാത്തിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇതെല്ലാം വെക്കുന്നു. പക്ഷേ അതിൽ ചിലർ മാത്രമേ അത് വളരെ നല്ല രീതിയിൽ അവർക്ക് ഒരു വളരെ വളരെ വ്യാപ്തമായിട്ടത് പോകാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടൻറ് എന്ന് പറയുന്നത് എപ്പോഴും രാജാവാണ്. കണ്ടൻറ് ഈസ് ദ കിങ് പക്ഷേ എൻഗേജ്മെൻറ്റ് ഈസ് ദ ക്വീൻ അല്ലേ. അപ്പം നമുക്ക്

0: കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയണം, അത് നമ്മൾ മറ്റുള്ളവരിലായിട്ട് നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു ഒരു എന്താ പറയുക, ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു സാധ്യത, ഒരു കൂടുതൽ വികസനത്തിലേക്കുള്ള ഒരു സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് കിട്ടുന്ന ഈ ഒരു മേഖല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തെല്ലാമോ കുറേ കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ വെബ്സൈറ്റ് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ SEO സെൻട്രിക് ആണ് അല്ലേ, സെർച്ച് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ ഒരു ഒരു വ്യക്താവ് ഒരു ഒരു സെർച്ചിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് മുകളിലേക്ക് കയറി വരണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ കീവേഡ്സ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ വെബ്സൈറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾ കയറി വരൂ, ഒരു സെർച്ചിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു എഡ്യൂക്കേറ്റീവ് പർപ്പസാണ്. നമ്മൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോഴ്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ജോലി സാധ്യതനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ റിലേറ്റഡ്, ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊരു നല്ലൊരു ഒരു ഒരു ഒരു ജോലി സാധ്യതയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡ്രോൺ മാനേജ്മെൻറ്റ്, ഇപ്പോൾ കാരണം ഇപ്പോൾ ഫാമിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അപകട മേഖല സംഭവിച്ചു, ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയുള്ള ഡ്രോൺ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ എല്ലാ കോർപ്പറേറ്റ്സിലും, നമുക്കിപ്പോൾ വികസിത രാജ്യങ്ങളിൽ എല്ലാ കോർപ്പറേറ്റ്സിലും ഒരു കാർബൺ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് അവർ നിർബന്ധമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സസ്റ്റൈനബിലിറ്റി മാനേജർ അല്ലേ, അവർ ചെയ്യുന്ന എന്താണ്, ഇപ്പം നമ്മൾ പണ്ട് പറയുന്നത് ഒരു CSR ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ്സ് വരുന്നത് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു മേഖലയാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിലേക്ക് ആൾക്കാരും എല്ലാം വരും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെയാണ് ഒരു ഗ്രീൻ ജോബ്സ് ആയിട്ട്, ഒരു സസ്റ്റൈനബിൾ ജോബ് പ്ലാറ്റ്ഫോംസിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് AI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, AI ടൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പം ഒരു കാർബൺ എമിഷൻസ് വരികയാണ്, അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി മാനേജർമേ കാർബൺ എമിഷൻസ് ഏതൊക്കെ മേഖലയിലാണ് എമിഷൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്.
1: ഇതിലേക്ക് കൂടുതൽ നമുക്ക് വരാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ
1: ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ? ആ, സംസാരിച്ചോളൂ. വിഷയം അറിയാലോ അല്ലേ? മാഡത്തിനോട് സംസാരിച്ചോളൂ.
0: പറയൂ രമ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്.
2: ഇത് മിസ്യൂസ് ചെയ്യുന്നതായിട്ടുണ്ടല്ലോ, നമ്മൾ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരാളുടെ പടം തന്നെയാണെങ്കിൽ എടുത്തിട്ട് അയാളുടെ
1: മാഡം ആദ്യം റേഡിയോയുടെ അവിടെ നിന്ന് മാറി നിൽക്കാമോ? ആ, എന്നിട്ട് സംസാരിച്ചോളൂ, ഇല്ലെങ്കിൽ ക്ലിയർ ആവില്ല കേട്ടോ. സംസാരിച്ചോളൂ.
2: AI കൊണ്ട് ഗുണമുണ്ട്, പിന്നെ ചില ദോഷങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവര് വേറെ ആളായിട്ട് വരുത്താനൊക്കെ അതിന് പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ വികൃതമായിട്ട് വേണമെങ്കിൽ ഒരാളെ അങ്ങനെ നമുക്ക് ചിത്രീകരിക്കാമല്ലോ ഈ ഫോട്ടോയിൽ കൂടെ. AI വന്നതോടുകൂടെ
1: AIയുടെ ദോഷങ്ങളാണോ ഉദ്ദേശിച്ചത്?
0: തീർച്ചയായും ദോഷം എല്ലാ വശത്തിനും, എല്ലാ കാര്യത്തിനും അതിൻ്റെതായ നല്ല വശവും മോശപ്പെട്ട വശവും ഉണ്ട്. പക്ഷെ നമ്മൾ മോശപ്പെട്ട വശത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക. അതിന് വേണ്ടത് നമുക്ക് ഒരു ജാഗ്രത, നമ്മൾ എന്തും കണ്ണടച്ച് വിശ്വസിക്കാതെ എന്താണ് നമുക്കത് ആവശ്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ അത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. അതിൽ നമുക്ക് AIനെ കുറ്റപ്പെടുത്താൻ നമുക്ക് പൂർണ്ണമായും സാധിക്കില്ല. ടെക്നോളജിയുടെ കുഴപ്പമില്ല, നമ്മുടെ ജാഗ്രത കുറവ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങൾ സംഭവിക്കുന്നത്.
1: ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് AI സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങളാണ്.
0: ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിന് മുന്നേ ചോദിച്ച കാര്യമാണ് e-waste മാനേജ്മെന്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കോർപ്പറേറ്റ്സ് ഉണ്ട് അല്ലെ. ഈ കോർപ്പറേറ്റ്സിന്റെ അവർക്ക് അവരുപയോഗിക്കുന്ന ലാപ്ടോപ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. അവരെല്ലാവരും ഒരു 5 to within 10 years അവർ ഡിസ്പോസ് ചെയ്യാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു e-waste എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ യൂസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സ് എല്ലാം നമുക്ക് ഒരുപാട് കുമിഞ്ഞു കിടക്കുകയാണ്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് വലിയൊരു ഒരു ചോദ്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് വേറെ ഇപ്പോൾ ആവശ്യക്കാർക്ക്, ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മേഖലകളുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് മേഖലയുണ്ട് അവ, അല്ലെങ്കിൽ ഒരു ഒരു പബ്ലിക് ലൈബ്രറി

0: എടുക്കുന്ന ഒരു ടെക്നോളജി വരുന്നുണ്ട്. അപ്പം അങ്ങനെ റീയൂസബിലിറ്റി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് വേറൊരു പ്രോഡക്റ്റായിട്ട് മാറ്റാനോ ഒരുപാട് ഇപ്പോൾ ഈ വേസ് കളക്ഷൻ പോയിൻറ്സ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അവർ കളക്ഷൻ പോയിൻറ്സ് വെക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും കളക്ഷൻ പോയിൻറ്സ്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ വേസ്റ്റ് ആണെങ്കിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കൊണ്ടുപോകും, അത് അവർ റീഡിസൈൻ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിനൊക്കെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ കുറച്ചുകൂടെ മൊബിലിറ്റി ആവശ്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ലഭ്യമാണ് എന്നുള്ളത് നമുക്ക് പൊതുജനത്തിനും കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: അല്ല, അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ളതും
0: അത് ശരിക്കും പറഞ്ഞാൽ അത് സർക്കാരിൻ്റെയും കൂടെ ഒരു ഗവൺമെൻറ് തലത്തിൽ നിന്നും കൂടെ ഒരു ഒരു ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ്. കാരണം ഈ പറയുന്ന റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു കംപ്ലയൻസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു

0: കിടക്കുന്ന ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എത്രയോ ഗവൺമെന്റ് സ്കൂളുകളിലും അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു ഒരു ഇത് അത്യാവശ്യം
1: കാരണം
0: തന്നെയാണ്.
1: പ്ലാസ്റ്റിക് എത്രത്തോളം ഈ ഒരു വിപത്താണോ
0: അതെ,
1: അത്രയും തന്നെ ഒരു വലിയ വിപത്തായിട്ട്
0: തീർച്ചയായും തീർച്ചയായും
1: മാറുകയാണ്
0: തീർച്ചയായും
1: ഇലക്ട്രോണിക്
0: തീർച്ചയായും.
1: വേസ്റ്റസ്.
0: അതെ.
1: അപ്പോൾ നമ്മൾ ഇനി സംസാരിച്ചത് ഈ തൊഴിലവസരങ്ങളെ കുറിച്ച്, നമ്മളെപ്പോഴും ഡാർക്ക് സൈഡ് മാത്രം കണ്ടാൽ
0: അതെ അതെ
1: പോരല്ലോ. അപ്പം തൊഴിലവസരങ്ങളിൽ വരുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം യുവാക്കൾ സ്വയം സംരംഭകത്വ സാധ്യതകൾ ഈ മേഖലയിൽ, ഇപ്പം സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികളിലേക്ക് പോകുമ്പോൾ അവിടെ യുവാക്കൾക്കായിട്ടുള്ള സംരംഭകത്വ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ഒരുപാട് സാധ്യതകളാണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള റിസോഴ്സസ് ആണ് അല്ലേ. നമ്മളിപ്പോൾ കേരളം പോലുള്ളൊരു ഒരു സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ജനസാന്ദ്രത ഉള്ളതുകൊണ്ട് ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ പൂക്കൾ അല്ലെ, പൂക്കൾ ഈ പറയുന്ന ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വലിച്ചു കഴിയുന്ന പൂക്കളിൽ നിന്ന് നമുക്ക് എന്താ പറയുക, അതിൽ നിന്ന് നമുക്ക് ചന്ദനത്തിരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തിലേക്ക് പോകുന്നത്, എല്ലാത്തിലും ഈ പറയുന്ന എമിഷൻസ് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ഡി കെ ചെയ്ത് പോകുന്നതിനേക്കാളും എമിഷൻസ് കുറവായിരിക്കും. അല്ലാത്ത രീതിയിൽ അതൊരു ഒരു ഒരു ഒരു അഗർബത്തിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന സമയത്ത് അപ്പം റീയൂസബിലിറ്റിയിലേക്ക് പോവാം. അപ്പം നമുക്ക് അവിടെ തന്നെ നമുക്ക് ഒരുപാട് മാലിന്യം നമുക്ക് സോഴ്സ് തന്നെ നമുക്കത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇപ്പോൾ വികസിത രാജ്യം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ഇത് വന്നിട്ടുള്ള കൊഫിൻസ് അല്ലേ, കൊഫിൻസ് തടി കൊണ്ടുള്ള കൊഫിൻസിന് പകരം അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ പറയുന്ന കൂണിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കൊഫിനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള എല്ലാ വിഷവും വലിച്ചെടുത്തതിന് ശേഷം അത് മണ്ണിൽ അലിഞ്ഞു വരും. അപ്പോൾ ശരിക്കും നമ്മളൊരു തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു കൊഫിൻ ഒരു ശവപ്പെട്ടിയിൽ നിന്നും അത് ഡീഗ്രേഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനേക്കാളും എത്രയോ എത്രയോ കുറഞ്ഞ സമയം വരുന്നുള്ളൂ. അത് എത്ര വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഡീഗ്രേഡ് ചെയ്യാത്തത് ഈ പറയുന്ന ഒരു ഒരു ഒരു എന്താ പറയുക ഒരു ബയോ കൊഫിൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരു 45 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷാംശങ്ങളും വലിച്ചെടുത്തുകൊണ്ടാണ് അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത് ഇല്ലേ. അപ്പം അതൊരു മേഖലയാണ്. ഇപ്പം ഇതുപോലെയല്ല എല്ലാ കാര്യത്തിലും നൂതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു. വെർട്ടിക്കൽ ഗാർഡനിങ് അല്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ഹൈ റൈസ് ബിൽഡിങ്സ് അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? കാരണം നമ്മുടെ കൃഷി സ്ഥലങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡും പോയിട്ടാണ് ഈ ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മട്ടുപ്പിളവിൽ ടെറസിൽ വരുന്ന ഈ പറഞ്ഞ ഗാർഡനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിങ് അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്നല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു സംരംഭമോ ആയിട്ട് മാത്രം തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ഓരോ വ്യക്തിയും അത് മുന്നിട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവുക, അതാണ് ശരിക്കും ആവശ്യം.
1: അതിനെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നമ്മളൊരു സാധാരണ കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകാൻ നമുക്ക് എന്തൊക്കെ ശീലങ്ങൾ സാധാരണമായി ചെയ്യാൻ പറ്റും?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ജീവിത രീതി, ഇപ്പം നമുക്ക് പണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പറമ്പുണ്ട് അല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉമ്മറത്തേക്ക് എടുത്ത് കളയും അല്ലേ. ഉമ്മറത്തേക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കൊത്തിയെടുക്കാൻ കാക്ക വരും, അല്ലെങ്കിൽ കൊത്തി പെറുക്കാൻ വേണ്ടി കോഴി ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി നമ്മുടെ ചുരുങ്ങി ചുരുങ്ങി നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം നമ്മുടെ പറമ്പിൽ സ്ഥലമില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടിട്ടു, ആളൊഴിഞ്ഞ നടക്കുന്ന പറമ്പിൽ കൊണ്ടിട്ടു. അപ്പം അവിടെയെല്ലാം നമ്മൾ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ശരിക്കും നമ്മൾക്കാണ് ഒരു അവബോധം ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് അറ്റ് സോഴ്സ് അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, LKG പോലുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു പഠന രീതി അനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ കയ്യിലൊരു മുട്ടായി കടലാസ് ഇട്ട് കഴിഞ്ഞാൽ അവരത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കൊണ്ടിടുള്ളൂ, അല്ലെങ്കിൽ അവർ കയ്യിലൊരു കവർ വെക്കും. കാരണം സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, അവർ എവിടെയെങ്കിലും എടുത്ത് കളയാണ്ട് അവർ കയ്യിൽ വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി കളയുക. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഒരുപാട് വീട്ടുകാരെ പോലും ബോധവൽക്കരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബീച്ച് സൈഡിൽ പോവുകയാണ്, നമ്മളൊരു ഐസ്ക്രീം കഴിച്ചാൽ അത് അവിടെ ഇട്ടു ഇല്ലേ. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വരണം, ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി വരണം. നമ്മുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഹരിതകർമ്മസേനയുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു പോംവഴി കൊണ്ടുവരണം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്താഗതി. ആ ചിന്താഗതിയാണ് മാറ്റേണ്ടത്, നമ്മുടെ ഹാബിറ്റ്സ് ആണ് മാറ്റേണ്ടത് അല്ലേ. നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാൻ കാരണം ഒരു വേസ്റ്റ് ഒരു സോഴ്സിൽ ജനറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ആ മാറ്റം ഉണ്ടാവുകയാണ്. അതാണ് ശരി.

0: വേണ്ടത്. ഇപ്പൊ ഈ ഒരു സംരംഭകത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവജനങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലെ. നമ്മൾ ഇപ്പൊ ഈ കുടുംബശ്രീ പോലെ അത് വളരെ ലോക പ്രശസ്തമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ലോകത്തിന് മുന്നിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെയധികം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ഇപ്പൊ ഈ കുടുംബശ്രീ പോലത്തെ യൂണിറ്റ്സ് തന്നെ വേണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഓരോ ആൾക്കും ഓരോ സംരംഭമാവാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിവുകൾ എന്താണ്, ആ കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരു ഒരു ബ്രാൻഡിങ്, സെൽഫാണ് ബ്രാൻഡിങ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ല, നമ്മൾ സെൽഫ് ഒരു ബ്രാൻഡിങ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എന്തുകൊണ്ടാണ് ചിലർക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടുക, ചിലർക്ക് അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്? കാരണം കണ്ടന്റ് രാജാവാണെങ്കിൽ അത് എൻഗേജ് ചെയ്യുന്നതാണ് രാജ്ഞി, മനസ്സിലായോ? അപ്പൊ നമുക്ക് കണ്ടന്റ് എല്ലാവരും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ എൻഗേജിങ് ആക്കാം, അതെങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്ത് നേട്ടം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കി, അവിടെ നിന്ന് ഈ പറഞ്ഞ നമ്മൾ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖല അല്ലെങ്കിൽ AI ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ കൺസെപ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഉൾപ്പെടെയുള്ള ടൂൾസ് നമുക്കത് സപ്പോർട്ടിംഗ് ആണ്, അല്ല നമുക്ക് ത്രെട്ട് അല്ല. അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു വിസ്ഡം, അയാളുടെ കാലത്തോളം ആർജിച്ചായിട്ടുള്ള വിസ്ഡം, അയാൾക്ക് സ്വായത്തമായിട്ടുള്ള കഴിവുകൾ, സ്കിൽസ്, ഇതൊന്നും നമുക്ക് ഒരു AIനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. AIനെ നമുക്ക് ഇത് നമ്മുടെ കഴിവുകൾക്ക് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാഡം പറഞ്ഞു, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നമ്മുടെ മറ്റ് മെക്കാനിസത്തിനും സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ എങ്ങനെയൊക്കെ സാധിക്കും?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഒരു ഒരു സൊസൈറ്റൽ ഇത് വെച്ച് മനസ്സിലാക്കണം, നമുക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ഒരു ഒരു ക്രോഷ്യ നമ്മൾ ഉണ്ടാക്കണം, ഒരു ഒരു നൂല് വെച്ച് നമ്മൾ ക്രോഷ്യ ഉണ്ടാക്കണം, അതിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾ നമ്മൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അവർ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുക, ഒരുപാട് അവബോധം കൊടുക്കുക. എന്ന് വെച്ചാൽ അവയർനെസ്സിനാണ് ഇമ്പോർട്ടൻസ്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഇന്ന ഇന്ന ഇന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇങ്ങനെ ഇന്ന സോഷ്യൽ മീഡിയയും കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചൊരു അവലോകനമാണ് അവർക്ക് കൊടുക്കുന്നത്, ഒരു അവയർനെസ്സാണ് കൊടുക്കേണ്ടത്. ആ അവയർനെസ് കിട്ടിയതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് ഒരുപാട് സ്കിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ സ്കിൽ ട്രെയിനിങ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ലെവൽ, നമ്മൾ സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങണം. എന്നുവെച്ചാൽ അഭിരുചിക്കനുസരിച്ചായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. ഇപ്പം AIയുടെ ഒരു വേറൊരു ഇതും കൂടെ പറയാം. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളിരിക്കുന്ന ക്ലാസ്സിലൊരു കുട്ടി ഇപ്പോൾ ടീച്ചർ വന്ന് പഠിപ്പിക്കുകയാണ്. ആ ടീച്ചർക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്താണ് എന്നുള്ള ഒരു ഒരു ഒരു ബോധ്യത്തോടെ ആയിരിക്കും ആ ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അവിടെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഓരോ കുട്ടിയും ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്ന ഒരേ രീതിയിലല്ല അല്ലേ. ചിലർക്ക് ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പാട്ടിനോടായിരിക്കും അഭിരുചി അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ എന്തെങ്കിലും ഒരു മേഖലയിലായിരിക്കും ഒരു ഒരു പടത്തിനോ പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കും അഭിരുചി. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സയൻസ് ആണെങ്കിൽ പോലും ഈ സയൻസ് കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത് അവർ എല്ലാവരും ഒരേ രീതിയിലല്ല മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ AI ടൂൾസ് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ AI ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ AI ടൂളിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന കുട്ടി എന്താണ്, കുട്ടിക്ക് എന്തൊക്കെയാണ് അഭിരുചി, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ പാഠഭാഗം കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പാഠഭാഗം തിരിച്ചു വരികയാണ്, മനസ്സിലായി? അപ്പോൾ കുട്ടിക്ക് ഗ്രാസ്പിംഗ് കൂടും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ AI നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ അത് അടിമപ്പെടരുത് എന്ന് വെച്ചാൽ, അപ്പോൾ എന്നാൽ AI മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല. നമ്മളൊരു ക്ലാസ്സിൽ 50 പേരുള്ള ക്ലാസ് ഇരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടാണ് യൂണിഫോംസ് വരുന്നത് അല്ല, എല്ലാവരും തുല്യരാണ്. അപ്പോൾ അവിടെ പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ, പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് നമുക്ക് AI പോലത്തെ സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് മാത്രമല്ല, അവർ ശരിക്കും പറഞ്ഞാൽ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ മെന്റേഴ്സ് ആണ് അല്ലേ. അപ്പം ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക, അത് എല്ലാ തലത്തിലുള്ള ആൾക്കാരിലേക്കും എത്തിക്കുക. എന്ന് വെച്ചാൽ പല തലത്തിലാണ് ആൾക്കാരുള്ളത് അല്ലേ, സ്ത്രീകൾ പലതരത്തിലുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാർ പലതരത്തിലുണ്ട്, കുട്ടികൾ പലതരത്തിലുണ്ട്, അവർക്ക് എന്താണ് ആവശ്യം. ഇപ്പം നേരത്തെ പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് വെച്ചാൽ അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടമാണല്ലോ എന്നുള്ളതാണ്. അപ്പം അപകടമുണ്ട്, അപകടം ഇല്ല നമ്മൾ പറയുന്നില്ല, പക്ഷേ അത് അപകടത്തിനെതിരെ നമുക്ക് എങ്ങനെ ജാഗ്രതയായി ഇരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഇതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം, അത് അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സ്വായത്തമാക്കി എടുക്കാം, സ്വായത്തമായി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ അതിനൊരു ത്രെട്ടായിട്ടല്ല നമ്മൾ കാണേണ്ടത്.
1: പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഒരു ഒരു നേച്ചറാണല്ലോ, നമുക്ക് സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചെടുത്താണെങ്കിൽ ഇപ്പം നമ്മുടെ തലമുറയല്ല ഇനി വരുന്ന കുട്ടികൾ, അവർ പിറന്നു വീഴുന്നത് തന്നെ AIയിലോട്ടാണ്. അപ്പം ഇവരുടെ ഒരു കൺട്രോൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്, മാം പറഞ്ഞു എല്ലാം AI തരുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. പക്ഷേ എന്നാൽ പോലും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആരും ഡെലിബറേറ്റ്ലി തയ്യാറാവില്ലല്ലോ. അപ്പം എവിടെയാണ് നമ്മളൊരു ഈ LOC വരയ്ക്കേണ്ടത് എവിടെയാണ്?
0: ഇപ്പം നമ്മളൊരു വെൽനെസ്, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് വെൽനെസ്. ഈ വെൽനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ യു വെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വെൽനെസ്സിന് പല തരത്തിലുള്ള മീനിങ് ഉണ്ട്. നമ്മൾ ഫിസിക്കലി വെല്ലാണോ, നമ്മൾ ഇമോഷണലി വെല്ലാണോ, നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഇതാണോ, നമ്മൾ സ്പിരിച്വലി വെല്ലാണോ, നമ്മൾ ഓൾ ടുഗദർ ഒരു ഓവറോൾ വെൽനെസ് ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു ബോധ്യം ഉണ്ടാവണം അല്ലേ. ഇപ്പം നമ്മളൊരു കുട്ടി, ഇപ്പം നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു കുട്ടി ഒരു 2 മാസം 3 മാസം തൊട്ട് അതിൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കയ്യിൽ വരികയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ ടൈംസ് നമുക്ക് കുറയ്ക്കാം. നമ്മൾ അവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ കുട്ടിക്ക് എത്രത്തോളം എന്ത് ഇൻഫോർമേഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. ആ ചെറിയ കുട്ടി കാണേണ്ടത് കാഴ്ചകളാണ്, ചിത്രശലഭവും മണ്ണും കാര്യങ്ങളും എല്ലാം ആണ്. അത് കണ്ടും തൊട്ടും അറിഞ്ഞും രുചിച്ചുമാണ് അത്, അങ്ങനെയാണ് നമ്മളെല്ലാവരും വളരുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും കുട്ടികൾ വരുന്നത്. അതിനുശേഷം ഒരു 7 വയസ്സോട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്ന വന്നിട്ട് ആ ടൈം തൊട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതിന് ഇതെങ്ങനെ ഉപയോഗിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാത്രമേ നമുക്ക് കുട്ടികളിലേക്ക് ആ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പാരൻസ് തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ പാരൻസ് പലരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വെറും ടീച്ചേഴ്സ് മാത്രമല്ല, അവർ ഫെസിലിറ്റേറ്റേഴ്സാണ്, അവർ മെന്റേഴ്സാണ്. അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് എത്രത്തോളം വേണം എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ വളരാൻ അനുവദിക്കുക, അവരെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കുക. ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ ഒരു കിൻഡർ ഗാർഡനിൽ കൊണ്ടുപോയി ഒരു കുട്ടീനെ ചേർത്താൽ പോലും പാരൻസിന് വേണ്ടത് CCTV ആക്സസ് ആണ്, അവിടെ എന്ത് നടക്കുന്നു അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു ഒരു സെൽഫ് ഒരു എബിലിറ്റി ഉണ്ടാവണം അല്ലേ. എപ്പോഴും പാരൻസ് ഉണ്ട്, അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഫീലിംഗ് 100% വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇതിലേക്ക് ഒരു സ്ലേവ് ആയി പോകുന്നത്. അപ്പോൾ കുട്ടികളെ കുട്ടികളായിട്ട് വളരാൻ അനുവദിക്കുക. ഇപ്പം യുവജനങ്ങൾക്കാണെങ്കിലും അവരുടെയും സർഗാത്മികമായ ക്രിയാത്മകമായിട്ടുള്ള ഒരു കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ അനുവദിക്കുക. അപ്പോൾ അവിടെയൊക്കെ നമുക്കിപ്പോൾ ഒരു ഒരു പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു AI അടുത്ത് നമ്മളൊരു പാട്ട് പഠിക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ എളുപ്പ വഴിയിലേക്ക് പോവാണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിത പാഠത്തിലൂടെ തന്നെ പഠിച്ചു വരണം. അത് നമ്മുടെ ആ റൂട്ട്സ് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരിക. നമ്മളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് AI എന്ന് പറയുന്നത് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു കാലഘട്ടത്തിൽ, ഒരു 100 വർഷം കഴിയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ 80 കോടി ആൾക്കാരുണ്ടെങ്കിൽ 80 കോടി ആൾക്കാരുടെ കൂടെ ഒരു 60 കോടി റോബോട്ട്സും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു മെർജ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് മനുഷ്യനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു ഒരു ഇതല്ല AI അല്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന ഒരിതല്ല. നമ്മളുടെ ജീവിതം നമ്മളുടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിനും കുറച്ചുകൂടെ എന്താ പറയുക സഹായകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരിക്കലും നമ്മുടെ നമ്മൾ നമ്മൾ AI നമ്മുടെ സ്ലേവും അല്ല, നമ്മൾ AIയുടെ സ്ലേവും ആവാൻ പാടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഹരിതചിന്തയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്കറിയാം ഇപ്പോൾ 80s ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാവരും 80s ആ ഒരു ഇതിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോഡക്റ്റ് അല്ല ഔട്ട്കമ്മിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ. പക്ഷേ അത് കഴിഞ്ഞ്

0: അപ്പോഴാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. ഈ എയ്റ്റീസിന്റെ ഇതിൽ പോയി അത്രയും ഡേറ്റ ഔട്ട് ബേഴ്സ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡേറ്റ സെന്റേഴ്സിന് വരുന്നത് വൈദ്യുതി എത്രത്തോളം ഉപയോഗിക്കുന്നു, വെള്ളം എത്രത്തോളം ഉപയോഗിക്കുന്നു, ഇതുവഴി പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നത്. നമ്മളിത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി കിട്ടുമ്പോൾ നമ്മൾ ആ പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ AIക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ആകൃഷ്ടരായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു യുവതലമുറ അതിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഇനിയും ഉണ്ടാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും.
0: പക്ഷെ അപ്പൊ കൂടുതൽ കൂടുതൽ എൻവയോൺമെന്റ്
1: തീർച്ചയായും, പക്ഷെ അവിടേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യിക്കുക. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പലർക്കും പെറ്റ്സ് ഉണ്ട് അല്ലെ, ഒരു പൂച്ച ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നായക്കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ കിളികളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു പെറ്റായിട്ടായിരിക്കണം നമ്മളൊരു ചെടീനെ വളർത്തുക. അല്ലെ, നമ്മളൊരു ചെറിയ കുട്ടിക്ക് നമ്മൾ പറയാണ് ഒരു ചെടി കൊടുത്തിട്ട് ചെടി സമ്മാനമായിട്ട് കൊടുത്തിട്ട് ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് അത് വളർത്തുക. അപ്പൊ ആ കുട്ടിയിൽ നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊണ്ടുവരാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇപ്പം നമുക്ക് ഇതാണെങ്കിലും ഇപ്പൊ നായക്കുട്ടിയാണെങ്കിലും പൂച്ചയ്ക്കാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെയ്യിക്കുക. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുക. അതുപോലെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഒരുപാട് വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ ദേഷ്യം വരുമ്പോൾ എല്ലാം വലിച്ചെടുത്ത് കളയുന്നു. അങ്ങനത്തെ പ്രവണതകൾ നമ്മൾ എപ്പോഴും അത് സ്റ്റോപ്പ് ചെയ്യുക. അത് ഉണ്ടാവുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ ഈ സാങ്കേതിക വിദ്യ എന്തായാലും മുന്നിലേക്ക് തന്നെ പോകുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം, ഇപ്പം ഡൽഹി പോലത്തെ ഒരു ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആയുർദൈർഘ്യം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മൾ ഒരു 90 വയസ്സിൽ ജീവിക്കേണ്ട ആൾക്കാർ ഇന്നിപ്പോൾ ഒരു 60 വയസ്സിൽ മരിച്ചു പോവുകയാണ്. കാരണം അവർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്? അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഡിജിറ്റൽ മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻ, ആവശ്യമുള്ള ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവർക്കത് പകർന്നു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് വളർത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ഇതെല്ലാം കൊണ്ടുപോകും, വെള്ളം കൊണ്ടുപോകും, മറ്റേ കൊണ്ടുപോകും, എന്നിട്ട് നമ്മൾ അവിടെ കളഞ്ഞിട്ട് വരും. അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അപ്പോൾ അവിടെയാണ് റെസ്പോൺസിബിൾ ടൂറിസം. എല്ലാത്തിലും നമ്മൾ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഇമ്പോസ് ചെയ്യുക, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ, നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഈ പുതിയ തലമുറയിലേക്ക് നമ്മൾ സ്വയം പഠിക്കണം. അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ സ്വയം പഠിച്ചാൽ മാത്രമേ പുതിയ തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറ അല്ല മടിയന്മാർ, നമ്മളാണ് മടിയന്മാർ. മനസ്സിലായി? നമുക്ക് ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആകൃഷ്ടരായിട്ട് നമ്മളതിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റാണ്ടാവുന്നത്. അവിടെ നമ്മളൊരു സ്വയം മനസ്സിലാക്കി എന്താണ്, എന്ത് വേണം, എങ്ങനെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ശുചിത്വം, എൻ്റെ ചുറ്റുപാടും ശുചിത്വം ഉള്ളതായിരിക്കണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം അല്ലേ. അവിടെ മുന്നിലോട്ട് ഇത് കടന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിറ്ററിങ് നമ്മുടെ റോഡിൽ കാണില്ല. ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതെടുത്ത് ഇടും. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്.
0: ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? കാരണം ഈ പറഞ്ഞുവല്ലോ, സാങ്കേതിക വിദ്യയുടെ വളർച്ച മുന്നോട്ട് പോവുകയുള്ളൂ. ആ വളർച്ചയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവതലമുറ ഗെയിൻ ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്?
1: ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്കിൽസ് ഉണ്ട് അല്ലെ. അവരുടേതായ സ്കിൽസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും ഒരു പരാജയത്തിലേക്ക് പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരോ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അതിന് അപ്പുറമായിട്ട് കുട്ടികളുടെ സ്വന്തം കഴിവുകൾ എന്താണ്, അവരുടെ ക്രിയേറ്റീവ് സ്കിൽസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്ക് AI ഉപയോഗിക്കാം. AI ടൂൾസ് നമുക്ക് മനസ്സിലാക്കി തരാം, അനലൈസ് ചെയ്യാൻ പറ്റും. ഈ കുട്ടിക്ക് എന്താണ്, ഈ കുട്ടിയുടെ സ്കിൽസ് എന്താണ്, ഈ കുട്ടിയുടെ അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം അതിന് ആ രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹീ ബിക്കംസ് എ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ അയാളുടെ കഴിവിൽ തന്നെ അയാൾക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കും. അതൊരു നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പൊക്കോളും അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടാൻ അറിയാത്ത ഒരാളെ കൊണ്ട് നമ്മൾ തല്ലി പഠിപ്പിച്ച് പാട്ട് പാടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും പറ്റില്ല അല്ലേ. അതേസമയം അയാളുടെ അഭിരുചി അതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളുടെ ഭാവി ശോഭനമാകാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് പക്ഷേ ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്?

0: അവർക്ക് ആ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളേജ്, അവർ പഠിച്ചിട്ടുള്ള ആ തിയറട്ടിക്കൽ നോളേജ് അവർക്ക് സ്കിൽസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്കതിൻ്റെ അഭിരുചിയില്ല. അഭിരുചി ഇല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ തല്ലി പഠിപ്പിച്ച് അത് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം വരികയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് പോലും നമുക്ക് എ ഐയുടെ ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്, ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് ആ കുട്ടീനെ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്പ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതുപോലെ എല്ലാം നമ്മൾ എ ഐയിൽ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇൻഡിവിജ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഉള്ള അഭിരുചി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കുഞ്ഞുന്നാളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഒരു കുട്ടി വരയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുട്ടീനെ വരയ്ക്കാൻ സമ്മതിക്കില്ല, അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും, ഇല്ലേ? അപ്പോൾ കുട്ടിക്ക് വരയ്ക്കാനുള്ള സ്കില്ലിൽ നമ്മൾ അതിനെ പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, അതിന് മെൻ്റൽ ബ്ലോക്ക് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കാതെ അവർക്ക് സ്വയം, നമുക്ക് എല്ലാവർക്കും, നമ്മൾക്ക് എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് നമുക്കും അറിയില്ല, അല്ലേ? നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ പോവാണ്. അങ്ങനെ പാടില്ല. നമുക്ക് ദേർ ഷുഡ് ബി എ സ്പേസ്, നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. അതിലെന്താണ്, ഞാൻ എന്താണ്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതാണ് എൻ്റെ സന്തോഷം, അല്ലേ? എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പറ്റും, അല്ലേ? പക്ഷേ എനിക്കത് സന്തോഷിക്കാൻ പറ്റുമോ? എൻ്റെ സന്തോഷം അതല്ല, സന്തോഷം ഷുഡ് കം ഫ്രം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട ഒരു ഇതാണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്.
1: എന്തായാലും ഇത്രയും സമയം നമ്മൾ ഈ ഒരു എന്താ പറയുക, സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികളെക്കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ കൺസേൺ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയത്. കൺസേൺ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കോ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് മാഡം ഇത്രയും നേരം നമ്മളോട് പറഞ്ഞതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയും പ്രകൃതി സ്നേഹവും ഒക്കെ സമന്വയിച്ചുകൊണ്ടുള്ളൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് ഒരുമിച്ച്, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത്രയും ഒരു കൺക്ലൂഡിങ് വേർഡ്സ് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു ഒരു പരിസ്ഥിതിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സുസ്ഥിരമായ ഒരു ഒരു ജീവിത ശൈലി നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. നമുക്കത് എത്രത്തോളം ആവശ്യമാണ് അത് സ്വായത്തമാക്കി അതുമായിട്ട് ഇഴകി ചേർന്ന് നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക.
1: ഒരുപാട് സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചതിൽ. മാഡം ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ മീര ആസ്മിയാണ്. വിളിച്ച ശ്രോതാക്കൾക്കും മാഡത്തിനോടും ആകാശവാണിയോട് പ്രത്യേകം നന്ദി.
0: വളരെ നന്ദി.
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ മീര അസ്മിയോട് സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പം നന്ദിനി രഘുനാഥ്, ടി എസ് പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് സുജാതയും ശ്രീനിവാസും നിഖിലും പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം ദുബായ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: പി എം ജോസഫ്.
1: ഓ,
2: ഞാന് ഇപ്പൊ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഒരു സുഹൃത്തു നേരത്തെ ഇടുക്കിയുടെ എം പിയും തൃക്കാക്കരയുടെ എം പിയും ആയി കിടന്ന ഞാൻ ശ്രീ പി ടി തോമസിന്റെ ആത്മീയ പരിവേഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാനമാണ്.
1: ശരി, ഏത് ഗാനം? ഏത് ഗാനമാ കേൾക്കേണ്ടത്?
2: ചന്ദ്രകളവും ചാത്തി ഉറങ്ങും തീരം
1: കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതല്ലേ?
2: അതെ
1: അതെ അതെ അതെ. ഈ ഗാനം നമുക്ക് എത്ര കേട്ടാലും മതി വരാത്തൊരു ഗാനമാണ് അല്ലേ?
2: ഈ ഗാനം ഞാനിപ്പോ നമ്മുടെ അയാളുടെ ചേട്ടന് വർക്കിച്ചനും ഇപ്പോഴത്തെ തൃക്കാക്കര എം എൽ എ ആയിരിക്കുന്ന ഉമാ തോമസിനും പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ
1: ശരി. എന്ത് ചെയ്യുന്നു ശ്രീ ജോസഫ്?
2: ഞാൻ മലകൃഷി പോയില്ല.
1: ഇപ്പോഴും ഉണ്ട് അല്ലേ?
2: പിന്നെ
1: ഹലോ,
2: എന്തോ
1: ആ കൃഷിപ്പണിയാണോ? കൃഷിപ്പണിയല്ലേ? എന്തൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി?
2: കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ ഉണ്ട്, ഏലമുണ്ട്, കാപ്പി ഉണ്ട്, കുരുമുളകുണ്ട്.
1: ഫാം വീട്ടിലെങ്ങനെ എത്ര? മിക്കവാറും എല്ലാ കൃഷികളും ഉണ്ട് അല്ലേ? ശരി ശരി, നടക്കട്ടെ. ആദ്യമായിട്ടാണോ ഗാനശലാപത്തിലേക്ക് കിട്ടുന്നത്? അത്ര പരിചയം തോന്നില്ല. എന്നാലും കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ഇന്ന് നമ്മുടെ പല ശ്രോതാക്കളും ആദ്യമായിട്ട് കിട്ടുന്നവരാ കേട്ടോ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? നമ്മളെ ആ ഒരു ഔദ്യോഗികത വിട്ടിട്ടുള്ള സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് സാധാരണ നമ്മളെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അത് കൊള്ളാം കേട്ടോ. അവരുടെയൊക്കെ പേരുകൾ കൂടെ. അതെ, റേഡിയോ എല്ലാ പരിപാടിയും കേൾക്കും അല്ലേ? പിന്നെ നമ്മള് റേഡിയോ പരിപാടി വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നതല്ലേ അല്ലേ? ശരി, അപ്പം ഉപ്പുതറയിൽ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഉപ്പുതോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
1: ഇത് ഹൈറേഞ്ച് ആണോ?
2: പിന്നെ
1: ശരി ശരി ശരി,
2: ചെറുതോണിയിൽ നിന്ന് പൈനാവിൽ നിന്ന് 8 കിലോമീറ്റർ.
1: അവിടെയൊക്കെ നമ്മളിങ്ങനെ നമ്മള് സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടു, നമ്മളിത് സ്ഥലമൊന്നും കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും പറഞ്ഞു കേട്ടുണ്ട് നല്ല തണുപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ? ഇപ്പോ
2: തണുപ്പിച്ചിട്ട് കുറഞ്ഞത് ഇപ്പൊ പൊതുവിൽ വന്നു കഴിഞ്ഞാൽ ഏലക്കൃഷിക്കാർക്ക് ദൂഷ്യമാണ്.
1: എന്താ
2: ഏലത്തിന് വിളവുണ്ടാകല?
1: അത് ശരി. അപ്പൊ സാധാരണ കൃഷിക്ക്, ഏലം കൃഷിക്ക് തണുപ്പ് ആവശ്യമാണ് അല്ലേ? ശരി ശരി ശരി ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സന്തോഷം വിളിച്ചതിന്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ
0: ആ
1: സാറേ,
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എനിക്ക് കക്കയിലെ
0: ഓ
1: മണവാളമ്പാറ മണവാളമ്പാറ മണവാട്ടിപ്പാറ എന്നുള്ളത്
0: ശരി, മണവാളൻ പാറയും മണവാട്ടിപ്പാറയൊക്കെ നമുക്ക് കേൾക്കാം. പേര് പറയൂ ആദ്യം.
1: എന്റെ പേര് ചന്ദ്രബാബു, ആലപ്പുഴ ജില്ലയിലെ
0: ആ
1: ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ 3-ാം വാർഡിൽ നിന്നുള്ള കൂന്തോപ്പ് വാർഡ്.
0: അഡ്രസ് മുഴുവൻ പറഞ്ഞല്ലോ അല്ലേ? ആലപ്പുഴ അല്ലേ? ശരി ശരി. 3-ാം വാർഡ്.
1: 3-ാം വാർഡ് ആലപ്പുഴ ജില്ലയിൽ.
0: എന്ത് ചെയ്യുന്നു ചന്ദ്രബാബു?
1: ജില്ലയിലല്ല, ആലപ്പുഴ മുനിസിപ്പാലിറ്റി.
0: മുനിസിപ്പാലിറ്റി, ശരി, മനസ്സിലായി. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ചെറിയൊരു കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നു.
0: ഇന്നിപ്പോ ഇന്ന് കടയിലാണോ? കടയാണോ? ഇപ്പൊ കടയിലാണോ?
1: കടയിലാണ്.
0: വീട്ടിലോട്ടും വീട് തൊട്ടടുത്തല്ലേ?
1: വീട് തൊട്ടടുത്ത്, വീട് നേരെ പുറകിൽ തന്നെ.
0: ആ അപ്പൊ നേരെ ഈ ഇടയ്ക്ക് നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും അല്ലേ? തൊട്ടടുത്ത് തന്നെ. ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് ചന്ദ്രബാബു? എല്ലാരും സുഖമായി കഴിയുന്നു അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം കെ വി മഹാദേവൻ, എസ് ജാനകിയാണ് പാട്ട് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ആദ്യമായിട്ടാണോ?
1: ഇന്നലെ ഞങ്ങളുടെ പൂന്തോപ്പ് പള്ളിയില് പെരുന്നാളായിരുന്നു.
0: ഓ,
1: ആ പെരുന്നാളിൽ പങ്കെടുത്ത എല്ലാ ജനങ്ങൾക്കും.
0: ആ പൂന്തോപ്പ് പള്ളി എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ
1: ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്നതിന്റെ ഇച്ചിരി കിഴക്കോശമായിട്ട്.
0: ആ ശരി ശരി. ബൈപ്പാസിനടുത്താണല്ലേ?
1: അതെ അതെ.
0: ആ ശരി ശരി. ശരി, ഇപ്പൊ മനസ്സിലായി സ്ഥലം. ശരി ശരി. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും

0: ഗാനം കേട്ടാലോ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ലല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട് സാറേ.
0: നേരത്തെ വിളിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പക്ഷെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു.
1: ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
0: ആ, നമ്മൾ ആദ്യമായിട്ടാണ്. ശരി, അപ്പൊ ഏതായാലും ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം. അതെ തന്നെ, അതന്നെ. എല്ലാ ശ്രോതാക്കൾക്കും നമുക്ക് അവസരം കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട്. ശരി, അപ്പൊ ഏതായാലും ഗാനം കേൾക്കാം. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ആശംസകൾ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം. ജോഷി ജോഷിരാജ് സാറല്ലേ?
0: അതെ, നമസ്കാരം.
1: ഞാൻ ആലപ്പുഴ കളർവോട് എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കാം സാറേ.
0: പേരെന്താണ്?
1: എന്റെ പേര് ലാലി.
0: ലാലി
1: ലാൽ ലാൽ എന്റെ എന്നാലും വിളിച്ചിരുന്നില്ലായിരുന്നു.
0: ആ ലാൽ,
1: ഞാൻ സാറുമായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചു.
0: ഓ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ലാലിനെ കുറിച്ചൊക്കെ പറയായിരുന്നു, ജോഷിലാൽ. സ്ഥലം എവിടെ? ആലപ്പുഴയല്ലേ പറഞ്ഞത്?
1: ആലപ്പുഴ കളർകോട് എന്ന് പറയുന്ന സ്ഥലം.
0: ആ കളർകോട്.
1: അവിടുത്തെ ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറം.
0: അറിയാം.
1: തെക്കുപാറ.
0: എന്ത് ചെയ്യുന്നു ലാൽ?
1: എനിക്കും വെയിറ്റിങ്ങിന്റെ വർക്കാ സാർ.
0: ആ ഇന്നിപ്പോ ഒന്ന് പോയില്ലായിരുന്നു?
1: അല്ല, ഇത് ഒരു വർക്കൊക്കെ ഇച്ചിരി മടുപ്പുണ്ട്. ഉണ്ട്, എന്നാലും ഇടയ്ക്ക് ഗ്യാപ്പിട്ടൊക്കെ.
0: നമ്മൾ പെയിന്റിങ്ങിന്റെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ?
1: ആ മനുഷ്യ ഇപ്പോഴെല്ലാം ടെക്നോളജി അല്ലേ സാറേ. എല്ലാം നല്ല പുതിയ വർക്കും അതും കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല നല്ല സാധനം ഇറങ്ങുന്നൊക്കെ.
0: എത്ര വർഷം കൊണ്ട്
1: സാറേ?
0: എത്ര വർഷം കൊണ്ട് പെയിന്റിംഗ് ജോലി ചെയ്യുന്നുണ്ട്?
1: ഞാനൊരു 10-25 വർഷം.
0: അന്നും ഇന്നും ഒക്കെ വളരെ വ്യത്യാസമല്ലേ?
1: ആദ്യം പണ്ടൊക്കെ ഒരുപാട് സാധനമായിരുന്നു, ഇങ്ങനെയുള്ള ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു.
0: പണ്ട് നമ്മള് വെള്ളം അടിക്കാനൊക്കെ കക്ക കൊണ്ടുവന്ന് നീറ്റി അല്ലേ?
1: ഞാൻ ചെയ്തിട്ടുണ്ട്. കളറോട് ഒരു ക്ഷേത്രത്തിൽ നീറ്റിട്ട് ഉത്സവം വരുമ്പോ ഞങ്ങൾ ചെയ്യുമായിരുന്നു.
0: കക്ക കൂട്ടിയിട്ട് നീറ്റി എടുത്ത് അതിനെ പൊടിച്ച് വല്ലാത്ത സ്മെല്ലും പിന്നെ നമ്മള് അതിങ്ങനെ കുറുക്കിയെടുത്ത്
1: എല്ലാം നല്ല പശകളൊക്കെ ഇറങ്ങിയിരിക്കുന്നു.
0: അത് വെള്ളയടിക്കാന്ന് പറഞ്ഞ വലിയൊരു വെള്ളയടിക്കാന്ന് പറഞ്ഞ ഒരു തയ്യാറെടുപ്പ് തന്നെ. ഒരു ദിവസം മുഴുവൻ
1: ഭയങ്കരമായിട്ട് കലക്കി ഇട്ടിട്ട് ഞാൻ ഈ ചമ്പ് ബ്രഷിലൊക്കെ അടിച്ചിട്ടുണ്ട്. കലക്കിയിട്ടില്ലൊക്കെ ഇനി ചൂര് കൊണ്ടുള്ള.
0: അതെ അതെ അതെ. പിന്നെ ഈ തെങ്ങിന്റെ തെങ്ങിന്റെ ക്ലാഞ്ഞിലേക്ക് വെട്ടിയെടുത്തിട്ട് അത് ചതച്ച് ബ്രഷ് പോലെ.
1: നമ്മുടെ ഒരു സുഹൃത്ത് ഈ ചൂര് ഈ ചമ്പായിട്ട് അവിടെ ചെയ്യും. നല്ലപോലെ ഉണ്ടാക്കി എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു.
0: ഇപ്പൊ അതെല്ലാം
1: ഒരു അമ്മാമ്മ ഞങ്ങളൊക്കെ ഒരു മൂത്താളായിരുന്നു. അമ്മാമ്മാവാരനാ വിളിക്കുന്നത്. പുള്ളിക്കാര് അത് അത് ഒരാളിങ്ങനെ കൊണ്ട് കൊടുക്കണം. മുക്കിയത് രണ്ടു മുക്കൊക്കെ വീടുന്നാല്
0: പക്ഷെ അതൊക്കെ ഒരു സമയമായിരുന്നു. പെയിന്റ് ഒക്കെ അടിച്ചു കഴിയുമ്പോ നമ്മുടെ ദേഹം മുഴുവൻ വെളുത്തിരിക്കും.
1: അതൊക്കെ
0: കഴുകി കളയുന്ന ഒരു ദിവസത്തെ പണിയാണ് അല്ലേ?
1: ഇപ്പഴൊക്കെ
0: സാങ്കേതിക വിദ്യകളെല്ലാം മാറി വളരെ വളരെ ഇപ്പൊ സ്പ്രേ പെയിന്റിംഗ് ഒക്കെ ഉണ്ട് അല്ലേ?
1: അതെ, കൂട്ടിയിട്ട് കഴിഞ്ഞ പേപ്പർ പിടിക്കാതെ ഇപ്പൊ പേപ്പർ തന്നെ നമ്മുടെ പേപ്പർ മോഡലിൽ തന്നെ അവിടെ വിറ്റിയിലുണ്ട്. പേപ്പർ പിടിക്കുന്ന സാധനമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എളുപ്പം എന്നൊക്കെ അടിച്ചു മാറ്റ.
0: കാലം കഴിയുമ്പോൾ എല്ലാത്തിനും ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഈ തൊഴിലിനും സംഭവിച്ചു.
1: ഒരുപാട് മാറും സാറേ. കാലം ടെക്നോളജി കാലമല്ലേ.
0: ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഞാൻ മറ്റേ എന്റെ കണ്ണൻ കറുപ്പ് നിറം പറഞ്ഞൊരു പാട്ട്,
0: ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ ഗാനം അല്ലേ?
1: അതെ അതെ. മഞ്ജരി പാടിയിട്ടുണ്ട്. ഞാൻ ദാസേട്ടന്റെ പറഞ്ഞു.
0: യേശുദാസ് പാടിയ ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക്
1: എന്റെ മൂന്ന് സുഹൃത്തുക്കളുണ്ട്.
0: ഓ, പറഞ്ഞോളൂ
1: സാറിന്റെ ഇതൊക്കെ. ഒന്ന് മണിക്കുട്ടൻ അവരോടുള്ള, ഒന്ന് ബാലു, ഒരു രാജി എന്ന് പറഞ്ഞു പലർക്ക് കടയ, പിന്നെ ഒരു പാസി, ഒരു വാദ്യരായിരുന്നു, പുള്ളി റിട്ടയർഡ് ആയി.
0: അവരോടൊക്കെ ആകാശവാണി ആകാശവാണി മാത്രം ആകാശവാണി കേൾക്കുക മാത്രം ചെയ്യാതെ കത്തുകൾ കഴിക്കാൻ പറയൂ.
1: അവര് ഒരു ദിവസം ഞാൻ സാറുമായിട്ട് സംസാരിച്ചെന്ന് വിളിച്ചപ്പോ അവര് പറഞ്ഞ ലാലം കേട്ട്, ലാലിന്റെ പേര് പറഞ്ഞ എല്ലാം കേട്ട് എന്നൊക്കെ പറഞ്ഞത്.
0: ശരി ശരി. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ജോലിയൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഗാനം കേൾക്കാം.
1: സാറുമായിട്ട് സംസാരിച്ച് വളരെ സന്തോഷം.
0: വലിയ സന്തോഷം.
1: എപ്പോഴും കിട്ടാൻ പാടാ
0: നമുക്ക് എല്ലാ. പക്ഷെ എപ്പോഴും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റു ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണ്ടേ?
1: പിന്നെ തീർച്ചയായും. പിന്നെ എപ്പോഴും വാറുമായിട്ടാ കറങ്ങി കിട്ടുന്നത്. ഒരുപാട് നമ്മള് ഒരു വെയിറ്റ് ചെയ്ത് ഒരു വാങ്ങി വന്ന് പറഞ്ഞാൽ മതി.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേൾക്കാം.

0: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ,
0: ആ ഓ
1: ഇത് സിദ്ധാർത്ഥന.
0: ആ ഗാനസലാപത്തിലേക്ക്. പേരെന്താണ്? സിദ്ധാർത്ഥ.
1: സിദ്ധാർത്ഥൻ നീതി.
0: സിദ്ധാർത്ഥൻ
1: സംസാരിച്ചതുണ്ട്.
0: ഓ, ഏത് ഗാനമാ കേൾക്കേണ്ടത്? ഓ, ആ ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: ഞാന് ഓഗസ്റ്റ് 5-ാം തീയതി എന്റെ വയസ്സിന്റെ ഡെത്ത് ആനിവേഴ്സറി. നന്നൊരു ലെറ്റർ എഴുതിയിരുന്നു, പക്ഷെ പാട്ട് വെച്ച് കണ്ടില്ല. അപ്പൊ ഞാൻ പാട്ട് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു
0: കാണാറുണ്ട്.
1: ഒത്തിരി നാളെ ഇതിലും ആളിലേക്ക് വിടാം.

0: എത്ര കോടികളിലേക്കും പാടും.
1: ഓ ശരി. നമുക്ക് ഇപ്പോൾ ഗാനം കേട്ട് തുടങ്ങിയില്ലെങ്കിൽ പാട്ട് മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കില്ല. ഏതായാലും വിഷമം തോന്നരുത്. കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവസാനത്തെ നമുക്ക് ആവശ്യപ്പെട്ട ഗാനം ആവശ്യപ്പെട്ട് ഗാനം ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു ഗാനം മുഴുവനായിട്ട് കേൾക്കണ്ടേ?
0: ആ
1: കേൾക്കണം. നമുക്ക് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. എസ് രമേശൻ നായരാണ് ഗാനം എഴുതിയത്, വിദ്യാസാഗറിന്റെ സംഗീതം. ഇനിയും വിളിക്കണം കേട്ടോ, വിളിച്ച് നമുക്ക് സമയം കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സംസാരിക്കാം. ഏതായാലും വിളിച്ചതിന് നന്ദി.

0: നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മനസാക്ഷിയായി ഞാൻ പറയുന്നു. അതുമല്ലെങ്കിൽ നിനക്ക് തന്നെ ബോധ്യമുള്ളതല്ലേ അത്? നിന്റെ മനസാക്ഷി കോടതിയിൽ നീ ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ മനുഷ്യനാണ്. അത് നീ മറക്കരുത് ജയരാജ്. നീ എന്താണ് ഇങ്ങനെ ഭയക്കുന്നത്? ആരെയാണ് നീ ഭയക്കുന്നത്? സമൂഹത്തെയോ? വേണ്ട ജയരാജ്, ഒരു സമൂഹവും നിന്നെ കുറ്റവാളിയായി കാണുന്നില്ല. എന്നാൽ ചില അസുര ജന്മങ്ങൾ നിന്നെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ കാലം മായ്ക്കാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിലില്ലെന്ന് നീ അറിയുക. നിന്റെ കർമ്മം നീ കൃത്യമായി ചെയ്യുക. നിന്റെ പാത സേവനമാണ്, അത് നീ തുടരുക. നീ സ്വയം ഒരു ഭ്രാന്തനാകരുത് ജയരാജ്, നീ ഒരു ഭ്രാന്തനാകരുത്.
1: ഇല്ല ഇല്ല, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഭ്രാന്തനാകില്ല. ഇല്ല, ഞാൻ ഭ്രാന്തനാകില്ല.

0: അല്ല, മുൻവാതിൽ തുറന്നു കിടക്കുന്നല്ലോ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശബ്ദം ഉണ്ടാക്കാതെ അകത്തേക്ക് കയറിയാലോ? ഛേ, അത് വേണ്ട. ആദ്യമായിട്ട് വരുന്ന ഈ സാന്ദ്രാ മരിയ ഒരു മര്യാദ കാണിക്കണ്ടേ? എത്ര പ്രാവശ്യം ഡോക്ടറുടെ മൊബൈലിലേക്ക് ഞാൻ വിളിക്കുന്നു. ഏഹേ, ആരെടുക്കാൻ? ഏതായാലും കോളിംഗ് ബെൽ അടിക്കാം. ഛേ, ആരും കാണുന്നില്ലല്ലോ. എന്നകത്തേക്ക് കയറുക തന്നെ. വലതുകാലിൽ വെച്ച് തന്നെ കയറിയേക്കാം. ഏ, എല്ലാം ഡിസോർഡറായി കിടക്കുന്നു. അത് കണ്ടില്ലേ, ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ നോക്കട്ടെ. അമ്പോ, എല്ലാം മെഡിക്കൽ പുസ്തകങ്ങൾ. ഡോക്ടറിന്റെ സൂട്ട് കേസ് അല്ലേ അത്? വസ്ത്രങ്ങളും അലക്ഷ്യമായിട്ടിരിക്കുന്നു. ഇതൊരു പാസ്പോർട്ടാണല്ലോ, നോക്കട്ടെ. ഇത് ഡോക്ടറുടേതാണല്ലോ. ബട്ട് ഡോക്ടറെ മാത്രം കാണുന്നില്ലല്ലോ. ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ ഇതെവിടെ പോയി കിടക്കുക? അല്ല, ഡോക്ടറല്ലേ ആ വരുന്നേ. കണ്ടാ തന്നെ അറിയാം, ഇന്ന് കുളിയും ദേവാരവും ഒന്നും നടത്തിയിട്ടില്ല.
1: അല്ല സാന്ദ്രയോ, താനെപ്പോ വന്നു? ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ അതെനിക്ക്?
0: രാവിലെ ഡോക്ടർ കളിയാക്കുകയാണോ? എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഡോക്ടറെ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ.
1: സോറി സാന്ദ്ര, ഒന്നിനും പറ്റിയില്ല.
0: അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്.
1: എന്ത് കാരണം? ഒരു കാരണമില്ല സാന്ദ്ര, താൻ വെറുതെ ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട.
0: അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ കാര്യങ്ങൾ പെരുപ്പിച്ച് പെരുപ്പിച്ച് ചിന്തിച്ചു കൂട്ടി സ്വയം ഭ്രാന്തനായി മാറാനാണോ ഡോക്ടറുടെ ഉദ്ദേശം?
1: ഏ, താൻ എന്താണ് പറയുന്നത്? ഞാൻ സ്വയം ഭ്രാന്തനായി മാറുന്നോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഇല്ല
0: ഡോക്ടർ, എന്താ ഇത്? ഞാനൊന്ന് തീരുമാനിച്ചു. നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നു, ഇന്ന് തന്നെ, ഈ നിമിഷം. ഡോക്ടർ വേഗം റെഡിയാക.
1: സാന്ദ്ര, എന്നൊരു മനോരോഗിയായി കാണുകയാണോ?
0: നോ, ഒരിക്കലും ഇല്ല. എന്നാൽ മറ്റുള്ളവർ അങ്ങനെ കാണരുതെന്ന് ആരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ.
1: സാന്ദ്ര, താൻ?
0: യെസ്, ഈ സാന്ദ്ര അങ്ങനെ ആഗ്രഹിക്കുന്നു.
1: ഞാൻ വരാം സാന്ദ്ര, താൻ വിളിക്കുന്നിടത്തേക്ക്. അതെവിടേക്കാണെങ്കിലും ഞാൻ വരാം.
0: ഗുഡ്. ഒരു ഡോക്ടറും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വെറും സൗഹൃദ കാഴ്ച അങ്ങനെ കണ്ടാ മതി ഡോക്ടർ.
1: ഓക്കെ സാന്ദ്ര, ഇരിക്കെ ഞാനൊന്ന് റെഡിയാവട്ടെ.

0: ഡോക്ടറിൽ നിന്ന് ഡോക്ടർ ടോണി മാത്യു എല്ലാം ചികഞ്ഞെടുത്തു കേട്ടോ, ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം.
1: അതിന് വഴിയൊരുക്കിയത് സാന്ദ്രയല്ലേ?
0: യെസ്, എല്ലാം ഡോക്ടറുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കൂട്ടിക്കോ.
1: ആയിക്കോട്ടെ, സാന്ദ്രയ്ക്ക് 1000 നന്ദി.
0: ആ, അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, എല്ലാം മനസ്സ് തുറന്ന് പ്രിയപ്പെട്ടവരോട് പറയുക, ഒന്നും മനസ്സിലിടയ്ക്ക് വെക്കരുതെന്ന്. മനസ്സിലായോ എന്റെ ഡോക്ടർക്ക്?
1: മനസ്സിലായേ. ഇനി ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. താൻ എത്രയോ പ്രാവശ്യം ചോദിച്ചു ഞാൻ വിവാഹിതനാണോ എന്ന്. അപ്പോഴൊന്നും ഞാൻ കൃത്യം

0: ഒരു മറുപടിയും തനിക്ക് നൽകിയിട്ടില്ല. അപ്പോഴത്തെ സാഹചര്യവും അതായിരുന്നു.
1: ആ സാഹചര്യം ഇപ്പോഴില്ലെന്ന് കരുതുന്നു.
0: യെസ്, താനത് മാറ്റി. ഞാൻ പറയാം, തന്നോട് മാത്രം. ഫിലോമന.
2: യെസ്, ഡോക്ടർ.
0: ഇനി പേഷ്യൻസ് ആരെങ്കിലും പുറത്തുണ്ടോ? സിസ്റ്റർ, നമ്മുടെ പാർച്ചേച്ചി പോയോ? അവർക്ക് ചില മെഡിസിൻസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
2: അല്ല ഡോക്ടർ, ഇങ്ങനെ എല്ലാവർക്കും സൗജന്യമായി മരുന്നുകൾ കൊടുത്തു തുടങ്ങിയാൽ നമ്മുടെ ക്ലിനിക്കിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും?
0: ഓക്കെ, പാവങ്ങളല്ലേ ഫിലോമന, നമ്മളും പാവപ്പെട്ടവർ തന്നെ. ഫിലോമനിക്കറിയാമോ, എന്റെ അച്ഛൻ നല്ല ചികിത്സ കിട്ടാതെയാണ് മരിച്ചത്. നല്ല ചികിത്സ കിട്ടണമെങ്കിൽ നല്ല ആശുപത്രിയിൽ പോകണം. അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യവും. ഫിലോമന ചോദിച്ച ഒരു കാര്യം ഞാനും സമ്മതിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ ക്ലിനിക്കിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തികച്ചും ന്യായമായ ചോദ്യം. എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഫിലോമന അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയാം. എല്ലാത്തിനും പണം വേണം, അത് മസ്റ്റാണ്. എന്നുവെച്ച് പാവങ്ങളെ പിഴിഞ്ഞ് പണമുണ്ടാക്കാൻ എനിക്ക് കഴിയില്ല ഫിലോമന. എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ചികിത്സയുടെ രൂപത്തിൽ ചെയ്യുന്നു. എല്ലാം നടക്കും, ഇതുവരെ എത്തിയില്ലേ.
2: ഡോക്ടറെ, ഞാൻ ഇൻസൾട്ട് ചെയ്തു, ക്ഷമിക്കണം ഡോക്ടർ. ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു.
0: നോനോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഫിലോമന. എന്റെ നന്മയെ കാംക്ഷിച്ചാണ് ഫിലോമന അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഫിലോമന എന്റെ സഹോദരിയല്ലേ, അങ്ങനെ പറയാൻ അവകാശമുണ്ട്.
2: ഇന്ന് ഞാൻ നേരത്തെ പൊക്കോട്ടെ ഡോക്ടർ.
0: എന്നാ പൊയ്ക്കോളൂ. ആ, ഒന്ന് നിന്നേ ഫിലോമന.
2: എന്ത് ഡോക്ടർ?
0: ഇതിരിക്കട്ടെ.
2: അയ്യോ ഡോക്ടർ, ഇപ്പൊ തന്നെ കുറെയേറെ രൂപ ഡോക്ടർക്ക് തരാനുണ്ട്.
0: പണം ആവശ്യത്തിന് വേണ്ടി ചിലവാക്കാനുള്ളതല്ലേ. ഇതാ, ഇത് വാങ്ങിക്കൂ. ഫിലോമന എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഇത് ഞാൻ സന്തോഷത്തോടെ തരുന്നതാണ്, ഇത് വാങ്ങിക്കൂ. ഇത് കുറച്ചേ ഉള്ളൂ, ആവശ്യങ്ങൾ നടക്കട്ടെ.
2: വേണ്ട ഡോക്ടർ, ഈ പണം വാങ്ങി വീട്ടിൽ ചെന്നാൽ ഉടനെ അച്ഛൻ ഇത് വാങ്ങിക്കും.
0: ഫിലോമനയുടെ സഹോദരൻ വക്കച്ചന്റെ കാര്യമാണോ പറയുന്നത്?
2: അതെ ഡോക്ടർ.
0: അയാളെ നന്നായി ഒന്ന് ഉപദേശിക്കാൻ ഇടവക വികാരിയോട് പറഞ്ഞൂടെ?
2: ഒന്നിലും വിശ്വാസമില്ലാത്ത ആളാണ് അച്ചായൻ. പള്ളിയിലും പട്ടക്കാരനിലും ഒന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? ദീനം പിടിച്ചു കിടക്കുന്ന അപ്പച്ചനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. പിന്നെയുള്ളത് പ്രായം ചെന്ന അമ്മച്ചിയ, എന്റെ ഒരു വിധി. അല്ലാതെ ഞാൻ എന്തും പറയാം?
0: ഫിലോമന കരയാതെ, ഒക്കെ ശരിയാവും. തൽക്കാലം ഈ പണം വാങ്ങിക്കേ.
2: അയ്യോ ഡോക്ടർ, അത് അച്ചായൻ വരുന്നു. ആ പണം ഡോക്ടർ ഒന്ന് ഒളിച്ചു വെക്കോ.
0: ആര്? വക്കച്ചനോ? ആ, നേരാണല്ലോ. അയാൾ എന്തിനാ ഇങ്ങോട്ട് വരണം?
2: എന്നെ കാണാത്തത് കൊണ്ടാവും. ഡോക്ടർ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല.
0: പോകാൻ വരട്ടെ, ഈ പണം കൂടി വെച്ചോളൂ. ഇതാ, ഇത് പിടിക്കേ.
2: ഒന്നും നടക്കില്ല ഡോക്ടർ, അച്ഛൻ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഈ പണത്തിനും കൂടി ഞാൻ കടക്കാരിയായത് മിച്ചം.
3: ഓഹോ, രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ശൃംഗരിക്കായിരുന്നു. എന്താടെ നീ കരയുന്നത്? എന്താണെന്നോ?
2: അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ കരഞ്ഞെന്നോ? അച്ഛന് തോന്നിയതാവും.
3: ഈ വക്കച്ചനെ പൊട്ടം കളിപ്പിക്കല്ലേ. അല്ലേ ഡോക്ടറെ, നിങ്ങൾ എന്റെ ഈ പെങ്ങൾക്ക് പണമൊന്നും കൊടുക്കുന്നില്ലേ? ഇങ്ങനെ ഒഴിയിക്കാനാണോ നിങ്ങളുടെ ഭാവം? അത് ഈ വക്കച്ചൻ സമ്മതിക്കില്ല. നല്ല ആശുപത്രിയിലെ ജോലി വേണ്ടെന്ന് വെച്ചാ ഞാൻ എന്റെ പെങ്ങളെ ഇങ്ങോട്ട് വിട്ടത്.
0: അതിനിപ്പോ കുഴപ്പമൊന്നും വന്നില്ലല്ലോ വക്കച്ച. പെങ്ങളോട് ചോദിച്ചു നോക്ക്, ഇവിടെ ആയിട്ട് ഒഴിയിക്കുകയാണോ എന്ന്. അങ്ങനെ ഒരു സംശയം വക്കച്ചന് വേണ്ട, ഞാൻ അത്രക്കാരനല്ല.
3: ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ഈ വക്കച്ചൻ അറിയാൻ കഥകളൊക്കെ രാഘവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം.
2: അച്ഛയാ, ഇതെന്ത് ഭാവിച്ചാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്ത് ഭാവിച്ചാണെന്ന്
0: നോക്കൂ വക്കച്ച. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരാളല്ല ഞാൻ. നന്നായി തിരിച്ചറിവ് എനിക്കുണ്ട്. ആളെ തിരിച്ചറിയാനും അവരോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് വക്കച്ച. ദയവേത് വക്കച്ചിനിപ്പോ പോണം പ്ലീസ്. ഇതൊരു ക്ലിനിക്കാണ്, നിങ്ങളുടെ സഹോദരി ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്നും കൂടി അറിയുക. വക്കച്ച, ദേ പേഷ്യൻസ് വരുന്നു, എനിക്കിതൊരു ജോലിയുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് പോകൂ.
3: എന്ത് ക്ലിനിക്ക്? ക്ലിനിക്കിന്റെ മറവിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഈ വക്കച്ചൻ അറിയാം. ഇനി പറയണോ? ഒന്ന് പോടി അസത്തെ. തൽക്കാലം ഞാൻ പോകുന്നു, വീണ്ടും വക്കച്ചൻ വരും.
4: നിക്കടാ അവിടെ. നീ എന്തെടുക്കും എന്നാറാ പറഞ്ഞത്? ഇവിടെ എന്ത് നടക്കുന്നാ നീ പറഞ്ഞേ?
3: എടി മുതുക്കി
4: ഏറണം കെട്ടവനെ, പാനുമതിയുടെ മുറ്റത്ത് വന്നിന്ന് കൊരക്ക്.

0: നോടാ നായെ, ഈ ഭാനുമതിയെ ശരിക്കും നിനക്കൊന്നും അറിയില്ല. എടാ, രാഘവൻ എന്റെ ആങ്ങളെ കൊച്ചുവളിക്കുട്ടപ്പന്റെ മോനാ. അവൻ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് കൂടി ഈ ഭാനുമതി അങ്ങോട്ട് പറഞ്ഞു തന്നേക്കാം.
1: അമ്മേ,
0: നീ പോടാ. എടാ കിഴങ്ങൻ വക്കാ, രാഘവന്റെ സഹോദരിയെ ഈ നിൽക്കുന്ന എന്റെ മകന് കല്യാണം പറഞ്ഞിരുന്നു എന്നത് നേരാ. അതൊക്കെ പണ്ടായിരുന്നു. ഇന്നിപ്പോ അവൻ ഡാക്ടറാ, ഡാക്ടർ. ഈ ഭാനുമതി ആ കല്യാണം വേണ്ടെന്ന് വെച്ചതും. അല്ലാതെ എന്റെ മകനല്ല. മനസ്സിലായോടാ ശപ്പ. ഇനി ഇവിടെ നടക്കുന്ന എന്താണെന്നറിയാൻ നീ രാത്രി വാടാ വരുത്താ, നേരിട്ട് കാണാം. ഫോട്ടോ പിടിക്കുന്ന ആ കുന്ത്രാണ്ടം കൂടി എടുത്തോ. അല്ല പിന്നെ
2: കൊണ്ടുവരും തള്ളേ, നോക്കിക്കോ. ഈ വക്കച്ചിനെല്ലാം പൊളിച്ചെടുക്കും ഒരു ദിവസം.
0: എങ്കി അന്ന് നിന്റെ ശവമടക്ക. ശവപ്പറമ്പിലല്ല, അങ്ങ് തെമ്മാടിക്കുഴിയിൽ. കേട്ടോടാ പൊട്ടൻ വക്ക, ഒക്കെ പൊളിച്ചെടുക്കും പോലും. അതിന് നിന്റെ അപ്പൻ തളർന്നു കിടക്കുന്ന പൊട്ടൻ തോമ പണിതുയർത്തിയതാണെന്നാണോടാ നിന്റെ വിചാരം? ആണോന്ന്?
3: അച്ഛയെ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അച്ഛയെ ദയവ് ചെയ്ത് വിടുന്നു. പോ അച്ഛായ, ഇല്ലെങ്കിൽ ആ കാണുന്ന കൊക്കിൽ ചാടി ഞാൻ ചത്തുകളയും, തീർച്ചയായും ചത്തുകളയും.
2: പോയി ചാകടി അസത്തെ, നീ ചത്ത. ഈ വക്കച്ചിനൊന്നുമില്ലടി, പുല്ല, വെറും പുല്ല്. അതിനു മുമ്പ് നിന്റെ കയ്യിലിരിക്കുന്ന ഈ പണം ഈ വക്കച്ചിനെടുക്കുന്നു.
3: അയ്യോ വിട്, അച്ഛയെ അതിഞ്ഞ് തരാൻ. താ, കൊണ്ടുപോകരുത് അച്ഛായ, അത് ബാങ്കിൽ അടയ്ക്കാനുള്ള കാശാണ്. അച്ഛയെ പ്ലീസ്,
2: ഒന്ന് പോടി. തൽക്കാലം ഇതെനിക്ക് ആവശ്യമുണ്ട്. നിന്റെ ഡോക്ടറല്ലേ ദാ നിൽക്കുന്നത്. ഇനിയും ചോദിച്ചു വാങ്ങിക്കടി. എന്റെ പെങ്ങളെ കണ്ടാൽ ഏത് കണ്ണു പൊട്ടനും 10 രൂപ കൂടുതൽ തരുമടി.
1: എടോ, സൂക്ഷിച്ച് സംസാരിക്കണം. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ. നിങ്ങളൊരു മനുഷ്യനാണോടോ? ആണോടോ? സ്വന്തം കൂടപ്പിറപ്പിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ?
3: എന്നിട്ട്
2: വേണമല്ലേടി ഈ നിൽക്കുന്ന കള്ള ഡോക്ടറുമായി ശൃംഗരിക്കാൻ. എടാ വേജ ഡോക്ടറെ, താൻ എന്നെ തല്ലി അല്ലടാ, തന്നെ ഇന്ന് കൊല്ലുമടാ.
0: അങ്ങോട്ട് വെട്ടി തുണ്ടമാക്കും ഈ ഭാനുമതി. എന്റെ മുറ്റത്ത് കേറി വന്നീ എന്ത് പോക്കൃത്തരാൻ വിളിച്ചു പോവാമെന്നോ? എന്നാ അതൊന്ന് കാണട്ടെ, ഒന്ന് കാണിക്കടാ വക്കച്ച, നിന്റെ ഉച്ചര് കാണിക്കാൻ. എങ്കിലും ഈ മുറ്റത്ത് കിടന്ന് പിടയ്ക്ക് നിന്റെ കൈയും കാലും.
1: അമ്മേ വേണ്ട,
2: കാണിച്ചു തരാൻ മുടി തള്ളേ. തള്ളയും മോനെയും കെട്ട് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് വക്കച്ചിനെന്നല്ല. കേട്ടോടാ വേജ ഡോക്ടറെ.
0: അവന്റെ പോക്ക് കണ്ടോ.
4: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം 11-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, വക്കച്ചൻ അണ്ടൂർകോണം മുബാരക്, ഭാനുമതി പന്തളം രാധാമണി, ഫിലോമിന ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
5: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

0: ഗ്രീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: കൈതപ്പുറത്തിന്റെ തൂലികയിൽ ഇതൾ വിരിഞ്ഞ ഗാനത്തിന് മോഹൻ സിത്താര ഈണം പകർന്ന ചിത്ര പാടിയ ഗാനം. ചിത്രം സുന്ദരപുരുഷൻ.

0: ഉദയനാദി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ബിച്ചു തിരുമല വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് എൻ ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പട്ടാഭിഷേകം.

ആകാശവാണി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനഭാരം തുടരുന്നു. എസ് രമേശൻ നായർ വരികൾ എഴുതി, സഞ്ജീവ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ദ കാർ.

0: ഇനി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ചിത്രം ടു വീലർ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം എം ജയചന്ദ്രനും.
1: ഹേ റോസ്!

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഈ വരുന്ന 7-ാം തീയതി, അതായത് ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, ഒരു നമ്പർ കൂടി 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന ബുധനാഴ്ച, അതായത് 7-ാം തീയതി രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം ശ്രദ്ധ. വരികൾ എഴുതിയത് ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

പ്രിയ ശ്രോതാക്കളെ, ദേവാനന്ദം സുജാതയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോപഹാരത്തിൽ ഇന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:30 മഴവില്ലിൽ കേൾക്കാം. ആകാശവാണി, സമയം 4 മണി.

0: പ്രിയ ശ്രോതാക്കളെ, ആർട്ടിസ്റ്റ് ഗോപാലനാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: മലയാളത്തിന്റെ രേഖാചിത്രകലാ രംഗത്ത് തിളങ്ങി നിന്ന ആർട്ടിസ്റ്റ് ഗോപാലനാണ് ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. വീട്ടിലെ മുറ്റത്തെ തരിമണലിൽ വിരലുകൾ വെച്ച് ചിത്രങ്ങൾ വരച്ചാണ് കലാജീവിതം തുടങ്ങുന്നത്. അതായിരുന്നു തുടക്കത്തിലെ വരകൾ എന്ന് കേട്ടിട്ടുണ്ട്.
2: ശരിയാണ്. ഏതാണ്ട് 1948 കാലമാണ്. എനിക്കിന്ന് 8 വയസ്സുണ്ട്. കൊച്ചുകുട്ടിയാണ്. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് പരിഷ്കാരമൊന്നും എത്താത്ത ഒരു കാലമാണ്.
1: ചവറ പുതുക്കാട് അല്ലേ?
2: ചവറ പുതുക്കാട് പുത്തൻ വീട് എൻ്റെ വീട്ടുപേരാണ്. പഴയ നാലുകെട്ടും ഒരുപാട് കൃഷിയും ഒക്കെ ഉള്ളൊരു വീടാണ്. വിശാലമായ മുറ്റം, വെള്ളമണൽ. അക്കാലത്തെ സത്യത്തിൽ

0: ോട്ട് നോക്കുമ്പോൾ അതുപോലൊക്കെ ഇരിക്കുന്നു എനിക്ക് തോന്നുകയാണ്. ഇത് വീട്ടിലാരും അറിയുന്നൊന്നുമില്ല,
1: മരിച്ചിട്ട് മാറിയെന്ന്
0: ആ
1: നോക്കുമായിരിക്കും.
0: മാറി നോക്കും പിന്നെ ഇറങ്ങത്ത് വന്നിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ വീട്ടിലെ കാള പോത്ത് പശുക്കൾ ഒരുപാട് ഉള്ളതാണ്. അപ്പം ഇതിനെയൊക്കെ മുറ്റത്തും അയ്യത്തും ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്.
1: കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് ഈ ഒരു കഴിവ്
0: ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ രണ്ട് അമ്മാവന്മാർ അക്കാലത്തെ വലിയ കർട്ടൻ എഴുത്തുകാരാണ്. കർട്ടൻ
1: ഈ നാടക
0: നാടക കർട്ടൻ, അതെ, നാടകത്തിൻ്റെ കർട്ടൻ ബാക്ക് ഡ്രോപ്പ് MI വേലു, MI ഗോപാൽ സഹോദരങ്ങളാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല.
1: ആ ഒരു കഴിവായിരിക്കണം താങ്കൾക്ക്
0: ആയിരിക്കും ആയിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പം. അല്ലാതെ എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല.
1: ഈ അച്ഛനും അമ്മയൊക്കെ ഇതിനോട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു?
0: അയ്യോ ഇല്ല, അവർക്ക് ഇതൊന്നും ഇതേക്കുറിച്ച് വരയെക്കുറിച്ചും അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല. കൃഷി നടക്കുന്ന വീടാണ്,
1: കർഷക കുടുംബമായിരുന്നു,
0: കുടുംബമാണ്. ഒരുപാട് ഈ വേലക്കാരികളും ഒരുപാട് ആളുകൾ ധൃതിയാണ്. അന്ന് വയലിൽ പണി നടക്കുന്നവർക്കെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലികളാണ്. അപ്പോൾ കഞ്ഞിയും ചക്കപ്പൊടുപ്പുമാണ്, ഇത് തയ്യാറാക്കേണ്ട അമ്മയും മറ്റ് ജോലിക്കാരുമാണ്. അപ്പോൾ അവർക്ക് എടുക്കുന്നത് ജോലിയാണ്,
1: ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള
0: നേരമൊന്നുമില്ല. എനിക്കതിൽ ഓർമ്മയുണ്ട്, മുറ്റത്താണ് അവരെ നിരത്തിയിരുത്തി കിണ്ണത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ എനിക്കതിൽ ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വരയ്ക്കുന്ന ആരാ നോക്കുന്നത്? വരയെക്കുറിച്ച് അവർക്കൊരു വിവരമില്ലല്ലോ.
1: ഈ ആദ്യമായിട്ട് ഈ താങ്കളുടെ വര ശ്രദ്ധിക്കുന്നത് അയൽക്കാരായ ഒരു കുടുംബക്കാരായിരുന്നു.
0: അതെ അതെ അതെ അതെ അതെ
1: സ്റ്റുഡി ബേക്കർ കാറ്
0: അതെ
1: ചുവരിൽ വരച്ചിരുന്നത് അവരാണ് ശ്രദ്ധിക്കുന്നതെന്നും പിന്നെ അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിട്ടും പറഞ്ഞു.
0: അങ്ങനെയാണ് ആദ്യമായിട്ട് അടുത്തുള്ളവരെല്ലാം ഇങ്ങനെ അയ്യോ ഈ കാർ കണ്ട്. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നൊരു അവർ കുറച്ച് വിദ്യാസമ്പന്നരായ
1: ആൾക്കാരായിരുന്നു
0: ആൾക്കാരായിരുന്നു അവർക്കൊരു ചെറിയ വയലുണ്ട്. അതിന് അവർ തന്നെയാണ് പോണേ കള പറിക്കാനും ഒക്കെ പോകുന്നത്, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകണേ. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അന്ന് ഒരു 8 വയസ്സുണ്ട്, ഭിത്തിയിൽ കരിയുണ്ട്. അന്ന് പുതിയൊരു സ്റ്റുഡി ബേക്കർ കാർ ഇറങ്ങി,
1: ആഡംബര കാറായിരുന്നു അന്നത്തെ.
0: അതെ, അന്നത്തെ ഏറ്റവും അത് കേരള കൗമുദിയിൽ അരപ്പേരി പരസ്യം കൊടുത്തിരിക്കുകയാണ് മരിക്കാർ മോട്ടോഴ്സിൻ്റെ. അത് കണ്ടിട്ടാണ് ഞാനത് അത്രയും വലിപ്പത്തിൽ അങ്ങ് വരയ്ക്കുകയാണ് ആ ഭിത്തിയിലെ. ഒരു ചെറുക്കൻ 8 വയസ്സ് കാണത്തുള്ളൂ. അത് കണ്ടിട്ടാണ് ഇവർ അതിനുള്ള വിവരമുണ്ടല്ലോ. അവർ വന്ന് നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അടുത്ത് നിന്ന് അടുത്ത വീട്ടുകാരൊക്കെ കേട്ട് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവരെ നെഗ്ലക്ട് ചെയ്തും കളഞ്ഞു.
1: പിന്നെ ഈ സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ് ഈ സ്കൂൾ മാഗസിനകത്തൊക്കെ വരയ്ക്കാൻ തുടങ്ങിയായിരുന്നു.
0: അതെ, അന്ന് ഞാൻ ശ്രദ്ധിച്ചത് കൗമുദി വാരികയിലേ ഉള്ളൂ രേഖാചിത്രങ്ങൾ വരുന്നത്. അത് VM ബാലനാണ് അതിനകത്ത് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വിശേഷപ്രതികൾക്കാണ് അദ്ദേഹം വരയ്ക്കുന്നത്, മറ്റേ ആനുകാലിക പ്രതികൾക്ക് വേറെ ഒന്നും ഇല്ല. അപ്പോൾ അത് കണ്ടാണ് എനിക്ക് ഈ വരയെല്ലാം ഒന്ന് നോക്കുന്നതും
1: അതിലേക്കൊരു താല്പര്യം വരുന്നത്.
0: താല്പര്യം കുറച്ചുകൂടെ അത് അദ്ദേഹത്തിൻ്റെ, പക്ഷേ അത് അക്കാലത്തൊരു വളരെ നല്ല ചിത്രങ്ങളായിരുന്നു. അങ്ങനെയാണ് ഈ രേഖാചിത്രത്തിലേക്ക് അങ്ങ് വീഴുന്നത്.
1: സ്കൂളിലെ ആ മാഗസിനകത്ത് വരയ്ക്കുമായിരുന്നു അല്ലേ? ഏത് സ്കൂളിലായിരുന്നു?
0: ഹൈസ്കൂൾ, ശങ്കരമംഗലം ഹൈസ്കൂളിലാണ്
1: പഠിച്ചത്.
0: അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ, അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരേ ബെഞ്ചിൽ പഠിച്ചാണ് ഇന്നത്തെ കവി ചവറ KS പിള്ള. അപ്പോൾ പുള്ളിയാണ് സാഹിത്യ സമാജത്തിൻ്റെ സെക്രട്ടറി. അപ്പം ഒരു കലാവേദി മാസിക, കയ്യെഴുത്ത് മാസിക തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഞാനാണ് വരയ്ക്കുന്നതും എഴുതുന്നതും ബുക്ക് തയ്യാറാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. KS പിള്ള മാറ്ററുകൾ തരികയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിന് പ്രസിദ്ധനായ സ്കൂളിലെ വയലാർ രാമവർമ്മ ഓൻമിക്കുറിപ്പൊക്കെയാണെന്ന്
1: ഈ സ്കൂളിലെ
0: സാഹിത്യ സമാജം ഉദ്ഘാടനത്തിന് വന്നത്. അത് KS പിള്ളയാണ് അതിൻ്റെ ചുമതല, വിദ്യാർത്ഥിയാണെന്ന് ആലോചിക്കണം. വയലാറിൻ്റെ വീട്ടിലൊക്കെ പോയി വലിയ അത്ഭുതമാണ്. അത് സത്യത്തിൽ അന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനോടും അത്ഭുതമാണ്. പുള്ളി അവരെയൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ ആ കാലത്ത് ഈ സ്റ്റേജിലിരുന്ന് ഇത് കണ്ടിട്ട് വയലാറിന് ഭയങ്കര ഇഷ്ടം തോന്നി. ഇത്രയും ഒരു പയ്യനിവിടെ അപ്പോൾ അനൗൺസ് ചെയ്ത് ഇത് വരച്ച് ഗോപാൽ ഈ കൂട്ടത്തിലുണ്ട് സ്റ്റേജിൽ വരണമെന്ന്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഉപകാരം കിട്ടുന്നതെന്ന്.
1: ആദ്യത്തെ സമ്മാനം അദ്ദേഹം തന്നതാണ്, വയലാർ രാമവർമ്മ തന്നതാണ്. എന്തായിരുന്നു സമ്മാനം?
0: ബ്ലാക്ക് ബേർഡ് പേനയാണ്.
1: അദ്ദേഹം ഉപയോഗിക്കുന്ന പേനയായിരുന്നു,
0: അദ്ദേഹം ഉപയോഗിക്കുന്ന പോക്കറ്റിൽ നിന്ന് എടുത്താൽ എൻ്റെ പോക്കറ്റിൽ കുത്തി തരുന്നത്. അതൊരു വലിയ സംഭവമല്ലേ,
1: പത്രത്തിലേക്കൊക്കെ വരുന്നത്.
0: അതിന് മുമ്പായിട്ട് എൻ്റെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാശ്ചാത്യ ചിത്രകാരന്മാരുടെയാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്.
1: അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ അന്നേ ഉണ്ടാവാൻ കാര്യം?
0: അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ വരെ ആസ്വദിക്കാൻ പറ്റിയ കലയാണ് ചിത്രകല, ശരിയല്ലേ? അക്ഷരം അറിയണ്ട, മനസ്സിലാവും. അപ്പോൾ ആ മനസ്സിലാകത്ത രീതിയിൽ ഉള്ള വര വരയ്ക്കുന്നതിനാണ് എനിക്ക് താല്പര്യം വന്നത്. അത് കാരണം ഞാൻ ചർച്ച ചെയ്തു.

0: മലയാണ് അലോയിത്. പിന്നെ അന്നത്തെ കാലത്ത് മാതൃഭൂമി ഈ എറണാകുളത്തിന് ഇങ്ങോട്ട് കാണത്തില്ല. ആകെയുള്ളത് നമ്മുടെ കൗമുദിയാണ് പ്രസിദ്ധീകരണങ്ങളിൽ. അതുകൊണ്ടാണ് ആ കൗമുദി കാണാൻ ഇടയായത്. അപ്പോഴേ എനിക്ക് ഈ പാശ്ചാത്യ പ്രസിദ്ധീകരണങ്ങളുണ്ട്, കൊല്ലത്തൊരു കടയുണ്ട്,
1: അതൊക്കെ അന്നേ മേടിച്ച് വായിക്കും.
0: അതെ അതെ അതെ, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. അക്കാഡമിക്കാല് പഠിക്കാൻ പഠിച്ചിട്ടില്ല,
1: ചിത്രരചന അങ്ങനെ.
0: ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ അങ്ങ് ആർജിക്ക് എടുക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് തോമസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അയാളെ അച്ഛൻ പട്ടം പഠിക്കാൻ റോമിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അവിടുന്ന് അമേരിക്കൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധീകരണമുണ്ട് ന്യൂയോർക്കിൽ ഇറങ്ങുന്നത്, ആ ബുക്ക് എനിക്ക് അയച്ചു തന്നു ഒരു മാസത്തേക്ക്. അത് നോക്കിയാണ് ഞാൻ പിന്നെ പഠിച്ചതും എല്ലാം. അപ്പോൾ അതിനകത്ത് ഒരു പോസ്റ്റൽ ട്യൂഷൻ്റെ സ്കൂളുണ്ട്, വാഷിങ്ടൺ സ്കൂൾ ഓഫ് ആർട്സ്. അതിനകത്ത് ഞാനൊരു കത്തെഴുതി, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയണമല്ലോ, അപ്പം ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കോപ്പിയൊക്കെ വെച്ച് അവർക്ക് അയച്ചു കൊടുത്തു. ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പം മറുപടി വന്ന്, അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സും ഒരു 3 ക്ലാസ്സുകൾ, പിന്നെ വരയ്ക്കേണ്ട രീതികൾ, വരയ്ക്കേണ്ട മെറ്റീരിയൽ. അന്നൊന്നും ഒക്കെ അറിയില്ലല്ലോ മെറ്റീരിയൽ എന്താണ്, അതെനിക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അതിനകത്ത് $5 ഫീസ്. $5 എന്ന് പറയുമ്പം അന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ 26 രൂപയാണ് ഒരു ഡോളർ ഇന്ത്യൻ രൂപകൾ. ഞാൻ ബാങ്കിലെ
1: ഇത് ഏത് വർഷമായിരുന്നു?
0: ഇത് 60-ൽ.
1: അന്നൊക്കെ പൈസക്ക് ഭയങ്കര വിലയുള്ള സമയമാണ്.
0: സ്വർണത്തിന് ഏണ്ട് 70-80 നിൽക്കുന്ന കാലം. ഒരു
1: പവന്
0: അപ്പോൾ $5 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? നടക്കത്തില്ല, വീട്ടിൽ പറയാനൊന്നും ഒക്കത്തില്ലല്ലോ. വീട്ടിലൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവരതിൻ്റെ ക്ലാസ്സൊക്കെ അയച്ചു തന്നിട്ട് എൻ്റെ രീതികളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ റിപ്ലൈ എടുക്കാറായി. അപ്പോൾ അവർ വീണ്ടും അയച്ചു, നിങ്ങളുടെ ഫീസ് $3 കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് എനിക്ക് വന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ നിന്ന് ഒരു കത്തെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് വരുന്നതാണല്ലോ. അപ്പോൾ അതിന് രക്ഷയില്ല. അപ്പോൾ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ അവരെനിക്ക് ക്ലാസ് അയച്ചു തന്നു,
1: ഫ്രീ ആയിട്ട് അയച്ചു തന്നു.
0: അയച്ചു തന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനകത്തുനിന്ന് ഞാൻ ഒരുപാട്
1: പഠിക്കാൻ കഴിഞ്ഞു.
0: എന്തൊക്കെ മെറ്റീരിയൽ എന്നും. അപ്പോൾ എനിക്ക് JJ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടല്ലോ ബോംബെയിലെ, അതാണ് എനിക്കൊരു വലിയ മോഹം. അവിടെ നിന്ന് പഠിക്കണമെന്നായിരുന്നു. ഞാൻ വരച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ എപ്പോഴും. F മട്ടാനിയ എന്ന് പറഞ്ഞ വലിയൊരു ചിത്രകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ വരച്ച് കോപ്പി ചെയ്തത്. അത് രേഖാചിത്രമാണ്, കംപ്ലീറ്റ് ലൈനാണ്, പെനാനിങ്ക് വർക്കാണ്. അതൊരു റോമൻ രാജകുമാരി ആ രാജകീയ കിടക്കയിൽ ഇങ്ങനെ നഗ്നയായിട്ട് കിടക്കുകയാണ്. അവരുടെ മേളിലൊരു വലയുണ്ട്, നൂൽ വല, ചെറുതും ചെറുതും നൂല് കോർത്തൊരു വല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ നഗ്നയായിട്ട് നിർത്തുമ്പോൾ ആ വലകൾ എവിടേക്കാണ് കയറി ഇറങ്ങിപ്പോന്ന് ഒരു നിബ്ബിലെ ഡ്രോയിങ്ങിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപാര വർക്കാണ്. ഞാനത് ചെറിയ കോപ്പിയായിരുന്നു, എന്നെ 4 ഇരട്ടി വലിപ്പത്തിൽ വരച്ച് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടുന്ന് എനിക്കിത് അപ്ലിക്കേഷൻ ഒരു കവറിനകത്ത് വന്നു,
1: അഡ്മിഷന് വേണ്ടിയിട്ട്.
0: അഡ്മിഷൻ അപ്പോൾ അതിനകത്ത് അടിയിലെ ഇംഗ്ലീഷിലെ നിങ്ങളുടെ വർക്ക് ഗ്രേറ്റ് ടാലൻസ് എന്ന് പറഞ്ഞാണ് പുള്ളി പ്രിൻസിപ്പൾ എഴുതിയ ഒരു ലൈനുണ്ട് അതിനകത്ത്. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി, പക്ഷേ പഠിക്കാൻ കാശില്ല, അങ്ങനെ തങ്ങ് ഉപേക്ഷിച്ചു.
1: അല്ല, വീട്ടിലെ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നത്തെ ആ പ്രദേശത്തെ ഏറ്റവും സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്.
0: ഏറ്റവും സമ്പത്തുള്ള ധാരാളം നെൽവയലും പുരയിടങ്ങളും തെങ്ങും പുരയിടം ഒക്കെ ഉള്ള വീടാ. പക്ഷെ അവർക്കേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആളൊക്കെ ഈ കല ഇതൊന്നും അവർക്ക്
1: അറിയില്ല.
0: അവർക്ക്
1: മൂല്യം അറിയില്ല,
0: ഇല്ല, അവർക്ക് ആസ്വദിക്കാനുള്ള കഴിവുമില്ല. പിന്നെ അവരെന്തിനാ അത് നോക്കുന്നത്? അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കോളേജിൽ പോവുക, ഒരു ഡിഗ്രി എടുക്കുക, അന്നത്തെ കാലം അതാണ്. പിന്നെ ആ ഡിഗ്രി വെച്ച് ജോലി കിട്ടുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചിത്രകലയെക്കുറിച്ച് ആർക്കും പുച്ഛമാണ്. എൻ്റെ നാട്ടിൽ ഞാൻ സത്യം പറയുകയാണ്, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്താണ് വന്നത്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് പോയി.
1: ഇതിൻ്റെ അഡ്മിഷൻ നടന്നില്ല?
0: ഇല്ല, വലിയ മോഹത്തിൽ ഞാൻ ചെന്നു, അത് നടക്കുന്നില്ല. അപ്പം പിന്നെ ഏറ്റവും താല്പര്യം കിട്ടുന്നതാ എറണാകുളം VM ബാലൻ്റെ സ്റ്റുഡിയോയിലാണ്. അതെനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഒരു കത്ത് ഇദ്ദേഹത്തിന് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് വന്നോളൂ പഠിക്കാമെന്ന് പറഞ്ഞു, ഒരു കത്തെൻ്റെ കയ്യിൽ തന്നിരുന്നു. അന്ന് അതിനുശേഷമാണ്
1: ഈ സംഭവങ്ങളൊക്കെ പോയി.
0: അപ്പോൾ 1960-ൽ ആണ് ഞാൻ നേരെ എറണാകുളത്ത് പോയി. അദ്ദേഹത്തിൻ്റെ കൂടി അദ്ദേഹത്തിൻ്റെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അന്നത്തെ പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെയാണ്, അന്ന് കളർ പ്രിൻറ്റിങ് ഒന്നുമില്ല. എന്നുവെച്ചാൽ 3 കളറിലാണ് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കളർ ചെയ്താണ് നമ്മൾ കളർ ചെയ്യണം, എന്നിട്ടാണത് ബ്ലോക്ക് എടുത്ത് കളർ. അപ്പോൾ ഈ മെത്തേഡൊക്കെയാണ് എറണാകുളത്തോട്ട് പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ സ്വായത്തമാക്കി ഏണ്ടൊരു 8-9 മാസക്കാലം. അപ്പോൾ അതിനകത്ത് പ്രിൻറ്റിങ്ങിൻ്റെയും വരയ്ക്കിൻ്റെയും എങ്ങനെയാണെന്നും കളർ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് എത്ര ഈ 3 കളർ കാണിക്കുന്നത് എങ്ങനെയാണ് അതിനൊരു ടെക്നിക്കുണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചതെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ആരുമില്ല. പിന്നെ കോട്ടയത്തുണ്ട് ബ്ലോക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ, ആൻ്റണി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കോട്ടയത്തുണ്ട്. തിരുവനന്തപുരത്ത് പ്രിൻറ്റേഴ്സ് ബ്ലോക്ക്സ് ഉണ്ട്, ഒരു ന്യൂട്ടൺ

0: ഉണ്ട്. ഇതാണ് ആകെയുള്ള.
1: കേരളത്തിൽ
0: പക്ഷേ ഈ പ്രസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് സ്റ്റുഡിയോ ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഇന്നങ്ങനല്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മെത്തേഡ് പഠിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയാണ്. അത് എറണാകുളത്തെ കെട്ടി. അങ്ങനെ 8 മാസം കഴിഞ്ഞ് ഞാൻ ആ വർക്കങ്ങ് നിർത്തി. വെച്ചാൽ എനിക്ക് വീട്ടിലെ അമ്മയാണ് മാസം അയച്ചുകൊണ്ട് ഒരു 50 രൂപ അയച്ചുകൊണ്ട് വരുന്നത്. അത് ഏറെക്കുറെ അയക്കാതെ വെക്കാതെ ആക്കി. അങ്ങനെ ഞാനങ്ങ് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അപ്പം വലമാഷ് നിൽക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ അവർ എന്നു വെച്ചാൽ ഞാൻ വരയ്ക്കാനായിട്ടൊക്കെ എന്നുവെച്ചാൽ വ്യാവസായികമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്കൊരു
1: പ്രാപ്തിയായി.
0: അപ്പം ഞാൻ എങ്ങനെ ഇരുന്നാലും അവിടെ നിന്ന് കാശ് അതുകൊണ്ട് പുള്ളിയെ വിചാരിച്ചാലും എനിക്കവിടെ നിൽക്കാം. പക്ഷെ ഞാൻ ഇനി പോകുന്നു, എനിക്കത് പോരാ. എനിക്ക് കളറിനകത്തുള്ള സ്റ്റഡിയാണ് വേണ്ടേ. പിന്നെ ഞാൻ എങ്ങനെ കൊല്ലത്ത് വന്നു. സിനി വി നാരായണൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കളറിനകത്ത് ഭയങ്കര വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ ചെന്നു, ഞാൻ വരച്ച ലൈൻ സ്കെച്ചുകളൊക്കെ കൊടുത്തു. പുള്ളി ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നില്ലേ. പുള്ളി കളറിലാണ് വിദഗ്ധൻ. ഈ കമേഴ്ഷ്യൽ ആർട്ട് എന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് പരസ്യങ്ങളും ലെറ്റർ എഴുതുക ഇതൊന്നും അവിടെ ആളില്ല. പുള്ളി നോക്കിയപ്പോൾ ഇതെല്ലാം അറിയാവുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് പുള്ളി നീ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ വഴിക്കുള്ള വർക്ക് എടുക്കുകയും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കത് പഠിക്കുകയും ചെയ്യാം, കളർ പഠിക്കുകയും ചെയ്യാം.
1: പരസ്പരം മ്യൂച്വൽ
0: വലിയ ഇതാണ്. അദ്ദേഹത്തിന് എനിക്ക് മറക്കാനൊക്കത്തില്ല. ഞാനാണ് രണ്ടാമത്തെ ആൾ അവിടുത്തെ. അതെന്നുവെച്ചാൽ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഈ കുണ്ടറ ആലിൻ്റെ എന്ന് പറഞ്ഞൊരു വലിയ
1: ഫാക്ടറി ഉണ്ടായിരുന്നു.
0: അവരുടെ ഈ കോയിൽ പരസ്യം ചെയ്യുന്നേ കവർ ഉണ്ടാക്കാനും അതിൻ്റെ ലെറ്റർ തയ്യാറാക്കുന്നതൊക്കെ സിനി വി നാരായണൻ. അപ്പോൾ പുള്ളിയുടെ അത് പോരാ, വിരിച്ച് നേടാനൊക്കെ ഒരുപാട് സജഷൻ കൊടുക്കുന്നു. പുള്ളിക്കതിനോട് ഒക്കുന്നില്ല. ഞാൻ വന്നപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയി വിരിച്ച് നേർ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എല്ലാം അപ് ടു ഡേറ്റ് സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം. അങ്ങനെ ആ വർക്ക് ഇത്രയും അദ്ദേഹത്തിന് കിട്ടി. അപ്പോഴാണ് ഈ 62 കേരള ശബ്ദം തുടങ്ങുന്നത്. അപ്പം ഞാൻ കേരള ശബ്ദത്തിലേക്ക്.
1: കേരള ശബ്ദത്തിൽ എത്ര വർഷത്തോളം പ്രവർത്തിച്ചു?
0: ഒരു 7-8 മാസം കഴിഞ്ഞപ്പം കൗമുദി വാരിക ന്യൂസ് പ്രിന്റിൻ്റെ അഭാവം കാരണം ഇതിലെ രേഖകളൊക്കെ മുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജനയത്തിലെ കാമ്പശ്ശേരി എന്നെ വിളിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ കാമ്പശ്ശേരിയെ പോയി കണ്ടു. പറഞ്ഞു നിനക്ക് 60 രൂപ ഞങ്ങൾ തരും മാസം, ജനയത്തിൽ ചേരാമെങ്കിൽ ചേരും, കേരളത്തിൽ മരിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ഇല്ലസെറ്റ് ചെയ്ത് കൊടുത്തു. ഒരു വാഷ് ശൈലിയിലാണ്, അന്ന് വാഷ് ശൈലി കുറവാണ്. അതങ്ങ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് വരച്ചു തുടങ്ങുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആയി.
1: പിന്നീട് ഈ ഏറ്റവും കൂടുതൽ പ്രശസ്തി ഉണ്ടായത് ഈ ബിമൽ മിത്രയുടെ നോവലിന് വേണ്ടിയിട്ട് വരച്ചപ്പോഴാണ്.
0: അതെ അതെ.
1: അതെങ്ങനെയായിരുന്നു?
0: അത് 64 ഞാൻ അപ്രന്റീസാണ്. കമ്പശ്ശേരിയുടെ മുറിയിലാണ്, ഞാനും അമ്പശ്ശേരി ഒരു മുറിയിലാണ്. അപ്പം ഈ MN സത്യാർത്ഥി വിവർത്തകനാണ്, ഇത് കൊണ്ടുവന്നു. കാമശ്ശേരിയായിട്ടൊക്കെ സമയം ഏത് സാഹിത്യകാരന്മാരും വന്നാലും എന്നെയും പരിചയപ്പെടും. കാരണം അപ്പോഴത്തേനും വേറൊരു രീതിയായല്ലോ. ആ കാലയളവിൽ തന്നെ വയലാറ് വന്നിട്ടുണ്ട്, അവിടെ യാത്രയുണ്ട്. അവരിൽ നിന്നെ കറങ്ങി കാമശ്ശേരി കാണാനും ഗണയത്തിൽ കയറാനും. അപ്പോഴെല്ലാം ഞാൻ പരിചയപ്പെട്ട ആർട്ടിസ്റ്റ് ഗോപാലനാണെന്ന് പറയും. വയലാറ് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കവിതയ്ക്ക് വരയ്ക്കുന്നതൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്നിട്ട് പോലും ഈ അന്ന് എനിക്ക് സാറ് എനിക്കൊരു പേന തന്നു, ബ്ലാക്ക് ബേർഡ് പറഞ്ഞിട്ടില്ല. ആ അങ്ങനെ ഈ നോവലൊരു 2 പ്രസിദ്ധീകരിച്ച സീരിയൽ ചെയ്ത നോവലാണ്. ഇപ്പോൾ വലിയ നോവലാണ്. ഇതിൻ്റെ കഥ അറിയാതെ എങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യും? ബംഗാളിയാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാൻ നോക്കും?
1: ആ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളൊന്നും,
0: വേഷവിധാനവും പരിസരങ്ങളും ഒക്കെ വേണ്ടേ? എങ്ങനെ ചെയ്യാൻ നോക്കും? ഞാനൊരു ചെറിയ പയ്യനാണെന്നേ പറയാൻ നോക്കും. പയ്യനും യുവാവും അല്ല എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ്. അപ്പം എൻ്റെ അടുത്ത് കഥ മുഴുവൻ ഇദ്ദേഹം പറഞ്ഞിരുന്നു തന്ന് അവസാനം വരെ. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് അതിന് വരച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു രസമുണ്ടല്ലോ. അതിനകത്തൊരു സതി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധിയായ ഒരു കഥാപാത്രമുണ്ട്. ലക്ഷ്യമായിട്ട് 2 കഥയാണ് ഇപ്പം മെയിനായിട്ടുള്ളത്. ആ സതിയെ നമ്മൾ രൂപം കൊടുക്കുക എന്ന് പറഞ്ഞാലൊരു ആ കഥാപാത്രത്തിന് ഭയങ്കരമാണത്. വായിച്ചിട്ടുണ്ടെങ്കിലേ അറിയാൻ നോക്കൂ അതിനെ എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഞാൻ ബാക്കിലേക്ക് പോകേണ്ട ഒരു കാര്യം പറഞ്ഞത്, ഞാൻ എറണാകുളത്തെ സെൻറ്റ് തെരേസാസ് കോളേജിലെ ബോർഡുകളൊക്കെ എഴുതാൻ പോയി കൂട്ടത്തിൽ ഒരു കുട്ടിയെ ഞാൻ കണ്ട. അവിടെ ഞാൻ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ 3-4 വന്ന് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. വളരെ ചുരുണ്ട തലമുടിയും വിശാലമായ കണ്ണും നേർത്ത ചുണ്ടും കൂടുതൽ താടിയൊക്കെ ഉള്ളൊരു അതിമനോഹരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഇരിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖമാണ് ഈ സതിയെ ഞാൻ കൊടുത്തത്. ഒരുപാട് എഴുത്താണ് വന്നിട്ടുള്ളത്. ഈ കഥാപാത്രങ്ങളെ എങ്ങനെ കെട്ടി, എങ്ങനെ ചെയ്തു എന്നൊക്കെ ഇത്രയോ കത്തുകളാണെന്ന് വന്നിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ ഓരോരുത്തരെ വെച്ചാണ് ഞാൻ ആ കഥാപാത്രത്തെ എടുത്തത്. പിന്നെ ഹിന്ദി പടങ്ങൾ, ഹിന്ദിയുടെ ചിത്രങ്ങൾ, മാസികൾ, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണങ്ങൾ മൊത്തം ഞാൻ വരുത്തും. ഇല്ലസ്റ്റഡ് വീക്കിലി, ഫിലിം ഫെയർ, സാരിക, ഹിന്ദി മാസികയൊക്കെ ഉണ്ടല്ലോ, മാധുരി, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, ഇത് മൊത്തം ഞാൻ വരുത്തും. കാരണം അതെല്ലാം റെഫർ ചെയ്താലേ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഇല്ലസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. കാരണം സാഹിത്യകാരൻ അക്ഷരങ്ങൾ കൂടെ അല്ലേ എഴുതി വെക്കത്തുള്ളൂ, നമ്മളത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കണ്ടേ, വരച്ച് കാണിക്കണ്ടേ, എങ്ങനെ എങ്ങനെ ഒക്കും, അതിന് ഭാവന വേണം.
1: പിന്നീട് ഗവൺമെന്റ് സർവീസിലേക്ക് പോയല്ലോ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലല്ലായിരുന്നോ?
0: അതെ.
1: അത് ഏത് വർഷമായിരുന്നു?
0: അത് 67 67 മുമ്പ് ഞാൻ ജനയുദ്ധത്തിന്റെ സ്ഥിരം ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോഴ് തന്നെയാണ് ഞാൻ ടെസ്റ്റിന് പോയതും. ഇപ്പം ടെസ്റ്റിന് പോകാതിരിക്കാനൊക്കെ ജനയും മാനേജരും ഒക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നെ ഇന്റർവ്യൂവിന് പോകാതെ. തലേന്ന് എന്നെ രണ്ടാമത്തെ സിനിമ കാണാൻ കയറ്റി ഇരുത്തി, ബസ്സില്ല പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പം പിന്നെ ഇയാൾ നാളെ 9 ഇന്റർവ്യൂവിന് പോകില്ലല്ലോ. അങ്ങനെ പോയി ഞാൻ രാത്രി 3 വീട്ടിൽ ചെന്ന് കയറി. വീട്ടിൽ നിന്നും ആരും അങ്ങനെ എപ്പോഴും ചെല്ലുന്നുള്ള ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. ഏതായാലും പൊയ്ക്കളാന്ന് പറഞ്ഞ ഒരു 3 ഞാൻ അവിടെ നിന്ന് കയറി. ഒരു ഭക്ഷണമഞ്ചുണ്ടായിരുന്നു, 5 ഇവിടെ വന്ന് പാളയത്ത് വന്നിറങ്ങി. തിരുവനന്തപുരം കണ്ടിട്ടില്ല. അവിടെ നടന്ന് കാണുന്ന വെച്ച് ഒരു മുറിയെടുത്തതിനകത്ത് കയറി ഇരുന്ന് ഈ ആഫീസ് പറഞ്ഞുകൂടാ. ആഫീസിൽ ചെന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. ടെസ്റ്റാണ് വേണ്ടത്. പിന്നെ ഒഫീഷ്യലായിട്ടുള്ളത് കണക്കുകളൊക്കെയാണ്. ടെസ്റ്റൊരു ഓടുന്ന കുതിരയും ഒക്കെയാണ് എഴുതേണ്ടത്. അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും വരയ്ക്കാൻ പറ്റുന്ന പ്രയാസമുള്ള കാര്യമാണ്. അത് ചെയ്ത് വരും. അപ്പം അന്ന് ഉദയവാനി സാറാണ് PSC വന്നത്. അപ്പോൾ ഉദയവാസാറിന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ടൈറ്റ് ഇൻ്റർവ്യൂ ലേഔട്ട് ചെയ്ത് കൊടുക്കും, ടൈറ്റിൽ എഴുതി കൊടുക്കാൻ ഞാൻ അദ്ദേഹത്തിന് അറിയാം. ആർട്ടിസ്റ്റ് ഗോപാലനാണ്, കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ജനകത്തിൻ്റെ. എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ അദ്ദേഹം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ഇദ്ദേഹത്തിൻ്റെയാണ്, നമ്മുടെ സർവീസിലുള്ള ഓഫീസറാണ് വരുന്നത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ പറയുമോ എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പം ഇത് ഇടപെട്ട് ആർട്ടിസ്റ്റുമാർ കണക്കറിയണമെന്നില്ലല്ലോ, വരച്ചാൽ പോരെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചോദ്യം നിന്ന് പിന്നെ അടുത്ത ആളുടെ ചോദ്യമായി. അദ്ദേഹം ഒരു എനിക്കറിഞ്ഞുകൂടാരായിരുന്നു, പക്ഷെ അദ്ദേഹം ചിത്രകലയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾ. അതിനെ എല്ലാം മണി മണി പോലെ എൻ്റെ ആൻസർ കേട്ട് അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അത് തീർന്നു വന്നു. എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെയാണ് കിട്ടിയത്.
1: അപ്പോൾ അതോടുകൂടി ജനയോഗ്യത എന്നൊക്കെ വിട്ടോ?
0: ഇല്ല
1: ഇല്ല,
0: ജനയോഗ്യത ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ വന്ന് ഇവിടെ താമസിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് ശനിയും ഞായറും ഇവിടെ പോകല്ലോ. അവിടെ സിനിരമ തുടങ്ങി, പിന്നെ നോവൽ പതിപ്പ് തുടങ്ങി, ബാലയുഗം തുടങ്ങി. ഇതിനെല്ലാം ഒരു ആർട്ടിസ്റ്റാണ്, എല്ലാം ഞാനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ശനിയും ഞായറും കൂടെ പോയാൽ ഓഫീസിൽ വർക്കെല്ലാം ചെയ്തിട്ട് ഇല്ലസ്ട്രേഷനെല്ലാം വീട്ടിൽ ഇരുന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ട് പോകും. കഥയെല്ലാം എനിക്ക് തരികയല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരാഴ്ച ചെല്ലുമ്പോൾ 10 തരും, സെലക്ട് ചെയ്തതാണ്. 10 തരും, ഇതിന് ഇല്ലസ്ട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ എപ്പം എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി, എന്നെ പുള്ളി ഇടപെടത്തൊന്നുമില്ല. ഇപ്പം ഞാൻ അതിനകത്ത് ഈ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കഥകളുണ്ട്. കാരണം പിന്നെ ഡൽഹിയിലോ കാശ്മീരിലോ ബോംബെയിലൊക്കെയുള്ള കഥകാരിയും. അപ്പോൾ അതിനെ ഞാനൊന്ന് മാറ്റി വെക്കും, എന്നുവെച്ചാൽ റെഫർ ചെയ്താലേ വരയ്ക്കാൻ നോക്കൂ. അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചിട്ട് താമസിച്ചേ കൊടുക്കത്തുള്ളൂ.
1: എങ്ങനെയായിരുന്നു പത്മരാജനുമായിട്ടുള്ള അടുപ്പവും?
0: പത്മരാജൻ അങ്ങനെ ഒരു കഥ അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം പത്മരാജൻ ചോദിച്ചാൽ വിതിര ബേബിയാണ് എൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ, വാരികയുടെ വാരികയെടുത്ത്. അപ്പോൾ വിതിര ബേബി പറഞ്ഞ് ഈ ഗോപാലിൻ്റെ ഈ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് അയാൾ താമസിക്കുന്നത്, ആ പ്രസ് റോഡിലുള്ളൊരു വീടുണ്ട്, അവിടെ പോയാൽ മതി. അങ്ങനെ എന്നപ്പോഴാണ് പത്മനാഭൻ രസി വരുന്നത്. അപ്പോൾ എന്നെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സഹമുറിയനാണ് പറഞ്ഞത്, ഇപ്പോൾ പുള്ളി ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഇന്നെ ഒരാളെ ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ടൊരു സുന്ദര കലയഭരം അന്വേഷിച്ചു വന്നു, ആരാന്നറിഞ്ഞിടാ. ഞാൻ പറഞ്ഞ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലാതെ എന്നെ അന്വേഷിച്ച് ആര് വരാനാ. അടുത്ത ദിവസം രാവിലെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ ഒരാൾ വന്നു, വളരെ സമുഖനായ ഒരാളാണ്. എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ തിന്നുകൊണ്ടിരുന്ന ദോശ എന്നെടുത്ത് അങ്ങ് തിന്നെയാണ്. ഞാൻ ഞെട്ടി, ഇതെന്താ? അപ്പോൾ പുള്ളി പറയും ഞാൻ പത്മരായ കാര്യം പറഞ്ഞു, ഇന്നെ സംഗതിയാണ്, ഇനി ഏറിലാണ് എനിക്ക് ജോലി. ഓ, എനിക്ക് അയാളെ സമീപനവും സംഭാഷണ രീതിയും നമ്മളൊരു ആകർഷണീയതയുണ്ടല്ലോ. അങ്ങനെയാണ് പുള്ളിയോട് സംസാരിച്ചാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നത്. പിന്നീട് ഞാൻ ആയുർവേദ കളയുന്നടുത്ത് ഒരു വീടെടുത്താൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചായി അവിടെ താമസം അയാളുടെ വിവാഹം വരെ.
1: ഈ പത്മരാജനുമായിട്ടുള്ള അടുപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തെ അതിന് ശേഷമൊക്കെ അടുപ്പം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു.
0: ഞാനും പത്മരാജനും താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയുകയാണ്. തുലാഭാരതത്തിൻ്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മുറിയും അടുത്ത മുറിയിൽ രണ്ടുപേരെ താമസിക്കുകയുള്ളൂ, വലിയൊരു വീടാണ്, ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഇവനും ഞാനും ഇരിക്കുകയാണ്. അപ്പം ഞാൻ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇതൊക്കെ പശ വരച്ച് തേച്ച് വരുന്ന പുള്ളിയാണ്, ഈ ടൈപ്പ് ഇട്ടിരിക്കണമല്ലോ, വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പം സംവിധാനം ഗാനങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതിന് ടൈപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഒട്ടിച്ച് പശ തേച്ച് വരുന്ന പുള്ളിയാണ്. പുള്ളി എടുത്ത് ഒട്ടി ചേർന്നിട്ടെന്ന് പറഞ്ഞൊരു വാക്കാണ്, ഡേയ് സംവിധാനം പി പത്മരാജൻ എന്ന് എഴുതി ഒട്ടിക്കടേ. ആക്ച്വലി എൻ്റെ നാക്കിൽ വന്നത് ഒരു ദിവസം നിൻ്റെ വരും, ഇതുപോലെ നിൻ്റെ വരും, ഇതുപോലെ പരസ്യം, പക്ഷെ ഞാനായിരിക്കത്തില്ല അത് ഒട്ടിക്കുന്നത്. വളരെ കറക്റ്റായിരുന്നു.
1: പിന്നെ ഈ ചിത്രരചനയൊക്കെ നിർത്തിയത് ഇപ്പം വരയ്ക്കാറില്ലല്ലേ?
0: വരയ്ക്കാറില്ല. അത് കാരണം ഞാൻ നോക്കിയപ്പോഴേ ഒരുപാട് പത്രം, ഇപ്പം മനോരമ, ദീപിക, മംഗളം, മലയാളനാട്, ഇതെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലായിടത്തും എൻ്റെ ഇലസ്ട്രേഷൻ വേണം എല്ലാവർക്കും. എൻ്റെ സൗകര്യം നോക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഞാൻ അവിടെ അങ്ങ് പോകാറില്ല. എന്നെ തേടിയെത്താറില്ല, ഞാൻ എങ്ങും തേടി പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം എനിക്കുണ്ട്, അത് സത്യമാണ്.
1: ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ, അതുപോലെ പുരസ്കാരങ്ങൾ, അതേക്കുറിച്ച്
0: ഒരെണ്ണത്തിനും ഞാൻ വാങ്ങാനോ ഒന്നിനും പോകത്തുമില്ല. ഈ അടുത്ത സമയത്താണ് ഈ ബുക്കിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് നമ്മുടെ ബൈജു ചന്ദ്രനോട് പല പ്രവർത്തി ഞാൻ ആവർത്തി. ചേട്ടൻ ഒന്ന് വന്നാൽ മതി, ചേട്ടൻ അവിടെയൊന്നും കയറിയും വേണ്ട, സ്റ്റേജിലും വേണ്ട, ഒന്നും വേണ്ട, പക്ഷെ ഒരുപാട് പേര് കാണുമ്പോൾ ഒന്ന് നിൽക്കണമല്ലോ. അങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു വേണ്ടിയാണ്.
1: ആദ്യമായിട്ടാണ്. ഇപ്പം എന്താ പറയുക, എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്?
0: ഞാൻ വളരെ തൃപ്തനാണല്ലോ എൻ്റെ വർക്കിൽ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 19, ശകവർഷം 1948 ആശ്വിനം 13, 2026 ഒക്ടോബർ മാസം 5 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:42. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഗംഗാനദിയിലെ ഡോൾഫിൻ. ശുദ്ധജലത്തിൽ

ജീവിക്കുന്ന അപൂർവ ഡോൾഫിൻ ഇനമാണിത്. ഗംഗ, ബ്രഹ്മപുത്ര നദികളിലാണിവ പ്രധാനമായും കാണപ്പെടുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം. 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനി വിജയകരമായി ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ച് നടത്തി. ഏതാണ് ആ കമ്പനി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി. 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനി വിജയകരമായി ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ച് നടത്തി. ഏതാണ് ആ കമ്പനി?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനീസൈ. ആദ്യഗാനം ഋഷിമൂലം എന്ന ചിത്രത്തിന് വേണ്ടി കണ്ണദാസൻ രചിച്ച്, ഇളയരാജ ഈണം പകർന്ന് ടി എം സൗന്ദരരാജൻ, പി സുശീല എന്നിവർ പാടിയത്.

യേശുദാസും പി സുശീലയും പാടിയത്. ചിത്രം മംഗളനായികി. ഗാനരചന വാലി. സംഗീതം വി കുമാർ.

0: ബ്രേക്ക് ശകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധി.
2: വാലയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് SP ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയത് ചിത്രം നിഴൽകൾ.

സാമന്തിപ്പൂ എന്ന ചിത്രത്തിന് വേണ്ടി മലേഷ്യ വാസുദേവൻ ഈണം പകർന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനം പാടിയത് എസ് ജാനകി, ഗാനരചന ഗംഗയമരൻ. ഈ ഗാനത്തോടുകൂടി തേനീസൈ സമാപിക്കുന്നു.

ഏറെ ഇപ്പൊ ശ്രദ്ധിക്കൂ. ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യ മൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുൻപ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ aardevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം നിലയം 6856 1 3 എന്ന അഡ്രസ്സിലോ അയക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാസിൽ എന്ന ചിത്രത്തിന് വേണ്ടി അഭിജീത് ഭട്ടാചാര്യ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന ഇസ്രാർ അൻസാരി, സംഗീതം ജതിൻ ലളിത്.

ആജാനാച്ചിലെ എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന പീയൂഷ് മിശ്ര, സംഗീതം സലീം സുലൈമാൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ്

0: ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടിപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
0: തൈറോയിഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണെങ്കിൽ നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻറ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിലൊന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം?

0: അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ആ, ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകളിങ്ങനെ കെൽപ്പെന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യമെന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കപ്പ് ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോള്, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാകാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
1: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസറാണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
0: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത്

0: ഉദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്.
1: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
0: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
1: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മായാമോഹിനി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായൺ, ഫ്രാങ്കോ, റിമി ടോമി എന്നിവർ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

കുഞ്ഞളയൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ ഈണം പകർന്ന ഒരു ഗാനം കേൾക്കാം. ഗാനം പാടിയത് യേശുദാസും സുജാതയും. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനി വിജയകരമായി ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ച് നടത്തി. ഏതാണ് ആ കമ്പനി? ഉത്തരം സ്കൈറൂട്ട് എയ്റോസ്പേസ്. അവരുടെ വിക്രം 1 റോക്കറ്റ് 2026 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. സ്കോപ്പ്, ഗ്രഹ എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്രം 1 ദൗത്യത്തിൽ വിക്ഷേപിച്ചത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഇന്ന് 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. ഇതിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ കനിയേരിയിൽ ബിജു എന്ന കർഷകനുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:25 ചലച്ചിത്രഗാനങ്ങൾ. 7:35 യുവവാണി, കുമാരി അന്ന ഷാജി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ ഹെൽത്ത് മിഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. കാഞ്ഞങ്ങാട് TV ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നു. 6 വയലിൻ, ഐ സനൽകുമാർ മൃദംഗം. 10:30 ഹൃദയരാഗങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0485200226. വാട്സാപ്പ് സന്ദേശത്തിലൂടെയും ഗാനങ്ങൾ ആവശ്യപ്പെടാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ, 5:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സ്ത്രീകൾക്കായുള്ള പരിപാടി അങ്കണം.

0: 8 മണിക്ക് സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10 മണിക്ക് ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരുന്നു. പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തിരുവനന്തപുരത്ത് സിവിൽ സ്റ്റേഷന് സമീപമാണ് കുടപ്പനക്കുന്ന് കൃഷിഭവൻ. കൃഷിഭവനോട് ചേർന്ന് തന്നെ ഒരു ജൈവ പച്ചക്കറി സ്റ്റോളുണ്ട്. കണ്ട മാത്രയിൽ തന്നെ അകത്തേക്കൊന്ന് കയറി നോക്കി. തനി നാടൻ ഉൽപ്പന്നങ്ങൾ, ശുദ്ധമായ പച്ചക്കറികൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ വിൽപ്പനയ്ക്കുണ്ട്. ഇതിന്റെ വിശേഷങ്ങളൊന്ന് ചോദിക്കാമെന്ന് കരുതി കടയുടമയായ ശ്രീമതി ഗീതയുടെ അടുത്ത് ചെന്നപ്പോൾ സത്യത്തിൽ മിണ്ടാൻ സമയമില്ല ഇവർക്ക്. പതിവായി ഇവിടെ എത്തുന്നവർക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ എടുത്തുകൊടുക്കുന്ന

0: വീടിന് ചുറ്റുമുള്ള 4 സെന്റിലും മട്ടുപ്പാവിലുമായി വിളയുന്ന വിഭവങ്ങളാണ് ഈ ഷോപ്പിലുള്ളത്. പച്ചക്കറികൾക്ക് പുറമെ മരച്ചിനിയും കഴുകി ഉണക്കി പൊടിച്ച ധാന്യങ്ങളുമൊക്കെ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയുണ്ട്. വിഷമില്ലാത്തതും മായമില്ലാത്തതുമായ പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും മാത്രമേ ഈ ഷോപ്പിലുള്ളൂ എന്ന് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം. അതുകൊണ്ടുതന്നെ അനുദിനം തിരക്കും കൂടുന്നുണ്ട്. തിരക്കിനിടയിലും ഞാറ്റുവേലയോട് തന്റെ കൃഷിവിശേഷങ്ങളും ഷോപ്പിന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീമതി ഗീത.
1: ഞാൻ സ്റ്റാഫ് നഴ്സായിരുന്നു. ഞാൻ 10-18 വർഷം വർക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നത് കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഡ്യൂട്ടി വിട്ടിട്ട് ഞാൻ കൃഷിയിലേക്ക് ചെറുതായിട്ട് വന്നതാണ്. അതെനിക്കൊരു വലിയൊരു വരുമാന മാർഗവും മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് മാറി. ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഉപജീവന മാർഗവും. നമുക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും എല്ലാത്തിനും നമുക്ക് കൃഷി ഒരു നല്ലതാണ്. പിന്നെ നമ്മളെ വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാനും പറ്റും, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. എനിക്ക് 4 സെന്റ് സ്ഥലമാണുള്ളത്. കൂടുതലും മട്ടുപ്പാവിലാണ് കൃഷി ചെയ്തേക്കുന്നത്. തറയിൽ കുറച്ചൊക്കെ പ്ലാവ്, പിന്നെ റംബൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ബാക്കി ട്രേയിലും ഗ്രോ ബാഗിലും ഡ്രമ്മിലും ആയിട്ടാണ് നട്ടേക്കുന്നത്. ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പേര, റംബൂട്ടാൻ, സപ്പോർട്ട, സ്ട്രീറ്റ് ലെവലോലിക്ക, മൽബറി, ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ ഫ്രൂട്ട്സ് മരങ്ങളായിട്ട് നട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് നട്ടേക്കുന്നത്. പിന്നെ പച്ചക്കറി ഐറ്റങ്ങളെല്ലാം ഉണ്ട്. കോവല്, കത്തിരി, വഴുതണ, അമര, പയർ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സീസൺ അനുസരിച്ച് നമ്മളെല്ലാം നടും. 10-15 ഐറ്റം ചീര ഐറ്റങ്ങളുണ്ട്. കുറ്റിക്കുരുമുളക് നട്ടിട്ടുണ്ട്. അതുപോലെ ചേമ്പ്, ചേന, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഗ്രോ ബാഗിലും ഒക്കെ തന്നെ ടെറസിൽ നട്ടിട്ടുണ്ട്. പിന്നെ പുതിന, മധുര തുളസി, വിക്സ് തുളസി, ഇങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. ഈ കൃഷി കൊണ്ടും നമ്മളെ ബിസിനസ് കൊണ്ടും സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റും. ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നത് MBA പഠിപ്പിക്കുന്നത് ഈ ബിസിനസ് കൊണ്ട് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ വീട്ടിലെ എല്ലാ ചെലവുകളും അതും നല്ലതായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യുകയും വേണം, ആത്മാർത്ഥമായിട്ട് ബിസിനസ്സും ചെയ്യണം. നമ്മൾ കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. അതെല്ലാം സഹിച്ച് നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും.

ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്, കെമിക്കൽ ഒന്നും ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് എന്റെ കൃഷിയൊക്കെ ഒന്നും അധികം കീടങ്ങളൊന്നും വരാറില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞി വെള്ളം പുളിപ്പിച്ചും ജീവാമൃതം ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കോഴിവളം, ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിളിന്റെയും വേസ്റ്റ് ഇതെല്ലാം ഞാൻ വളമാക്കി ഉപയോഗിക്കുന്നുണ്ട്. പഴത്തൊലിയെല്ലാം അപ്പൊ ഇതൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പൈസ അധികം ചെലവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യം. ഡെയിലി പോയി അതിലുള്ള പുഴുക്കളും കീടങ്ങളും എല്ലാം നോക്കി നമ്മൾ ഓരോന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം കീടം വരത്തില്ല. നമ്മളെ പഴയകാല വിത്താണ് കൂടുതൽ നല്ലത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ നട്ട വിത്തുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ വിത്തെടുത്താണ് വീണ്ടും ഉപയോഗിക്കുന്നത്. കുറച്ചേ ഞാൻ പുറത്തുനിന്ന് ഹൈബ്രിഡ് തൈകൾ വാങ്ങിച്ച് നടാറുള്ളൂ. വിത്തെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി നട്ട് വെണ്ട തന്നെ, ഉദാഹരണത്തിന് വെണ്ട നട്ട് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് വെട്ട വിട്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാ ഉണങ്ങാൻ നിർത്തണം. ഉണങ്ങിയതിന് ശേഷം ആ വിത്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി രണ്ടാഴ്ച കഴിയുമ്പോൾ നടാം. പഴകിപ്പോവാനും പാടില്ല, എടുത്ത ഉടനെ നടാനും പാടില്ല. ആ രീതിയിൽ എല്ലാ വിത്തുകളും അതുപോലെ പാവി പൊടിപ്പിച്ചാണ് ഞങ്ങൾ കൂടുതലും നടുന്നത്. വിത്തുകൾ ചാണകപ്പൊടി മണ്ണ് ഇത് മിക്സ് ചെയ്തിട്ട് സാധാരണ വിത്ത് പാവും പോലെ ഇട്ട്, പിന്നെ എറുമ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വേണമെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് അരിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എറുമ്പ വിത്തെടുക്കത്തില്ല. അത് നമുക്ക് പൊടിച്ചു വരുമ്പോഴത്തേക്ക് അല്പം പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തൈ പുഷ്ടിയോടെ വരും. അതിനെ നമുക്ക് നാലില പരുവാകുമ്പോൾ നമുക്ക് മണ്ണൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് അതിലോട്ട് പിരിച്ച് നട്ട് കൊടുക്കാം. അതിൽ നിന്നാണ് കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പച്ചക്കറികൾ, കത്തിരി, വഴുതനങ്ങ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൂടുതൽ നാള് നിൽക്കാൻ വേണ്ടി, ഈ ഹൈബ്രിഡൊക്കെ ആകുമ്പം ഒരു അഞ്ചാറ് കാ കാച്ചിട്ടൊക്കെ ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ഇത് കൂടുതൽ നാള് വർഷങ്ങളോളം നമുക്ക് കായെടുക്കാൻ പറ്റും. അതിന് ചുണ്ട കവറിൽ പൊടിപ്പിച്ച് കുറച്ച് വലുതാക്കിയതിന് ശേഷം അതിൽ കത്തിരി, വഴുതനങ്ങ, പച്ചമുളക്, തക്കാളി വരെ അതിനകത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിലിപ്പം ഞാൻ വഴുതന ഗ്രാഫ്റ്റ് ചെയ്ത് തറയിലും നട്ട് മുകളിലും നട്ട് നിറയെ കായുണ്ട്. ചുണ്ട പടരുന്നത് പോലെ പടർന്ന് കായ്ക്കും. അതുപോലെ ഇപ്പം കത്തിരി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റെഡിയായി വരുന്നുണ്ട്. പിന്നെ മുളകും തക്കാളിയും ചെയ്ത് വെച്ചേക്കുന്നു. കൃഷിയും നന്നായിട്ട് സഹകരണമുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും. ഇവിടുന്ന് വിത്ത്, വളം, അത് ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിടയ്ക്ക് തൈകളെല്ലാം വാങ്ങിക്കൊണ്ട് നടാറുണ്ട്. കൃഷിയും നല്ല സഹകരണമാണ്. ടെറസ് കൃഷിക്ക് വേണ്ടിയിട്ട് എനിക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ മില്ലറ്റ് ഞാൻ കുറച്ച് കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ആ മില്ലറ്റിന്

വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ എപ്പോഴും മാർക്കറ്റിൽ വിലയാണ്. എനിക്ക് കൊടുക്കാൻ തികയാത്ത പാടേ ഉള്ളൂ. കോവയ്ക്കൊക്കെ ഞാൻ 8-10 കിലോ വീതം ടെറസിൽ നിന്ന് പറിക്കാറുണ്ട് പന്തലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫോട്ടോ ഇടുമ്പോഴേ ആൾക്കാർ ബുക്ക് ചെയ്യും. സൺഡേ മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ആറാങ്കല്ലിൽ. എൻ്റെ കടയിൽ ഒരു പക്ഷേ തീർന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ചീര ഐറ്റങ്ങളൊക്കെ ഞാനൊരു 8-10 ഐറ്റം ചീര കൃഷി ചെയ്യുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഒരാഴ്ചയിൽ ഞാൻ 500 രൂപയ്ക്ക് വരെ സൺഡേ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്നു. എനിക്കൊരു പ്രാവശ്യം ഏതെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാനത് ശ്രമിച്ചു നോക്കും ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഈ കൃഷിയിൽ മാത്രമല്ല, പാചകത്തിലായാലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലായാലും ഞാനുണ്ടാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ മുരിങ്ങയിലപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അച്ചാർ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കും. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, കൂരവപ്പൊടി, ചോളപ്പൊടി ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുക്കും. മുളക്, മല്ലി, മഞ്ഞൾ ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുക്കും. ഇങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഒരിക്കൽ നമ്മൾ ചെയ്തു നോക്കുക. സക്സസ് ആയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സക്സസ് ആവും. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും വീണ്ടും വാങ്ങും. അവർക്ക് ഇത് ആണ് വേണ്ടിയത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടാൻ പാട്. അത് സത്യസന്ധമായ രീതിയിലും വൃത്തിയുള്ള രീതിയിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ.

0: ജോലി ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ സക്സസ് ആയതും സന്തോഷം തരുന്നതും കൃഷിയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എത്ര പറ്റൂലെന്ന് പറയുന്ന ആൾക്കാർക്കും ജീവിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ബിസിനസ് ആയാലും നമുക്ക് കൃഷി ആയാലും ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ഒരു വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. ഞാൻ തന്നെ എൻ്റെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ഒരു 10,000 രൂപയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ അതിനൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് മുകളിൽ പോയി. നമ്മൾ ഒന്നിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് എല്ലാം അറിയണമെന്നില്ല. നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പിറകെ നമ്മളങ്ങ് തന്നെ പഠിച്ചോളും. കൃഷിയിലായാലും ബിസിനസ്സിലായാലും ഞാൻ എപ്പോഴും പറയും, എത്രയോ എൻജോയ് ചെയ്താണ് ഇത്. നമ്മളെ സ്വന്തം സംരംഭം ആകുമ്പോൾ ആരുടെയും താഴെ നിന്ന് നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും നമ്മളത് ചെയ്യും. ഇനിയും എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. എൻ്റെ മോൻ MBA പഠിക്കുവാണ്. ഞങ്ങൾ അതിനായിട്ട് ഇപ്പോഴേ ഒരു ശ്രമം ഉണ്ട്. എനിക്ക് ഡ്രയർ മെഷീനൊക്കെ വാങ്ങണം. ചക്കയിൽ നിന്ന് തന്നെ നമുക്ക് പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിപണനം നടത്താം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്.
1: ഞാറ്റുവേലയുമായി വിശേഷങ്ങൾ പങ്കുവച്ച കുടപ്പനക്കുന്നിലെ ശ്രീമതി ഗീതയുടെ ഷോപ്പിൽ തിരക്ക് കൂടുകയാണ്. ഇവിടെ മാത്രമല്ല, രാവിലെ മുതൽ തിരക്ക് പിടിച്ച ജീവിതമാണ് ഗീതയുടേത്. പച്ചക്കറികൾക്കും ഫലവർഗ്ഗങ്ങൾക്കും വെള്ളമൊഴിച്ച് വളമിട്ട് പരിപാലിച്ച് വിളവെടുത്ത് ഷോപ്പിലെത്തിക്കണം. സ്ഥിരമായി ഇവ വാങ്ങുന്നവരെ തൃപ്തിപ്പെടുത്തണം. അവർക്ക് ശുദ്ധമായ പച്ചക്കറികൾ നൽകണം. രാപകൽ അധ്വാനിക്കുന്ന കുടപ്പനക്കുന്നിലെ നന്ദനം ഷോപ്പിന്റെ ഉടമ ശ്രീമതി ഗീത ഒരു സമൂഹത്തിനാവശ്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിളവെടുക്കാനും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മാതൃക കാട്ടുന്ന ശ്രീമതി ഗീതയ്ക്ക് കാർഷിക രംഗത്ത് ഉയർച്ചയുടെ പടവുകൾ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ.
3: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൗചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛ ഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് പോലുള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക.

പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല. ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ച് നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.

0: ಪ್ರಾಣಿ
1: ಏನಂ ಪ್ರತ್ಯಬ್ರವೀತ್ ಚ സിംഹത്തോട് മറുപടി പറയുകയും ചെയ്തു. അവജ്ഞ ശിഥിലമായി സിംഹത്തിന് മറുപടി നൽകുകയും ചെയ്തു എന്ന് ചേർത്തു പറയാനാണ് ച എന്ന സമുച്ചയം. രാജാവിൻ്റെ വിശേഷണം: ഇഷുപ്രയോഗേ തത് പൂർവസംഗേ വിദധ പ്രയത്ന. സംഘം പ്രതിബന്ധം. ശരപ്രയോഗത്തിൽ ആദ്യമായിട്ടാണ് ദിലീപന് ഇത്തരം ഒരു പ്രതിബന്ധം ഉണ്ടാകുന്നത്. വിദഥമായ, വ്യർത്ഥമായ ഇഷുപ്രയോഗം. ഇഷു ശരം. തനിക്ക് ആദ്യമായി നേരിട്ടതാണ് അമ്പെയ്ത്തിൽ ഈ മുടക്കം. എന്തൊക്കെയായാലും അതിൻ്റെ ജാള്യത രാജാവിനുണ്ട്. ഗിരിശപ്രഭാവം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാലും തൻ്റെ ശ്രമം വ്യർത്ഥമായി എന്നത് വ്യക്തമാണ്. മാത്രവുമല്ല, ആ സ്തംഭനം നേരിൽ കണ്ടയാളോടാണ് താനിപ്പോൾ സംസാരിക്കുന്നതും. ജാള്യമുണ്ടാകും എന്നുറപ്പ്. അതൊഴിവാക്കാൻ കവി ഒന്നാന്തരം ഒരു ഉപമ ഇവിടെ നൽകുന്നു. പണ്ട് പാർവതീവരണയ സന്ദർഭത്തിൽ ഇന്ദ്രൻ വജ്രം കയ്യിലെടുത്ത് പൂരിനിറങ്ങിയ ഒരവസരമുണ്ടായി. പരമശിവൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് ഇന്ദ്രൻ്റെ വജ്രവും പാണിയും സ്തംഭിച്ചു. ത്ര്യംബകം വീക്ഷിതേന ജലീകൃത വജ്രം മുമുക്ഷൻ വജ്രപാണിഹി ഇവ. അംബകം ലോചനം, ദൃക് ദൃഷ്ടി നേത്രം, ലോചനം ചക്ഷു നയനം ഈക്ഷണം അക്ഷി എന്നിങ്ങനെ കണ്ണിന് അനേകം പര്യായങ്ങളുണ്ട്. ഏതിനോടും മൂന്ന് എന്ന് ചേർത്താൽ മുക്കണ്ണനായി. ത്രീണി അംബകാനി യസ്യ സഹ ത്ര്യംബക ഹരഹ. ഹരൻ്റെ നോട്ടം കൊണ്ട് ജഡീകൃതമായി ഇന്ദ്രൻ്റെ വജ്രം പിടിച്ച കയ്യ്. ത്ര്യംബകൻ എന്ന് പറഞ്ഞത് സാഭിപ്രായമാണ്. ജഡമായതേയുള്ളൂ, ഭസ്മമാകാതിരുന്നത് ഭാഗ്യം എന്നാണ് വിവക്ഷ. പരമശിവൻ്റെ ഒറ്റ നോട്ടത്താൽ ഹസ്തം സ്തംഭിച്ച ഇന്ദ്രനെപ്പോലെയായി ഇപ്പോൾ ദിലീപൻ. ഇന്ദ്രന് പറ്റിയത് ഇതാണ്. അപ്പോൾ തൻ്റെ അസ്ത്രം നിഷ്ഫലമായതിൽ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു എന്ന് രാജാവിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ഇന്ദ്രകഥ കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആ സാദൃശ്യം അത്യന്തം ഹൃദ്യമായിരിക്കുന്നു ഈ പ്രകരണത്തിൽ.
2: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: പ്രേക്ഷകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്
2: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0486520002. വാട്സാപ്പ് സന്ദേശത്തിലൂടെയും ഗാനങ്ങൾ ആവശ്യപ്പെടാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

സാഹിത്യ മൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുൻപ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യ രചനകൾ aardevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലും സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം നിലയം 6856 1 3 എന്ന അഡ്രസ്സിലോ അയക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

സമയം 6 മണി കഴിഞ്ഞ 19:40. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: पीठे नांकितं यत् यदि साक्ष्यैः एतत् सिद्धं भवेत् यत् निर्णयाः आवश्यक बहुमतेन न गृहीताः तर्हि तेषां सर्वथा पुनर्विचारः सम्भवेत्। एल्नीनो प्रभावजन्य अल्पवृष्ट्या जलाशयसञ्चयेषु न्यूनतां समीक्ष्य महाराष्ट्रस्य जलसंसाधनमन्त्री गिरीशमहाजनः अक्टूबर 16 दिनाङ्कात् सर्वेषु नगरेषु न्यूनतमं 10% जलमितव्ययं समादिशत्। भारतीय ऋतुविज्ञानविभागेन कर्णाटक केरल तमिलनाडु पुदुचेरी प्रदेशेषु श्वः यावत् अतिवृष्टिपरा सूचना प्रकटिता। विभागेन उक्तं यत् आगामिदिनत्रये मराठवाड़े विदर्भ क्षेत्रेषु च वातावरणम् अनुकूलं भविष्यति इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life. Nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: മൂന്ന് കോളേജിലേയും.
5: Don't worry.
4: ഫീസ് നോക്ക്.
6: ഹേയ്, എന്തുണ്ട് വിശേഷം?
4: എന്തു പറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതെവിടെ സ്വീറ്റ്സ്?
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവെച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് BB ഗോപകുമാർ MLA. ED കത്തിൽ FIR പോലും ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രോണിക്

0: സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദുകൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC യെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൗര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M. ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.

0: അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ് റോത്ത്. ജർമ്മൻ ബയോഫിസിസ്റ്റാണ് ഹെഗെമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382, നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി, ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അറിവിന്റെ വെളിച്ചം പകരുന്നവർക്ക് ആദരമായി ലോക അധ്യാപക ദിനം. തയ്യാറാക്കിയത് ശ്രീലത VS, മുതിർന്ന മാധ്യമപ്രവർത്തക. അവതരണം ബിന്ദു വിനോദ്. ഇന്ന് ലോക അധ്യാപക ദിനം. ഒരു കുട്ടിയുടെ ആദ്യ അധ്യാപകർ മാതാപിതാക്കളാണ്. സമൂഹത്തെയും ലോകത്തെയും മനസ്സിലാക്കാനുള്ള അറിവും ചിന്താശേഷിയും മൂല്യബോധവും പകരുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകനെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തി എന്നതിലുപരി ഒരു തലമുറയെ രൂപപ്പെടുത്തുന്ന ശില്പി എന്ന് വിശേഷിപ്പിക്കാം. എല്ലാ വർഷവും ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു. അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കുന്നതിന് മാത്രമല്ല അവരുടെ അവകാശങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിൽപരമായ വികസനം, വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്ക് നൽകുന്ന ആദരം എന്നിവയിലേക്ക് ലോകശ്രദ്ധ ക്ഷണിക്കുന്നതിനുമാണ് ഈ ദിനാചരണം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ 1994 മുതലാണ് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് അധ്യാപകരുടെ പദവി സംബന്ധിച്ച ശുപാർശ അംഗീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാനവും സംബന്ധിച്ച സുപ്രധാന അന്താരാഷ്ട്ര രേഖയാണിത്. സമൂഹത്തിൽ അധ്യാപകന്റെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരാതന ഗുരുകുല സമ്പ്രദായത്തെ ഓർക്കാതെ കടന്നുപോകാൻ കഴിയില്ല. പുരാതന ഭാരതീയ വിദ്യാഭ്യാസ രീതിയിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം കേവലം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. അത് അറിവിന്റെയും ജീവിത മൂല്യങ്ങളുടെയും വ്യക്തിത്വ വികാസത്തിന്റെയും ബന്ധമായിരുന്നു. ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് വിദ്യ അഭ്യസിച്ചിരുന്ന ശിഷ്യൻ പഠനത്തോടൊപ്പം ജീവിതത്തിന്റെ വിവിധ വശങ്ങളും മനസ്സിലാക്കി. അച്ചടക്കം, ഉത്തരവാദിത്ത ബോധം, സഹനശക്തി, ക്ഷമ, സഹജീവികളോടുള്ള സ്നേഹം, വിനയം, സഹകരണം, പ്രകൃതിയോടുള്ള അടുപ്പം തുടങ്ങിയ വിവിധ മൂല്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. പ്രാചീന കാലത്ത് ഗുരു ഉന്നത സ്ഥാനീയനായിരുന്നു. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന ആശയം ഗുരുവിനോടുള്ള ആദരവിന്റെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ കാലം മാറി, വിദ്യാഭ്യാസ രീതികളും മാറി. ഗുരുകുലങ്ങളിൽ നിന്ന് ക്ലാസ് മുറികളിലേക്കും അവിടെ നിന്ന് ഡിജിറ്റൽ ക്ലാസ് മുറികളിലേക്കുമുള്ള യാത്ര വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം പഴയകാലത്തെ പോലെ ഏകപക്ഷീയമല്ല. സംവാദത്തിനും സംശയങ്ങൾ ചോദിക്കുന്നതിനും സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അധ്യാപകൻ അറിവ് മാത്രം പകർന്നു നൽകുന്ന വ്യക്തിയല്ല, വിദ്യാർത്ഥിയെ അറിവ് കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗദർശി കൂടിയാണ്. ഒരു കാലത്ത് അധ്യാപകൻ തന്നെയായിരുന്നു വിദ്യാർത്ഥിയുടെ പ്രധാന അറിവിന്റെ ഉറവിടം. പുസ്തകങ്ങളും അധ്യാപകരും മാത്രമായിരുന്നു അറിവ് നേടാനുള്ള പ്രധാന മാർഗങ്ങൾ. ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, ഡിജിറ്റൽ ലൈബ്രറികൾ, ഓൺലൈൻ ക്ലാസുകൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവ വിദ്യാർത്ഥികളുടെ മുന്നിൽ അറിവിന്റെ വലിയ ലോകം തുറന്നിരിക്കുന്നു. എന്നാൽ വിവരങ്ങളുടെ ഈ വലിയ

വാക്കിനിടയിൽ ശരിയായ അറിവ് തിരിച്ചറിയാനും തെറ്റായ വിവരങ്ങളിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചറിയാനും വിദ്യാർത്ഥിയെ സഹായിക്കുകയാണ് ആധുനിക അധ്യാപകന്റെ പ്രധാന ഉത്തരവാദിത്തം. അതുകൊണ്ട് സാങ്കേതിക വിദ്യ അധ്യാപകന്റെ സ്ഥാനത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അധ്യാപകന്റെ പങ്ക് കൂടുതൽ സങ്കീർണമാക്കുന്നു. ഒരു അധ്യാപകന് ഇന്ന് വിഷയജ്ഞാനം മാത്രമല്ല ഉണ്ടാകേണ്ടത്. വിദ്യാർത്ഥിയുടെ കഴിവുകളും താൽപര്യങ്ങളും തിരിച്ചറിയുകയും അവന്റെ വിമർശനാത്മക ചിന്തയും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ ചില അധ്യാപകർ ഒരിക്കലും മറക്കാനാവാത്തവരായി മാറുന്ന അനുഭവം മിക്കവർക്കുമുണ്ട്. ഒരു വാക്ക്, ഒരു ഉപദേശം, പ്രോത്സാഹനം, ഒരു ചെറിയ തിരുത്തൽ, ഇവയിലേതെങ്കിലും ഒരൊറ്റ കാര്യം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ പഠിപ്പിക്കുന്ന അധ്യാപകനേക്കാൾ വലിയ സ്ഥാനമാണ് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകനുള്ളത്. വിദ്യാർത്ഥിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നിനക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ വാക്കുകൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായി മാറും. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തി എന്നതിൽ നിന്ന് സമൂഹത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന വ്യക്തിയായി മാറുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ അധ്യാപകർക്ക് നിരവധി വെല്ലുവിളികളാണുള്ളത്. വിദ്യാർത്ഥികളുടെ പഠനശീലങ്ങളിൽ വന്ന മാറ്റം, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം, മാനസിക സമ്മർദ്ദം, മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ അധ്യാപകർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. ഒരേ രീതിയിലുള്ള പഠന രീതി എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവും പരിമിതിയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള പഠന അന്തരീക്ഷം ഒരുക്കേണ്ടത് അധ്യാപകന്റെ വലിയ ചുമതലയായി മാറിയിരിക്കുന്നു. പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികളെയും പിന്നാക്ക സാഹചര്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും അധ്യാപകർക്ക് നിർണായക പങ്കുണ്ട്. അധ്യാപക ദിനത്തിൽ പൂക്കളും സമ്മാനങ്ങളും ആശംസകളും നൽകുന്നത് മനോഹരമായ ഒരു ആചാരമാണ്. എന്നാൽ അധ്യാപകരോടുള്ള യഥാർത്ഥ ആദരം അതിനുമപ്പുറത്താണ്. അവരുടെ തൊഴിൽ മാന്യത സംരക്ഷിക്കുക, മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുക, ആവശ്യമായ പരിശീലനം നൽകുക, വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നിവയും അതിന്റെ ഭാഗമാണ്. ഒരു നല്ല അധ്യാപകന് വേണ്ടത് പുസ്തകവും ക്ലാസ് മുറിയും മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കാനും പുതിയ അറിവുകൾ സ്വന്തമാക്കാനും തന്റെ അധ്യാപന രീതികൾ മെച്ചപ്പെടുത്താനും ഉള്ള അവസരങ്ങളും കൂടിയാണ്. കാരണം ഒരു അധ്യാപകൻ പഠിക്കുന്നത് നിർത്തുമ്പോൾ ഒരു തലമുറയുടെ പഠനവും പരിമിതപ്പെടുന്നു. നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഉത്തരം ലഭിക്കുന്ന കാലം. ഒരു വിഷയത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും വീഡിയോകളും പഠന സ്രോതസ്സുകളും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലം. ഇത്തരം സാഹചര്യത്തിൽ അധ്യാപകന്റെ പ്രസക്തി അറിവ് നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു യന്ത്രത്തിന് വിവരങ്ങൾ നൽകാൻ കഴിയും. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ കഴിവ് തിരിച്ചറിയാനും അവന്റെ സംശയങ്ങൾ മനസ്സിലാക്കാനും ആത്മവിശ്വാസം നൽകാനും പരാജയപ്പെട്ടാൽ കൈപിടിച്ചുയർത്താനും മനുഷ്യബന്ധത്തിന്റെ ഊഷ്മളത നൽകാനും അധ്യാപകർക്ക് മാത്രമേ കഴിയൂ. അതിന് സാങ്കേതിക വിദ്യ അധ്യാപകന്റെ പകരക്കാരനാകുന്നതിന് പകരം അധ്യാപകന്റെ കഴിവുകൾ കൂടുതൽ ഫലപ്രദമാക്കുന്ന ഉപകരണമായി മാറുകയാണ് വേണ്ടത്. അധ്യാപകൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി പിന്നീട് ഡോക്ടറാകാം, ശാസ്ത്രജ്ഞനാകാം, കലാകാരനാകാം, കർഷകനാകാം, സംരംഭകനാകാം, ഭരണാധികാരിയാകാം. അവരുടെ ജീവിതത്തിലൂടെ അധ്യാപകന്റെ സ്വാധീനം സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു. ലോക അധ്യാപക ദിനം അധ്യാപകരെ ആദരിക്കുന്ന ഒരു ദിനം മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ്. ലോകത്തിലെ ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ മികച്ച അധ്യാപകർ ആവശ്യമാണ്. അതിനായി അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനവും പിന്തുണയും തൊഴിൽ മാന്യതയും ലഭിക്കണം. വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യവിഭവമാണ് അധ്യാപകർ. കാലം മാറും, പഠന രീതികൾ മാറും, ക്ലാസ് മുറികൾ മാറും, പുസ്തകങ്ങൾക്ക് പകരം ഡിജിറ്റൽ സ്ക്രീനുകൾ വരും. നിർമ്മിത ബുദ്ധി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകും. എങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വിശ്വാസം വിതയ്ക്കുന്ന അധ്യാപകന്റെ സാന്നിധ്യത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ഒരു നല്ല അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മാത്രമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒടുവിൽ ഒരു തലമുറയെയുമാണ്. നമ്മിൽ പലരുടെയും മനസ്സിൽ ഇന്നും ഒരു അധ്യാപകന്റെ മുഖമുണ്ടാകും. ഒരു പക്ഷേ സ്കൂളിലെ ആദ്യ അധ്യാപകൻ, അല്ലെങ്കിൽ കോളേജിലെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ, അതുമല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ശരിയായ വഴി കാണിച്ച ഒരാൾ. കാലം കടന്നുപോയി, ജീവിതത്തിൽ പല വഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ആ അധ്യാപകൻ പറഞ്ഞ ഒരു വാക്ക് ഇന്നും ഓർമ്മയിലുണ്ടാകാം. അതാണ് അധ്യാപകരുടെ യഥാർത്ഥ ശക്തി. അതിനാൽ ലോക

അധ്യാപക ദിനത്തിൽ നമുക്ക് നമ്മുടെ അധ്യാപകരെ ഓർക്കാം. നമ്മെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ ആദ്യ അധ്യാപകനെയും ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ ശരിയായ വഴി കാണിച്ചു തന്ന ഓരോ ഗുരുക്കന്മാരെയും നന്ദിയോടെ സ്മരിക്കാം. അറിവ് പകരുന്ന ഓരോ അധ്യാപകനും സമൂഹത്തിന് ഭാവിയിലേക്കുള്ള ഒരു ദീപമാണ്. ആ ദീപത്തിന് മുന്നിൽ ആദരവോടെ തലകുനിക്കുന്ന ദിനമാണ് ലോക അധ്യാപക ദിനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. കാർഷിക ജീവനം.

0: ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കാലിവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബിജു കണിശ്ശേരിയിൽ തൻ്റെ കാലിവളർത്തലിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് കാർഷിക ജീവനത്തിൽ.
1: കാർഷിക ജീവനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോട് തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ശാന്തൻപാറ പഞ്ചായത്തിലെ കണിശ്ശേരിയിൽ ബിജു എന്ന സമ്മിശ്ര കർഷകനാണ്. ദീർഘകാലമായി പശു വളർത്തലും അനുബന്ധ ജോലികളും ചെയ്തു വരുന്ന ബിജു തൻ്റെ കാർഷിക അനുഭവങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: എത്ര വർഷമായിട്ട് ഈ പശു വളർത്തൽ നടത്തുന്നുണ്ട്?
2: പശു വളർത്തൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളമായി. 15 വർഷത്തോളമായിട്ട് പശു വളർത്തൽ. ആദ്യം 2 പശുവിനെ മേടിച്ച് നമ്മൾ പശു വളർത്തൽ ആരംഭിച്ചു. ആരംഭിച്ച് അതിൽ നിന്ന് പിന്നെ ഇതൊരു വീട്ടിലോട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമല്ലേ എന്ന് ഉദ്ദേശിച്ച് പാല് വിൽക്കുന്നതിനനുസരിച്ച് ഇരുന്ന പൈസക്കനുസരിച്ച് പിന്നെ ഓരോരോ പശുവിനെ കൂട്ടി കൂട്ടി നമ്മളിപ്പോൾ ഒരു 10, 17, 18 പശുവോളം
1: വളർത്തി.
2: പശു പോത്ത് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വളർത്തി.
1: ഈ പശു വളർത്തൽ ലാഭകരമാണോ?
2: ലാഭകരമാണോന്ന് ചോദിച്ചാൽ നമുക്ക് അന്യായ പൈസ ഇതിൽ നിന്ന് നമുക്ക് മീതി വെക്കാനോ അങ്ങനെ അതിൽ ആ പൈസ കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ സ്കൂളിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ആ നിത്യേന ചിലവല്ലേ പശുവിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പിന്നെ 10, 18 പശു ഉണ്ടെങ്കിലും 18 പശു ഏളം കറവ പശു ആണെങ്കിൽ നമുക്ക് മിച്ചം വരും. പക്ഷേ അങ്ങനെ വെച്ചാൽ പശുവിൻ്റെ പാല് കുറഞ്ഞു പോകുമ്പോൾ എല്ലാ പശുവിനും പാല് കുറഞ്ഞു പോകും, അപ്പോൾ പിന്നെ നമുക്ക് വരുമാനം ഇല്ലാതെ പോകും. അപ്പോൾ ഇത് 10, 18 പശു ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണം കറവേൻ, 5 എണ്ണം ഇളം കറവേൻ, ഇടക്കറവേൻ, ബാക്കി 4 എണ്ണം ചേനേൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ വരുമാനം, നിത്യേന വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: ഏതിനും പശുക്കളാണ് ഇവിടെ ഉള്ളത്?
2: കൂടുതലും ജേഴ്സിയും എച്ച് എഫ് ബ്രീഡ് ഇനങ്ങളാണ് കൂടുതലായിട്ടും നമുക്കുള്ളത്.
1: പാലുൽപാദനം കൂടിയ ഇനം ഏതാണ്?
2: പാലുൽപാദനം കൂടിയത് എച്ച് എഫിൻ്റെ പശുവാണ്. എച്ച് എഫിൻ്റെ പശുവിന് 10 രാവിലെ 1 ദിവസത്തേന് 30 ലിറ്റർ കിട്ടുന്ന പശു വരെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. രാവിലെ 18 വൈകുന്നേരം 12. പിന്നെ പാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ അളക്കുന്നത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സൊസൈറ്റിയിൽ ജേഴ്സിയുടെ പശുവാണെങ്കിൽ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് അതിനനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ഫാക്ട് കൂടുതലുള്ള കാരണം അതിനനുസരിച്ചിട്ട് വില കിട്ടും. പക്ഷേ എച്ച് എഫിൻ്റെ പശു സ്വാഭാവികമായിട്ട് എച്ച് എഫിൻ്റെ പശുവിന് ഫാക്ട് കുറവാണ് ജേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വില വ്യത്യാസം ഇച്ചിരി കുറഞ്ഞ് കിട്ടും.
1: ഈ രോഗപ്രതിരോധശേഷി കൂടുതലുള്ള ബ്രീഡ് ഏതാണ്?
2: രോഗപ്രതിരോധശേഷി എപ്പോഴും നമ്മുടെ കേരളത്തിൽ കുറവുള്ള ബ്രീഡ് ജേഴ്സിയാണ്. എച്ച് എഫിന് നമ്മൾ അത്ര ശ്രദ്ധിക്കണം, കാരണം പാല് കൂടുന്ന ഇനമായ കാരണം അതിനനുസരിച്ച് തീറ്റയിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ചും പാല് കൂടുതലായ കാരണം അകിടില് പാല് കെട്ടിക്കെടുക്കാതെയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാലാ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ.
1: പക്ഷേ ഈ കന്നുകുട്ടിയൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്?
2: കന്നുകുട്ടീനെ നമ്മൾ മേടിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരും, എന്നിട്ടാണ് വളർത്തിയെടുക്കുന്നത്.

0: മാക്സിമം കന്നുകുട്ടീനെ ഒന്നുകിൽ മേടിക്കുക, ഇല്ലെങ്കിൽ ഒരു പശു നിറച്ചനയായിട്ട് നിൽക്കുമ്പോൾ ഒരു പത്ത് ഒരു മാസത്തിന് മുമ്പ്, ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരണം. മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിർത്തി ഒരു 30 ദിവസത്തോളം വളർത്തി അതിനെ തീറ്റയൊക്കെ കൊടുത്ത് അത് ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് ഇണങ്ങി ചേർന്ന് വന്നിട്ട് പ്രസവിക്കുമ്പോഴാണ് വേറെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ആ പശുവിനെ പ്രസവിച്ച് നല്ല പാല് കിട്ടുകയുള്ളൂ. പക്ഷേ
1: ഈ കന്നുകുട്ടികളെ വാങ്ങുമ്പോൾ എത്ര വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് വാങ്ങാറുള്ളത്?
0: അത് ഏകദേശം ഒരു കുത്തിവെക്കാറായ കന്നുകുട്ടികളെ വാങ്ങാറ്.
1: എത്ര വർഷം വേണം
0: എന്നാലാണ് കുത്തിവെക്കാൻ ശരിക്കും നമുക്ക് 2 വയസ്സ് വേണം പശുവിന്. ഒരു പശുക്കിടാവിനെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് 2 വയസ്സാകുമ്പോഴാണ് അത് കുത്തിവെക്കേണ്ടത്. ആ 2 വയസ്സിനുള്ളിൽ ചില കിടാക്കൾ നമ്മൾ വളർത്തുന്നതിനനുസരിച്ച് എച്ചപ്പിൻ്റെ ഒക്കെയാണ് 1.5 വയസ്സാകുമ്പോഴത്തേക്കും നല്ല വലിപ്പത്തിനനുസരിച്ച് കുത്തിവെക്കാം. കുത്തിവെച്ച് കുഴപ്പമില്ല, ചന പിടിപ്പിക്കുക. ഇല്ലാത്ത ജേഴ്സിയുടെ ഒക്കെ ആണെങ്കിലും 2 വയസ്സിലാണ് കുത്തിവെച്ചാൽ നമുക്കൊരു ഫസ്റ്റ് പ്രസവത്തിന് തന്നെ 10-12 ലിറ്റർ പാല് കിട്ടും. കുത്തിവെക്കാൻ നമ്മൾ നേരത്തെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 8 ലിറ്റർ 7 ലിറ്റർ പാല് പാല് കുറയും. അതിനനുസരിച്ച് പാല് കുറയും. അപ്പോൾ പാല് കുറയുന്നതിനനുസരിച്ച് നമ്മൾ 2 വയസ്സാകുമ്പോൾ കുത്തിവെക്കുന്നതായിരിക്കും എപ്പോഴും കർഷകന് നല്ലത്.
1: എത്രാമത്തെ ഒരു മതിലക്ഷണമാണ് കുത്തിവെക്കാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്താറ്?
0: കുത്തിവെക്കാനായിട്ട് നമ്മൾ ശരിക്കും കിടാക്കളാണെന്നുണ്ടെങ്കിൽ ഒരു 3ാമത്തെ മതിലക്ഷണത്തിൽ കുത്തിവെക്കുമായിരിക്കും നല്ലത്. ആദ്യത്തെ മതിലക്ഷണത്തിലൊന്നും കുത്തിവെച്ചാൽ കറക്റ്റ് വന്നൊന്നുമില്ല. അത് ആ പ്രായത്തിനനുസരിച്ച് 1.5 വയസ്സ് കഴിയുമ്പോഴാണ് ശരിക്കും 2 വയസ്സിൻ്റെ കൂടെ ഇടയ്ക്കാണ് കുത്തിവെക്കേണ്ടത്. അപ്പോൾ 2 മതിലക്ഷണം വെച്ചിട്ട് കുത്തിവെച്ചാലും കിടാവ് ചെറുതാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളില്ല. കിടാവ് വലിപ്പവും അതിനനുസരിച്ചുള്ള ഒരു വെയിറ്റും അതിനനുസരിച്ച് പാല് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ 3ാമത്തെ മതിലക്ഷണത്തിനൊക്കെ കുത്തിവെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പശു പ്രസവിച്ച് കഴിയുമ്പോൾ 10-12 ലിറ്റർ പാല് ഫസ്റ്റ് പ്രസവത്തിൽ കിട്ടും. ഇല്ലെങ്കിൽ പാൽ അതിനനുസരിച്ച് തന്നെ കുറഞ്ഞു പോകും, 7 ലിറ്റർ ആവും. അന്നേരം അടുത്ത പ്രസവത്തിന് നമുക്ക് ബുദ്ധിമുട്ടാകും. കാരണം എന്താ വെച്ചാൽ അടുത്ത പ്രസവത്തിലാണ് ആദ്യത്തെ പ്രസവത്തിൻ്റെ കുത്തിവെപ്പ് എടുക്കേണ്ട സമയം വരുള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത പ്രസവത്തിന് ഈ പറഞ്ഞ പോലെ 12 കിട്ടില്ല, അതൊരു 8ഓ 9ഓ ഒക്കെ കിട്ടും.
1: അതാത് ഇനങ്ങളുടെ ഈ ബീജം നമുക്കിവിടെ കിട്ടുന്നുണ്ടോ?
0: അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ എച്ചപ്പിൻ്റെ ഒക്കെ ചില സമയങ്ങളിൽ ഇല്ലാതെ പോകും, ചില സമയങ്ങളിൽ കിട്ടും. എച്ചപ്പിൻ്റെ കൊണ്ടുവന്ന് ജേഴ്സിക്ക് കുത്തിവെച്ചാലും നമുക്ക് പാടാം. പാടെന്ന് പറഞ്ഞാൽ എച്ചപ്പിൻ്റെ സെമൻ കൊണ്ടുവന്ന് ഡോക്ടറോട് നമ്മൾ കറക്റ്റ് പശുവിൻ്റെ ഇനം പറയാതെ സെമൻ കൊണ്ടുവന്ന് കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജേഴ്സിയുടെ ഗർഭപാത്രത്തിൽ നിന്നും എച്ചപ്പിൻ്റെ കുഞ്ഞ് പുറത്തോട്ട് വന്നെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം വളർച്ച കൂടുതലാണ്, എച്ചപ്പിൻ്റെ കുഞ്ഞിന് ഭയങ്കര വളർച്ചയാണ്. അപ്പോൾ പിന്നെ അത് പ്രസവിക്കാറാകുമ്പോഴത്തേക്കും നമ്മൾ ഡോക്ടറെ തേടേണ്ടി വരും. വലിച്ച് മാക്സിമം വലിച്ചെടുക്കേണ്ടി വരും. കാരണം ഉള്ളിൽ കിടന്നത് വളർച്ച കൂടുതലാകുമ്പോൾ വലിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതായത് ഇനത്തിൻ്റെ കുത്തിവെച്ചാൽ അതാത് ഇനത്തിൻ്റെ കിടാവുണ്ടായാൽ ഈസി ആയിട്ട് നമുക്ക് അത് തന്നെ സ്വയം പ്രസവിച്ച് വന്നോളും. ഇല്ലെങ്കിൽ കിടാവിനും അപകടമാണ്, പശുവിനും അപകടമാണ്. വലിയ കിടാവ ഉള്ളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മിക്ക കർഷകരും അങ്ങനെ കറക്റ്റ് പറയില്ല. എനിക്ക് കുത്തിവെക്കാനാണ് വരാൻ പറയുള്ളൂ. അപ്പോൾ വരാൻ പറയുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ ചില ഡോക്ടർ ചോദിക്കില്ല, അവർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരെണ്ണം കുത്തിവെച്ചിട്ട് പോകും. പക്ഷേ അത് ചിലപ്പോൾ പശു ചാവാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ കുത്തിവെച്ച എച്ചപ്പിൻ്റെ കുത്തിവെക്കണമെങ്കിൽ, കുഞ്ഞ് ജേഴ്സി കിടാവാണെങ്കിൽ എച്ചപ്പിൻ്റെ കുത്തിവെച്ചാൽ ആ ജേഴ്സി കിടാവിനോടത്തോളം വരും എച്ചപ്പിൻ്റെ കിടാവ് ഉണ്ടാവുമ്പോൾ. അപ്പോൾ പിന്നെ പ്രസവിക്കാൻ ഭയങ്കര പാടായിരിക്കും.
1: ശരിക്കും ശരീരവലിപ്പം കൂടുതൽ ജേഴ്സിക്ക് തന്നെയാണോ?
0: ജേഴ്സി എച്ചപ്പിനാണല്ലോ ശരീരവലിപ്പം. ശരീരവലിപ്പം കൂടുതൽ എപ്പോഴും എച്ചപ്പിനാണ്. എച്ചപ്പിൻ്റെ കിടാവ് ഉണ്ടാകുമ്പോൾ തന്നെ നല്ല വലിയ കിടാവല്ലേ, കാൽപ്പൊക്കവും നല്ല ശരീരമുള്ള കിടാവാണ് ഉണ്ടായി വരുന്നത്. ജേഴ്സിയുടെയാണ് ചെറിയ കിടാവുണ്ടായി വരുന്നത്.
1: ഈ കർഷകർ പറയാറുണ്ട് കൃത്രിമ ബീജ സങ്കലനം നടത്തി കുഞ്ഞുണ്ടാകുമ്പോൾ മിക്കവാറും മോരിക്കിടാക്കളാവും ഉണ്ടാവുക എന്ന്, ശരിയാണോ?
0: ആ തീർച്ചയായിട്ടും ഓവറായിട്ടും തന്നെ മോരിക്കിടാവായി 100% 10-70% മോരിക്കിടാവാണ്. നമുക്കിവിടെ കൂടുതലും മോരിക്കിടാവ് ഉണ്ടാവാറില്ല, അപൂർവം ചിലത് മാത്രമാണ് പശുക്കിടാവ് ഉണ്ടാവാറുള്ളൂ. അതിപ്പോൾ അവർ കുത്തിവെക്കാൻ വരുന്ന സെമൻ്റ് ആണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. പശുക്കിടാവ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഫാമിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പശുക്കൾ വരേണ്ടതാണ്. പക്ഷേ ഉണ്ടാവുന്നതിലൊരു 10 കിടാവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഓ 2ഓ പശുക്കിടാവേ നമുക്ക് ഉണ്ടാകാറുള്ളൂ. അതിപ്പോൾ എന്തിൻ്റെയാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ചെന പിടിക്കാനാണെങ്കിലും ഇവരിപ്പോൾ നമ്മൾ പറഞ്ഞ് സെമണൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും സെമണ് ഒരു ഇത്ര ടൈമാണല്ലോ ഉള്ളൂ. സെമൺ ശരിക്കും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് കുത്തണമെന്നാണ് ശരിക്കും ഇതിൻ്റെ ഇത്. പക്ഷേ ഇവർ സെവൻ എടുത്ത് പിന്നെ വന്ന് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഫ്രീസ് ചെയ്ത് വെച്ച് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5-6 മണിക്കൂറിൻ്റെ അടുത്ത് വരും. അപ്പോൾ പിന്നെ അങ്ങനെയും ചെന പിടിക്കാതെ
1: സംഭവങ്ങളുണ്ടായിട്ടുണ്ട്.
0: അങ്ങനെയുണ്ട്. പിന്നെ കാൽത്തീറ്റയുടെയാന്ന് പറയുന്നു, കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. കാൽത്തീറ്റയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ആ കാൽത്തീറ്റയിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെങ്കിൽ കേരള ആവശ്യത്തിന് അത്രയും പ്രശ്നം.

0: ഇല്ലാന്ന് പറയണം.
1: ഇത്
0: അപ്പോൾ ഞാൻ
1: ശരിക്കും ഈ
0: പോകുന്നു
1: കന്നുകുട്ടികളെ എടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ എവിടെയാണ് പോകുന്നത്?
0: തമിഴ്നാട്ടിൽ. നമ്മൾ ഓവർ ഒത്തിരി ദൂരത്തോട്ട് പോകാറില്ല. നമ്മൾ നിലവിൽ പോയി പോകുന്ന കമ്പംമെട്ട്, തേനി.
1: ഈ കേരളത്തിൽ ഇങ്ങനെ കന്നുകുട്ടികളെ കിട്ടാറില്ലേ?
0: കേരളത്തിൽ കന്നുകുട്ടികളെ കിട്ടും, കിട്ടണമെങ്കിൽ നമ്മൾ മാട്ടുപ്പെട്ടി എന്നുള്ള വലിയ വലിയ ഡയറി ഫാമിലോട്ട് പോകണം. അപ്പോൾ നല്ല കന്നുകുട്ടികളെ ഉണ്ടെങ്കിൽ കൂടുതൽ അവർ തന്നെ ബ്രീഡ് ചെയ്ത് അതിനെ ഉൽപ്പാദിച്ചെടുക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെ വിതരണം ചെയ്യാൻ അപൂർവം കുറവായിരിക്കും. പിന്നെ നമ്മൾ കന്നുകുട്ടികളെ നിർത്തണമെന്നുണ്ടെങ്കിൽ നല്ല സെമൺ കുത്തിവെച്ചിട്ട് കന്നുകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് നല്ലതിന് നല്ലതിന് നമ്മൾ നിർത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓവർ പൈസ മുടക്കില്ലാതെ നമുക്ക് കിട്ടും.
1: ഈ കറവയുള്ള പശുക്കൾക്കും അതുപോലെ തന്നെ കന്നുകുട്ടികൾക്കും ഒക്കെ തീറ്റ ക്രമത്തിൽ വ്യത്യാസമുണ്ടോ?
0: തീറ്റ കറവയുള്ള പശുക്കൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാനാണല്ലോ നമ്മൾ തീറ്റ കൊടുക്കുന്നത്. പാൽ കൂടാനും അതിനനുസരിച്ചുള്ള കൊഴുപ്പിനും പാലുണ്ടാവാനും ഉള്ളതാണ് കൊടുക്കുന്നത്. പക്ഷേ കന്നുകുട്ടികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ ശരീരം പുഷ്ടിക്കാനാണ് ആദ്യം നമ്മൾ തീറ്റ കൊടുക്കുന്നത്. പിന്നെ വിരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് നല്ല നല്ല തീറ്റ, അത് പ്രസവിക്കുന്ന പശുവിന് കൊടുക്കുന്ന തീറ്റയല്ല കന്നുകുട്ടിക്ക് കൊടുക്കുന്നത്. കന്നുകുട്ടിക്ക് എക്സ്ട്രാ കന്നുകുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റയുണ്ട്, പെല്ലറ്റുണ്ട്. അതിനകത്ത് പോഷക ഗുണങ്ങൾ ഒത്തിരി കൂടുതലുണ്ട്, ശരീരം നന്നാവാനുള്ളതുണ്ട്. നമ്മുടെ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ പോലെ തന്നെയാണ് കന്നുകുട്ടികൾക്കും. അങ്ങനെ തീറ്റ കൊടുത്ത് അതിന് ചെന പിടിപ്പിക്കുന്നവരെ അങ്ങനെയാണ് നമ്മൾ തീറ്റ കൊടുത്ത് അതിൻ്റെ ശരീരവും അതിൻ്റെ വലിപ്പവും വയ്ക്കുന്നത്.
1: ഒരു കറവയുള്ളൊരു പശുവിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു തീറ്റക്രമം എങ്ങനെയാണ്? പച്ചപ്പുല്ല് എത്ര കിലോ നൽകണം? അതോടൊപ്പം തന്നെ ഈ സൈലേജ് പോലുള്ള തീറ്റകൾ എത്ര നൽകണം? അതിൻ്റെ ഒരു കണക്ക്.
0: ഇപ്പം നമ്മൾ ശരിക്കും കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ നിലവിലിപ്പോൾ ചോളത്തട്ട എടുക്കാൻ തമിഴ്നാട് പോയിട്ട് ചോളത്തട്ടയാണ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. അതിപ്പോൾ രാവിലെ നമ്മളൊരു ഒരു 10-30 കിലോ വരുന്ന രീതിയിൽ ഒരു കെട്ടി ചോളത്തട്ടയാണ് കൊടുക്കണേ. അപ്പോൾ അത് ഒരു ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 കിലോ വരും. അത് രാവിലെ ഒരു കെട്ടിട്ട് കൊടുക്കും, വൈകുന്നേരം ഒരു കെട്ടിട്ട് കൊടുക്കും, പിന്നെ കുറേ കച്ചി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെല്ലറ്റാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് 400 ഗ്രാം വെച്ചാണ് പെല്ലറ്റ് ശരിക്കും കാലിത്തീറ്റ അതിൻ്റെ കണക്ക് പ്രകാരം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചും പാലിൻ്റെ വിലയനുസരിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കാലിത്തീറ്റയ്ക്ക് 3-4 രൂപ വില കയറി 1000-1700 രൂപയായി ഇപ്പോൾ കാലിത്തീറ്റയ്ക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ലിറ്ററിന് 400 ഗ്രാം വെച്ച് നോക്കിയാലും 10 ലിറ്റർ പാലുള്ള പശുവിന് 4 കിലോ കാലിത്തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 10 ലിറ്ററിൽ നിന്ന് സൊസൈറ്റിയിൽ അത്ര സൊസൈറ്റിയിൽ നിന്ന് പൈസ കിട്ടാത്ത കാരണം നമ്മൾ ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോകുമല്ലാതെ ഒത്തിരി കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു കർഷകരുടെ ഇഷ്ടത്തിനനുസരിച്ചും കർഷകരുടെ വീട്ടിൽ നിൽക്കുന്ന പശു, ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന പശു ഞാൻ കൊടുക്കുന്ന തീറ്റയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കാരണം പാല് അതേ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. അല്ല ഈ പുറമേ ഉള്ളതെല്ലാം പറഞ്ഞതിന് വെച്ച് നമുക്ക് തീറ്റ കൊടുത്ത് ഇതിന് മുതലാക്കാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ അതിനോട് എന്ത് തീറ്റ കൊടുക്കുന്നോ അതിൽ നിന്ന് ആ പാല് കിട്ടുമെങ്കിൽ അങ്ങനെ പാൽ ഉൽപ്പാദിപ്പിക്കാം, കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം ഡെയിലി കൊടുക്കുന്നതിനനുസരിച്ച്. ഓവർ കൂടി കൊടുക്കാതെ ഇരുന്നാൽ പ്രസവിച്ചു കഴിഞ്ഞ്, ശരിക്കും പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 ദിവസം തീറ്റ കൊടുക്കില്ല. 10 ദിവസം 1/2 കിലോ 1 കിലോയൊക്കെ ആയിട്ട് കൊടുക്കും. 10 ദിവസം കഴിഞ്ഞ് ഒരു 10 ലിറ്റർ പാല് 10 ദിവസം കഴിയുമ്പോഴത്തേക്കും കിട്ടുമെന്ന് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞ് 15-16 കിട്ടുമെന്ന് പറഞ്ഞാൽ 1 ദിവസം 1 കിലോ, 2 ദിവസം 2 കിലോ, 3ാമത്തെ ദിവസം 3 കിലോ, അങ്ങനെ 4 കിലോ, അങ്ങനെ കൊടുത്തൊന്നും പറഞ്ഞാൽ 6 ലിറ്റർ 7 ലിറ്റർ ഒന്നും കൂടുതൽ കിട്ടില്ല. 1 കിലോയെ കൊടുക്കണേ നമുക്ക് 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ടെങ്കിൽ ആ കൂടെ ഒരു 2 കിലോയും കൂടെ ചേർത്തിട്ട് കൊടുത്താൽ പിന്നെ ആ 2 കിലോയിൽ അങ്ങനെ ഒരു 3 കിലോയിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ 10-12 ലിറ്റർ പാല് കിട്ടണേ അങ്ങനെ തന്നെ കിട്ടും. അല്ലാതെ ഇപ്പോൾ ഓവറായിട്ട് കാലിത്തീറ്റ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാലും ഇത് പാല് കീറി പോയിക്കൊണ്ടിരിക്കില്ല, ഇതിൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള പാലല്ലേ കിട്ടുള്ളൂ. ഓവർ നമ്മൾ തീറ്റ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. എന്നാൽ പശു ക്ഷീണിക്കാനും പാടില്ല, പശു നന്നായി ഇരിക്കുകയും ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ പച്ചപ്പുല്ലോ ചോളത്തട്ടയോ കൂട്ടിക്കൊണ്ട് മറ്റുള്ള പെല്ലറ്റുകൾ വില കൊടുത്ത് വിലയധികമുള്ള സാധനങ്ങൾ ഇച്ചിരി കുറച്ചുകൊണ്ട് നമ്മൾ പാല് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്.
1: ശരിക്കും ഇവിടെ പച്ചപ്പുല്ലിൻ്റെ ഒരു ക്ഷാമം ഉള്ളതുകൊണ്ടാണോ ഈ ചോളത്തട്ട തമിഴ്നാട് പോയി എടുത്തുകൊണ്ട് വരുന്നത്?
0: ആ തീർച്ചയായിട്ടും പച്ചപ്പുല്ലിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ 10-18 പശുവിന് നമ്മളിപ്പോൾ ഒരു പച്ചപ്പുല്ല് ഏറെ നമുക്ക് ഇവിടങ്ങളിൽ കാര്യം പറഞ്ഞാൽ കണ്ടം കിട്ടാണ്ട്, പക്ഷേ കണ്ടത്തിലെല്ലാം വെള്ളമുള്ള കാരണം നമുക്ക് പുല്ല് ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഒരു സീസണിൽ പുല്ല് വന്നാൽ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കും പുല്ലില്ലാതെ പോകും, വെള്ളമായി പോകും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ തീറ്റക്രമത്തിലും വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ചോളത്തട്ട് പുല്ല് കൊടുത്തുകൊണ്ടിരിക്കുന്ന പശുവിന് പുല്ല് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന ആ പാലങ്ങനെ പോകും. അതേസമയം 2 ദിവസം പുല്ല് കൊടുക്കാതെ നമ്മൾ വെറും പുല്ലില്ലല്ലോ എന്ന് ഓർത്ത് കച്ചി കൊടുത്താൽ പാല് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകുമല്ലോ. അതേ രീതി തന്നെയാണ് ചോളത്തട്ട കൊടുത്തോണ്ടിരിക്കുന്ന പശുവിന് ചോളത്തട്ട കൊടുക്കുമ്പോൾ നമുക്ക് പാല് കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ ഒരാഴ്ച ചോളത്തട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും പുല്ല് മുറിച്ച് കൊടുക്കുമ്പോൾ പാല് നേരെ ഒരു 4 ലിറ്ററോളം താഴ്ത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ഏത് തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ആ പെല്ലറ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ KS കൊടുത്തുകൊണ്ടിരുന്നിട്ട് 2 ദിവസം KS ഇല്ല, എന്നാൽ നമ്മൾ കേരള ബിഡ്സ് കൊടുത്തേക്കാന്ന് വെച്ചാൽ 3ാമത്തെ ദിവസം മുതൽ പാല് കുറയും, 3-4 ലിറ്റർ കുറയും. പിന്നെ

0: കേരളായുമായിട്ട് പശു തിന്ന് തിന്ന് തിന്ന് അതിൻ്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴാണ് പിന്നെ പാല് കൂടുതലും. വീണ്ടും അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും കുറയും. അപ്പോൾ ഏത് ഭക്ഷണം പശുവിന് കൊടുക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ സ്ഥിരം കൊടുക്കാൻ പഠിക്കണം. അത് മാറി മാറി കൊടുത്തിട്ട് പശുവിന് അപ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻ പാലിൽ വരും. ഒരു ദിവസം കൂടും ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് കുറഞ്ഞു പോകും, വീണ്ടും കൂടും കുറഞ്ഞു പോകും. അപ്പോഴും നഷ്ടം നമുക്ക് തന്നെ വരും. അപ്പോൾ ഡെയിലി കൊടുക്കുന്ന തീറ്റ എന്താണെന്ന് വെച്ചാൽ അതിൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്.
1: ചോളത്തട്ടയുടെ വില എങ്ങനെയാണ് ഇപ്പോൾ?
0: ചോളത്തട്ടയ്ക്ക് ഇപ്പോൾ നല്ല വിലയായി. നേരത്തെ ചോളത്തട്ട കതിരില്ലാത്തതിന് 1 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചോളത്തട്ട കതിരില്ലാത്തതിന് 1.5 രൂപയും ഈ മെയ്സോട് കൂടി വരുന്ന ഒരു ചോളത്തണ്ടിന് 3.50 രൂപ അവിടെ കൊടുക്കണം ഇപ്പോൾ ഒരു ചോളത്തട്ടയ്ക്ക്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂൺ മുതൽ നമുക്കിവിടെ മഴ ഇല്ലാത്ത സമയത്ത് അവരുടെ ഒരു കൃഷി അവിടെ മുടങ്ങിപ്പോയി, ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് കൃഷി ചെയ്ത് വച്ചോർന്നവരുടെ ചോളത്തട്ടയ്ക്കൊക്കെ അന്യായ വില കൂടി, ബാക്കിയുള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത കാരണം. ഇനി അത് കൃഷിയായി നമ്മുടെ ഇവിടുന്ന് വെള്ളം ചെന്ന് അത് കൃഷിയായി വരുന്നതുവരെ ഈ വില നിലനിൽക്കും. നമ്മളിപ്പോൾ ഒരു 4000 ചോളത്തട്ട മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്കൊരു 15 രൂപയുടെ അടുത്ത് മുടക്കം വരും, വണ്ടിക്കൂലി ഇല്ലാതെ. 3.50 രൂപ വെച്ച് നമ്മൊന്ന് 12 ആയില്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്രയും പൈസ മുടക്കി കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ പശുവിന് അതിനനുസരിച്ചുള്ള പാല് കിട്ടണം. പാല് കിട്ടിയാലാണ് നമുക്ക് മുതലാവുക. സൊസൈറ്റിയിൽ എപ്പോഴും നമുക്ക് ഒരു വിലയാണ്. പക്ഷേ ഈ തീറ്റ സാധനത്തിനെല്ലാം മാസം മാസം അടിക്കടി വില കയറുന്ന കാരണം നമ്മളിത് മുന്നോട്ട് പോകും തോറും നമുക്ക് പ്രതിസന്ധിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതലും പശു കർഷകരെല്ലാം 1-2 പശുക്കളുള്ള കർഷകരെല്ലാം നിർത്തി. ഞങ്ങളുടെ സൊസൈറ്റി തന്നെ 1-2 പശുക്കളുള്ള ഒരു 10-25 കർഷകർ പാലളന്നുകൊണ്ടിരുന്നവർ നിർത്തിപ്പോയി. കാരണം അവർക്കൊന്നും അതിൻ്റെ ലാഭങ്ങൾ കിട്ടാനില്ല. ഇപ്പം നമ്മുടെ ഇവിടെ അത് തന്നെയല്ല, നമ്മളിവിടെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ ഇവിടുത്തെ പാലിന് അത്ര ഡിമാൻഡ് കൊടുക്കാത്ത രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഡെയിലി 3 ടാങ്കറോളം പാല് ഇതിൽ കയറി വരുന്നുണ്ട്. ഇതിലെ മാത്രം നമ്മുടെ ഈ ബോഡി മെട്ട് വഴി കയറി വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിലോട്ട് പാല് ഓവറായിട്ട് അവിടെ വില കുറച്ച് പാല് ആ പാലും കൂടെ കയറി വരുമ്പോൾ നമ്മുടെ പാലിന് അതിനനുസരിച്ച് സർക്കാരിന് ഒത്തിരി വില കിട്ടാത്ത കാരണമാണ് കർഷകരെല്ലാവരും തന്നെ ഈ കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിയാൻ ഒരു പരിധി വരെ കാരണം.
1: എത്ര രൂപ കിട്ടുന്നുണ്ട് ഇപ്പോൾ ശരാശരി 1 ലിറ്റർ പാലിന്?
0: 1 ലിറ്റർ പാലിന് നമുക്കിപ്പോൾ ശരാശരി ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 3 രൂപ വെച്ച് കൂട്ടിയതും കൂടെ വെച്ച് നോക്കിയാലും നമുക്കൊരു രാവിലെ 47 രൂപയും വൈകുന്നേരം 1.50 ചില നല്ല ഫാക്ടറിയുള്ള പാലിനൊക്കെ ആണെങ്കിൽ 1.50-1.53 അങ്ങനെ ഒരു 3 രൂപ വ്യത്യാസത്തിൽ കിട്ടുന്നുണ്ട്. അതിന് കുഴപ്പമില്ല, അത്രയും കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും കിട്ടിയിട്ട് നമ്മളിപ്പോൾ സൊസൈറ്റി കൊണ്ടുവന്ന ആ പാലങ്ങ് കൊടുത്തു 47 രൂപയ്ക്ക് പാല് കൊടുക്കുന്നു. ആ പാല് തന്നെ അന്നേരം ഫാക്ടറി റീഡിങ്ങോ ടെസ്റ്റോ ഒന്നും നോക്കാതെ തന്നെ അടുത്തൊരു പാല് വാങ്ങാൻ വന്ന് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന 65 രൂപയ്ക്കാണ്. ശരിക്കും കർഷകനേക്കാളും കൂടുതൽ ഒത്തിരി ലാഭം കിട്ടുന്ന ഇടയ്ക്ക് നിൽക്കുന്ന സൊസൈറ്റികൾക്കാണ്. കർഷകന് അത്ര അധ്വാനിച്ചാലാണ് ഈ പാല് സൊസൈറ്റിയിൽ ഒരു പശുവിനെ കറന്ന് രാവിലെ മുതൽ എണീറ്റ് അതിൻ്റെ പണികളെല്ലാം കഴിച്ച് സൊസൈറ്റിയിൽ പാൽ എത്തിക്കാൻ പറ്റുള്ളൂ. ആ എത്തിക്കുന്ന പാല് 2 മിനിറ്റ് പോലും ഇല്ലാതെ അവർക്ക് 15 രൂപ ലാഭം കിട്ടുകയാണ് 1 ലിറ്ററിന്.
1: നമുക്കിപ്പോൾ കർഷകർക്ക് ഇങ്ങനെ വീടുകളിൽ പാല് കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെ ഒരു വിപണി ഉണ്ടോ, സാധ്യതയുണ്ടോ?
0: കർഷകർക്ക് പാല് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ കർഷകർ പാല് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. എന്നാലും നമുക്കൊരു സമയം ഒരു പരിധി വരെ സമയം കിട്ടിയാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു കാർഷിക വിപണി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലാഭമുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പാല് 100-100 ലിറ്റർ കറക്കുക, അതിനുള്ള ബോട്ടിൽ മേടിക്കുക. ബോട്ടിൽ മേടിച്ചിട്ട് പാല് അതിനകത്ത് ആക്കിക്കൊണ്ട് നമ്മളൊരു വണ്ടിയിൽ എല്ലാവരുടെയും വീട്ടിൽ, ഇപ്പോൾ കൂടുതലും അങ്ങനെയാണല്ലോ, ഫുഡ് സഹിതം എല്ലാവരും വീട്ടിലെത്തിക്കുകയാണെങ്കിൽ എല്ലാവരും മേടിക്കാൻ തയ്യാറാവും, പോയി മേടിക്കണേക്കായാലും കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാ വീട്ടിലേക്കും 1 ലിറ്റർ 1 ലിറ്റർ ആവശ്യക്കാർക്ക് രാവിലെ ഒരു മണിക്കൂർത്തെ പണി, 1 മണിക്കൂർ കൊണ്ട് എത്തിച്ച് കൊണ്ടുവന്ന് റിട്ടേൺ വരുവാണെങ്കിൽ എന്നിട്ട് 10 ദിവസം കൂടുമ്പോൾ പൈസ മേടിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു കർഷകൻ്റെ ഏറ്റവും നല്ല വിജയത്തിനുള്ള ലാഭത്തിനുള്ള മാർഗം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും 65 രൂപ വെച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 100 ലിറ്റർ കോറ്റാലും ഇപ്പം 100 ലിറ്ററിന് സൊസൈറ്റി കിടക്കുന്നത് നോക്കുമ്പോൾ 65 രൂപ വെച്ച്, 100 ലിറ്റർ വരുമ്പോഴത്തേക്കും 15 രൂപ വെച്ച് നമുക്ക് അധികം കിട്ടുമല്ലോ. 1000-1500 രൂപ ഒരു ദിവസം നമുക്ക് ലാഭം കിട്ടും സൊസൈറ്റിയും ഇതും വെച്ച് നോക്കുമ്പോൾ. പശുവിനെ വളർത്തണമെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. പശുവിനെ വളർത്തണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലാഭമായിട്ട് പശുവിനെ വളർത്താൻ പറ്റും. മറ്റ് സൊസൈറ്റികളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കർഷകന് കാര്യമായ ലാഭമില്ല. കാരണം എന്ന് വെച്ചാൽ 10 ലിറ്റർ പാലുള്ള ഒരു കർഷകൻ, ഇപ്പം നമ്മുടെ അടുത്ത് 10 ലിറ്റർ പാലുള്ള ഒരു കർഷകൻ ചോളത്തട്ട മേടിക്കുന്നുണ്ട്. ചോളത്തട്ട അദ്ദേഹം 10 തട്ട് മേടിക്കും, 10 കെട്ട് മേടിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 800 രൂപയാവും. 10 ദിവസത്തിനുള്ളിൽ 10×10=20 കെട്ട് മേടിക്കണം, അപ്പം തന്നെ 1600 രൂപയായി. 10 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് കാൽത്തീറ്റ എടുക്കണം, അതിന് 1700 രൂപയായില്ലേ.

0: അപ്പോൾ 3000 രൂപ മേലെ ഈ 3000 രൂപയ്ക്ക് അനുസരിച്ച് 10 ലിറ്റർ പാല് 3000 രൂപയും, പിന്നെ കടലപ്പിണ്ണാക്കും ഇതൊക്കെ മേടിക്കണമല്ലോ സ്വാഭാവികമായിട്ട്. അതിനാണേലും 10 700 രൂപ കൂടിയാലും 14000 രൂപ അദ്ദേഹത്തിന് 10 ദിവസം കൊണ്ട് മുടക്ക് വരുമ്പോൾ 10 ലിറ്റർ പാലുള്ള വ്യക്തിക്ക് 100 ലിറ്റർ പാല് സൊസൈറ്റിയിൽ അളന്നാലും 4300 രൂപ കിട്ടും. 4300 രൂപ കിട്ടുമ്പോൾ 4000 രൂപ മേലെ പുള്ളിക്ക് ഇതിൻ്റെ ഭക്ഷണത്തിന് ചിലവായി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സാധനം മേടിച്ചുള്ള ചിലവ് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ പണിയോ പണിക്കൂലിയോ അല്ലാതെ വെള്ളം മറ്റുള്ള കാര്യങ്ങൾ പശുവിനെ തീറ്റിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ ഇത്രയും ചിലവ് വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പിന്നെ ലാഭമൊന്നും കാണുള്ളൂ. അതേസമയം ആ 10 ലിറ്റർ പാല് അദ്ദേഹം പുറമെ വയ്ക്കുകയാണെങ്കിൽ 6500 രൂപ കിട്ടും. അദ്ദേഹത്തിന് 4000 രൂപയുടെ തീറ്റ വന്നാലും 2500 രൂപ അദ്ദേഹത്തിന് കയ്യിൽ ലാഭം വരും. ആ ലാഭം വരുന്നതാണ് ശരിക്കും കർഷകൻ്റെ ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഒരു പരിപാടി. അങ്ങനെ വിതരണം ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നൊരു നല്ലൊരു സാഹചര്യമാണ് പശുവിൻ്റെ പാല്. കാരണം ഏത് മനുഷ്യൻ വീട്ടിലെ ഏത് പ്രോഡക്റ്റ് ചെന്നാലും വാങ്ങാൻ ഏത് വീട്ടുകാരും
1: തയ്യാറാണ്.
0: സമയം സാഹചര്യം നമുക്കതിന് വേണം. ഇതിനെ കറന്ന് രാവിലെ കറന്നിട്ട് രാവിലെ, അതായത് രാവിലെ ഇപ്പോൾ ഒരു 6 മണിക്ക് എണീക്കുന്ന മിക്ക വീടുകളിൽ 6 മണിക്ക് എണീക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ 6 മണിക്ക് എണീറ്റാൽ അവർ ആദ്യം തന്നെ ഒരു ചായ കുടിക്കുക എന്നുള്ള അവരുടെ മെയിൻ ഘടകമാണ്. അപ്പോൾ ആ ചായ കുടിക്കുന്നതിന് ആ ഒരു 6 മണി കണക്കാക്കി നമുക്കിത് വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനവും അതിനനുസരിച്ച് ആളും ഉണ്ടെങ്കിൽ ലാഭകരം.
1: ഈ പശുക്കളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്?
0: പശുക്കളെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന അസുഖം എന്ന് പറഞ്ഞാൽ തൈലേറിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. അതൊന്നാ പശു മാക്സിമം 80-100% 60% പശുവാണ് രക്ഷപ്പെടാൻ. 60-40% രക്ഷപ്പെടാൻ പറ്റുള്ളൂ. 60% പശു വെക്കുന്നതന്നെ ചത്തുപോകും എന്ന് പറഞ്ഞാൽ അത് വെക്കുന്ന വരുന്നൊരു
1: രോഗമാണ്.
0: അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെക്കുന്നതിനെ ചെള്ള് കൂടുതലുണ്ടെങ്കിൽ അതിന് പടയുന്ന രോഗം വരാം. വെക്കുന്ന ശരീരം പശു ക്ഷീണിച്ചു പോവുക, രോമം കൊഴിഞ്ഞു പോവുക. നല്ല മെഴുത്തിരിക്കുന്ന പശുവാണെങ്കിൽ ഒരാഴ്ചയും കൊണ്ട് അത് ക്ഷീണിച്ച് നമ്മൾ തീറ്റിയൊന്നും കൊടുക്കാത്ത രീതിയിൽ ആയി പോകും. പിന്നെ അതിൻ്റെ ബ്ലഡ് എടുത്ത് നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ച് കഴിയുമ്പോൾ അതിന് തൈലേറിയാണെങ്കിൽ ബ്ലഡ് നല്ല കൊഴുപ്പുള്ള ബ്ലഡ് അല്ലാതെ ഒരു വെള്ളത്തോടു കൂടിയ ബ്ലഡ്, അതായത് തീരെ നൈസായിട്ടുള്ള ബ്ലഡ് പോകുമ്പോൾ തന്നെ നമുക്കത് തൈലേറിയ B+ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രോഗം കൂടിയതാണ് അത്. പിന്നെ തീറ്റ എടുക്കാൻ മടി വരും.
1: പ്രതിരോധ കുത്തിവയ്പ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: പ്രതിരോധ കുത്തിവയ്പ്പ് ഉണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പ് പക്ഷേ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇതിനെല്ലാം സാമ്പിള് ബ്ലഡ് എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. അത്യാവശ്യം ബ്ലഡ് എടുത്ത് പരിശോധിച്ചാലാണ് ഇത് തൈലേറിയാണോ അതേ വേറെ തീറ്റയുടെ മടിപ്പുള്ള കാരണമാണോ, നമ്മൾ തീറ്റ കൂടുതലായിട്ട് കൊടുത്തിട്ട് ദഹനക്കേടാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ദഹനക്കേടൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ചെയ്യണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇങ്ങനെ മടിപ്പ് കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഏത് മരുന്ന് മേടിച്ചു കൊടുത്താൽ ചിലപ്പോൾ എന്നാന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റിലെ തന്നെ നമ്മളിത് ബ്ലഡ് എടുത്ത് സാമ്പിൾ പരിശോധിക്കുക എന്നുള്ളതാണ് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അല്ലാതെ ഇപ്പോൾ ഡോക്ടർമാർക്കാണേലും വന്നു നമ്മൾ ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുത്തു നമ്മൾ പറയുന്നതാണല്ലോ അവരുടെ ഒരു ഇപ്പോൾ പശു തീറ്റ തിന്നുന്നില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ ഫസ്റ്റിലെയും ഡോക്ടർ ചിലപ്പോൾ ദഹനക്കേടിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകളുണ്ട്, ഒത്തിരി ഉണ്ട്. ഗ്ലൂക്കോഫിറ്റ് ഉണ്ട്, കാൽപോ ജെല്ലുണ്ട്, ഇങ്ങനെ ഒത്തിരി മരുന്നുകളുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും തൈലേറിയാണെങ്കിൽ ഇതൊന്നും മാറില്ല. തൈലേറിക്ക് ആദ്യം തന്നെ നമ്മൾ ചികിത്സിച്ച് മാറ്റിയാൽ മാത്രമേ ബ്ലഡേക്കടെ നോർമലായിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. വെക്കുന്ന കയറ്റി വിട്ടാലും പശുചാവും. അപ്പോൾ അതിനനുസരിച്ച് ബ്ലഡ് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് വലിച്ച് താത്തി വലിച്ച് താത്തി അങ്ങനെ ബ്ലഡ് ഈ കൂടെ മിക്സ് ചെയ്ത് പയ്യെ പയ്യെ കയറ്റി വിട്ട് അങ്ങനെ രക്ഷപ്പെട്ട പശു നമ്മുടെ അടുത്തുണ്ട്. അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ട്. പിന്നെ കൂടുതലും അകിടിവീക്കം വരാം. പശു നല്ല സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ അകിടിവീക്കം വരാം അതൊന്ന്. പിന്നെ അതുകൂടാതെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അകിടിവീക്കം വരും. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, രാവിലെ പശു കുറക്കുമ്പോൾ കംപ്ലൈൻറ്റ് കാണില്ല, വൈകുന്നേരം ആകുമ്പോൾ അകിടിവീക്കം വരും. അതും 3-4 ടൈപ്പ് അകിടിവീക്കം ഉണ്ട്. ചില അകിടിവീക്കം വെക്കുന്ന നീരും തൈര് പോലെ പാല് വരും വെക്കുന്നു വരും. ചിലത് തൈര് പോലെ പാല് വന്നാലും അത് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് പടയുന്ന് മാറ്റാൻ പറ്റും. പക്ഷേ നീരോട് കൂടി വന്നാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാൻ മാറുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഇപ്പോൾ ഇത്ര വർഷം നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കാരണം ഒരു 30% നമ്മൾ ഡോക്ടർ വിളിക്കാതെ നമ്മൾ തന്നെയാണ് ഇഞ്ചക്ഷൻ എടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർക്ക് ഇവിടെ ലഭ്യതക്കുറവുണ്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ രാവിലെ അകിടുവീക്കാന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇവിടുത്തെ നമ്മുടെ സർക്കാർ ഡോക്ടർ എത്തി തീരുമ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം ആകാറാവും. അപ്പോൾ പ്രൈവറ്റിലുള്ളവരെ അതിലും താമസിച്ചേ വരുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ പശുവിൻ്റെ അകിടുവീക്കം കൂടിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു സീസണിലുള്ള പാലിൻ്റെ ലഭ്യത ഒത്തിരി കുറഞ്ഞു പോകും. പിന്നെ പാല് കൂടി വരില്ല. അകിടുവീക്കം കൂടിപ്പോയാൽ പിന്നെ പാല് ആ ഒരു 10 ലിറ്റർ കിട്ടണ പശുവിനെ ഒരു 6 ലിറ്ററിൽ നിന്ന് 6 ലിറ്ററാണ് പിന്നെ കിട്ടുള്ളൂ. അതേസമയം തുടക്കത്തിൽ നമ്മൾ മരുന്ന് കഴിയുകയാണെങ്കിൽ 10 ലിറ്ററിലോട്ട് തന്നെ തിരിച്ച് നമുക്കതിനെ കൊണ്ടുവരാൻ സാധിക്കും. അത് കാരണം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പോയി ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട്

0: അവർ പറയുന്ന മരുന്ന് കൊണ്ടുവന്ന് നമ്മൾ സ്വന്തം ഇഞ്ചക്ഷൻ ചെയ്ത് പെട്ടെന്ന് തന്നെ മാറ്റുക. തുടക്കത്തിൽ മാറ്റും. തുടക്കത്തിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് പാലൊന്ന് രുചിച്ച് വയ്ക്കുക. അത് സാധാരണ പാൽ കറക്കുന്നേക്കാളും കൂടുതലായിട്ട് കാല് പൊക്കോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകത എന്തെങ്കിലും കാണിക്കും. കാരണം നമ്മുടെ അടുത്തേക്കുന്ന പശുവാണല്ലോ. അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ പാലൊന്ന് രുചിച്ച് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് പാലിന് പുളിയുടെ ടേസ്റ്റ് വരും. വരുവാണെങ്കിൽ വൈകുന്നേരം നാളത്തേക്കുള്ളിൽ അകിടുവയ്ക്കം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അതങ്ങനെ തന്നെ പോകും.
1: താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇത്രയേറെ വിലപ്പെട്ട വിവരങ്ങൾ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് നന്ദി.
2: ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കാലിവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബിജു കണിശ്ശേരിയിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
3: സുഗന്ധ വ്യഞ്ജനങ്ങൾ നിരോക്സികാരകങ്ങളാൽ സമ്പന്നം. കണക്കിൽ ഒന്നും ഒന്നും രണ്ടാണ്. എന്നാൽ രസതന്ത്രത്തിൽ രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നാൽ പുതിയൊരു ഉൽപ്പന്നമാകും ഉണ്ടാകുക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും ഈ രസതന്ത്രമുണ്ട്. രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ നിന്ന് പുതിയൊരു രുചിയുണ്ടാകും. പുതിയൊരു ഔഷധ ഗുണം ഉരുത്തിരിയും. പോഷക ഗുണങ്ങൾ വർദ്ധിക്കും. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിക്കൂട്ടുകളിൽ ചേർക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. കുമിളുകളെയും രോഗകാരികളാവുന്ന സൂക്ഷ്മജീവികളെയും നശിപ്പിക്കാനും അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കഴിവുണ്ട്. മഞ്ഞളിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും. അതുപോലെ തന്നെ നീരുകളെ കുറയ്ക്കാനും കഴിവുണ്ട്. ഇഞ്ചി വളരെ ശക്തമായ നിരോക്സികാരകമാണ്. സന്ധികളിലെ നീരിനെ കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട്. ഇന്ത്യയിൽ എല്ലാത്തരം കറികളിലും ഉപയോഗിക്കുന്നതാണ് മഞ്ഞൾ. ഒട്ടേറെ നിരോക്സികാരകങ്ങൾ അടങ്ങിയതാണ് ഇവ. ശരീരത്തിലെ വിഷാംശങ്ങൾ മാറ്റാൻ, പ്രത്യേകിച്ച് കരളിനെ ശുദ്ധീകരിക്കാൻ മഞ്ഞളിന് കഴിവുണ്ട്. ഓർമ്മയെ നിലനിർത്താനും പ്രായമേറുമ്പോഴുണ്ടാകുന്ന ഓർമ്മക്കുറവിനെ കുറയ്ക്കാനും മഞ്ഞളിന് കഴിയുമത്രേ. വിവിധ ഭക്ഷ്യവസ്തുക്കൾക്ക് രുചി പകരുന്ന കറുവപ്പട്ടയ്ക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ലഭ്യമായ ഇൻസുലിൻ സാംശീകരിക്കുന്നത് വർദ്ധിപ്പിക്കാനും കറുവപ്പട്ടയ്ക്ക് കഴിയും. നിരോക്സികാരകങ്ങളാൽ സമ്പുഷ്ടമാണ് ഗ്രാമ്പു. ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ഛർദി, വയറിളക്കം എന്നിവയ്ക്കെതിരെ ഗ്രാമ്പു ഉപയോഗിക്കാം. തുളസിയും കടുകും മികച്ച നിരോക്സികാരകങ്ങളാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. മുളകിന്, പ്രത്യേകിച്ച് കാന്താരിക്ക്, അമിതവണ്ണത്തെ കുറയ്ക്കാനും നീരിനെ ഇല്ലാതാക്കാനും കഴിവുണ്ട്.
2: കാർഷിക ജീവനം സമാപിക്കുന്നു.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യ മൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുൻപ് എവിടെയും പ്രസിദ്ധീകരിച്ചതോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ aardevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം നിലയം 6856 എന്ന അഡ്രസ്സിലോ അയക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. വിളിക്കേണ്ട നമ്പർ 04865200226. വാട്സാപ്പിലൂടെയും ഗാനങ്ങൾ ആവശ്യപ്പെടാം. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 82810001. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30.

ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ മൂന്നാർ വെറ്റിനറി പോളിക്ലിനിക്കിലെ നിലവിൽ ഒഴിവുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിൽ 24,590 രൂപ പ്രതിമാസ വേതന അടിസ്ഥാനത്തിൽ നിശ്ചിത യോഗ്യതയുള്ള ലാബ് ടെക്നീഷ്യന്മാരെ 90 ദിവസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പ്ലസ് ടു അഥവാ തത്തുല്യ യോഗ്യത, BSc ഡിപ്ലോമ അല്ലെങ്കിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് കോഴ്സ് പാസ്സായിരിക്കണം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 9 ഒക്ടോബർ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പൂർണ്ണമായ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ പകർപ്പുകൾ എന്നിവ സഹിതം ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷം ഇടുക്കി തൊടുപുഴ ജില്ലാ സ്റ്റേഷനറി ഓഫീസുമായി ബന്ധപ്പെട്ട ഗതാഗത കയറ്റിറക്ക് ജോലികൾ കരാർ വ്യവസ്ഥയിൽ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഗതാഗത കയറ്റിറക്ക് കരാർ പുനർദർഖാസ് നമ്പർ 1/2025-26 എന്ന മേലെഴുത്തോടുകൂടിയ ടെൻഡറുകൾ ക്ഷണിച്ചു. 28 ഒക്ടോബർ ഉച്ചയ്ക്ക് 2 മണി വരെ ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0486-22-7912 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ സുനിതാ റാണി 5, 12, 19, 26 തീയതികളിൽ കോട്ടയം സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിലും 7, 14 തീയതികളിൽ പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിലും 17, 24, 31 തീയതികളിൽ പീരുമേട് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഓഫീസിലും 27 കോർട്ട് കോംപ്ലക്സ് തൊടുപുഴയിലും മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ ആസ്ഥാന ഓഫീസുകളിലും തൊഴിൽ തർക്ക കേസുകളും എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ നടത്തും.

തൊടുപുഴ താലൂക്കിൽ അറക്കുളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 24 റീസർവേ 623 ഉൾപ്പെട്ട 40.476 വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തി സേവന വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റ വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് കൈമാറിയിട്ടുള്ളതാണ്. മേൽ സാഹചര്യത്തിൽ ഈ സ്ഥലത്ത് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി വസ്തുവിൽ നിൽക്കുന്ന മരങ്ങൾ 17 രാവിലെ 11 അറക്കുളം വില്ലേജ് ഓഫീസിൽ ലേലം ചെയ്യുന്നതാണെന്ന് തഹസിൽദാർ അറിയിച്ചു. തൊടുപുഴ താലൂക്കിൽ

തൊടുപുഴ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 1 റിസർവിൽ 321/13 ഉൾപ്പെട്ട 54.566 വസ്തുവിന്റെ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ 3 ബ്ലോക്ക് മുണ്ടക്കൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിൽ നിന്നും ലഭിക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ 17 ഒക്ടോബർ രാവിലെ 11 മണിക്ക് ലേലം ചെയ്യും. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന MG ശ്രീകുമാറും സുജാതയും പാടിയത്.

പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച ബേഗ്നി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: സമയം 7:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: കുമാരി അന്ന ഷാജി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്നത്തെ യുവവാണിയിൽ. ഒരു ഭക്തിഗാനത്തോടെ ആരംഭിക്കുന്നു.
1: എന്നിലാലിന്

0: ഇനി ഒരു കവിത കേട്ടാലോ.
1: ക്ഷമ.
2: ആഴത്തിൽ മുറിവേറ്റ വേളയിലും മൗനമായി പുഞ്ചിരിക്കും നേരിയ ഭാവം. വിത്തുവേഷ തീജ്വാലയെ അണച്ചു മാറ്റി സ്നേഹത്തിൻ കുളിർമറ പൊഴിക്കും ഹൃദയം.

മാപ്പിലൂടെ താൻ സ്വയം സ്വാതന്ത്ര്യത്തിൻ ചിറകണിയുന്നു. പകയുടെ മുള്ളുകൾ കോർത്തുവെച്ച പാതയിൽ സ്നേഹത്തിൻ പൂവുകൾ വിതറുന്നൊരാൾ വാക്കുകൾ കൊണ്ടുള്ള ആഘാതങ്ങളെയും മൗനം കൊണ്ടു

0: പ്രതികാര ചിന്ത തൻ ഭാരമിറക്കി വെച്ച് ശാന്തമായി ഉണരുന്ന പ്രഭാതത്തിൻ്റെ ആനന്ദം. ഉള്ളിൽ ക്ഷമയുടെ ദീപം തെളിയുമ്പോൾ ഇരുളടഞ്ഞ കോണുകൾ വെളിച്ചമായി മാറും. തകർന്നു വീഴാത്ത ബന്ധങ്ങൾ നിലനിർത്താൻ ക്ഷമിക്കുന്ന ഹൃദയത്തോളമില്ല മറ്റൊന്നും.
1: അന്ന ഷാജി ചൊല്ലിയ കവിതയെ തുടർന്ന് ഇനി കഥാപ്രസംഗം കേൾക്കാം.
2: നമസ്കാരം, അഭിവന്ദനം. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ നേരവകാശികളാണ് നമ്മൾ ഭാരതീയർ. ജാതിമത ചിന്തകൾക്ക് അധീനമായി മാനവിക നന്മയെ നെഞ്ചിലേറ്റിൽ ആളിച്ചവർ. പക്ഷേ ശാസ്ത്രത്തിന്റെ സിറകിലേറി പുരോഗതിയുടെ മഹാകാശങ്ങൾ കീഴടക്കിയ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? നൂറ്റാണ്ടുകളായി കാത്തുവെച്ച പൈതൃക

നന്മകളെല്ലാം കാലം ഒഴിഞ്ഞു പോകുന്ന കാഴ്ചകൾ. ലോകം കൈകൂപ്പി നിന്ന മഹാപ്രതിഭകൾ പിറന്നതിവിടെയാണ്. ഈ മഹിതമായ മലയാള നാടിന്റെ പരധാനമായി ലഭിച്ച വിസ്മയ പ്രതിഭ രാജാ രവിവർമ്മയുടെ സുരഭിലമായ ഒരു ജീവിത മുഹൂർത്തം. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചിത്രാഞ്ജലി. സ്ഥലം പഴയ ബോംബെയിലെ വാനകീശ്വര ക്ഷേത്രാലയം. സമയം പ്രഭാതം.

പുതച്ച പാണ്ഡുരംഗ മലയുടെ മുകളിൽ പൊന്നുവാരിയെറിയുന്ന സൂര്യോദയം താഴെ ശരണം വിളികളും മന്ത്രോച്ചാരങ്ങളും മുഖരിതമായ വാനകേശ്വരി ക്ഷേത്രാലയം അതാ ആ ആൽത്തറയിലേക്ക് കണ്ണും നട്ടുകൊണ്ട് ആരെയോ കാത്തിരിക്കുകയാണ് ഒരു യുവ കോമളൻ. പെട്ടെന്ന് ആ കണ്ണുകൾ വിടർന്നു. പൂജാദ്രവ്യം നിറച്ച പൂത്താലങ്ങളേന്തിയ സാർവാംഗ സുന്ദരി മറ്റൊരു ദേവീ വിഗ്രഹം പോലെ സുഭാനമിറങ്ങി വരുന്നു. അയാൾ ആ ചേതഹുരാങ്കെ ഹിമ പൊട്ടാതെ നോക്കി നിന്നു. ഹേ മനുഷ്യ, നാണമില്ലേ നിങ്ങൾക്ക്? കുറെ നാളായി ഞാനിത് കാണുന്നു. വേണ്ടട്ടാ. അല്ല, ഞാൻ ഒന്നും പറയണ്ട. ഈ സുഗന്ധാമയ ആരാനാ വിചാരം? ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി, ഓടിയെത്തും അവരുടെ ആളുകൾ. ഇതും പറഞ്ഞുകൊണ്ട് പടക്കുതിരയെ പോലെ പാഞ്ഞു പോകുന്ന തോഴിയെയും ഒരു ചെറു പുഞ്ചിരിയോടെ ഒഴുകിയകലുന്ന സുഗന്ധയെയും ഒരു സ്വപ്നത്തിലെന്ന പോലെ അയാൾ നോക്കി നിന്നു. ഇങ്ങനെയുമുണ്ടോ സൗന്ദര്യം?

മനസ്സ് നിറയെ ആ സുന്ദരിയായിരുന്നു. അന്ന് രാത്രി അയാളുടെ ക്യാൻവാസിൽ ഒരു ചിത്രം പിറന്നു. പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ ദേവിയോടൊപ്പം തൊഴാനെത്തിയ തോഴിമാരുടെ കയ്യിൽ അയാൾ ആ ചിത്രം ഏൽപ്പിച്ചു. അവരത് വാങ്ങി നിവർത്തി നോക്കി. ചുറ്റും നിന്ന തോഴിമാർ സുഗന്ധയും ചിത്രത്തെയും മാറി മാറി നോക്കി. എന്തൊരു ചന്തം, ഇത് ജീവനുള്ള സുഗന്ധാമയ തന്നെ. എങ്ങനെ കിട്ടി പെണ്ണിനും ആദരിച്ചന്തം.

ആനന്ദവും കൊണ്ട് ചിത്രത്തിൽ ലയിച്ചിരുന്ന സുഗന്ധ പെട്ടെന്നാണ് ആ ചിത്രകാരനെ ഓർത്തത്. എവിടെ അയാളെവിടെ? പക്ഷേ തൊഴുത് വണങ്ങുന്ന ആൾക്കൂട്ടത്തിലൊന്നും അയാളുണ്ടായിരുന്നില്ല. മാളികയിലെത്തിയിട്ടും സുഗന്ധയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്നോളമില്ലാത്ത ഒരസ്വസ്ഥത. അവൾ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് ആ ചിത്രത്തിലേക്ക് നോക്കി. പക്ഷേ മനസ്സിൽ കാണുന്നത് ആ ചിത്രകാരനെ.

0: അന്ത്യനേരത്ത് പടികയറിവന്ന തൊഴി ആ വാർത്ത അറിയിച്ചു. അതെ, തെക്കേത്തെരുവിലെ പാട്ടിമികളാവിലാണ് താമസിക്കുന്നത്. പേര് രവിവർമ്മ. കിളിമാനൂർ കൊട്ടാരത്തിലെ തമ്പുരാനാണ് അത്രേ.
1: എന്ത്? എന്നാൽ അത്ഭുതവും ആരാധനയും ആ മനസ്സിനെ കീഴടക്കിയിരുന്നു. കണ്ണടച്ചാലും
0: അതാ ഒരു കുതിരവണ്ടി പാട്ട് ബംഗ്ലാവിന്റെ തിരുമുറ്റത്തെത്തി. സുഗന്ധയെ കണ്ട രവിവർമ്മ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി.
1: ഒരു ചന്ദന കാറ്റ് പോലെ പടിക്കേറുന്ന സുഗന്ധ കയ്യിലെ പണക്കിഴി വെച്ച് നീട്ടി.
0: ഇതാ ചിത്രത്തിന്റെ പ്രതിഫലം, ഇത് വാങ്ങൂ.
1: വേണ്ട, ഇത് വേണ്ട. പിന്നെന്ത് വേണം? പറയാം.

0: അതെ, പുരാണത്തിലെ സീതയെ, രാധയെ, ദ്രൗപദിയെ എല്ലാം എല്ലാം ഞാൻ നിന്നിൽ കാണുന്നു. ആ അമൂല്യമായ മുഹൂർത്തങ്ങൾ ആലേഖനം ചെയ്യാൻ ദിവസവും അര മണിക്കൂർ ഇവിടെ വന്നാൽ മതി.
1: എന്ത്, ഒരു മോഡലായിരിക്കാനോ?
0: സുഗന്ധ, ദൈവം കനിഞ്ഞരുളിയ സൗന്ദര്യം പ്രായത്തിനൊപ്പം നഷ്ടമാകും. നോക്കൂ, എന്റെ ചിത്രങ്ങളിൽ ഞാനത് അനശ്വരമാക്കും. ഒടുവിൽ സുഗന്ധ സമ്മതിച്ചു. രവിവർമ്മയുടെ ചിത്രശാലയിൽ അവൾ നിത്യ സന്ദർശകയായി. പാർവതി തപസ്സും ഹരിചന്ദ്ര ദേവവും സീതാ ദുഃഖവും ചിത്രങ്ങൾ ഒന്നായി പിറന്നിറങ്ങി. അച്ചുകോണക്കാവിൽ ചൂടപ്പം പോലെ വിറ്റടിച്ചു. അന്ന് സന്ധ്യാനേരത്ത് പടികേറി വന്ന മുത്തശ്ശി കയ്യിലെ ഒരു കെട്ട് ചിത്രങ്ങൾ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞലറി. നോക്ക്, നിന്റെ ചിത്രങ്ങൾ കുലം കലക്കി മൂദേവി, നനഞ്ഞൊട്ടിയ ചേല, ഹെളിക്കുന്ന മുഖം, നാണമില്ലാത്തവളെ, മാനം കെടുത്തിയില്ലേ, കടയിലും കള്ളിഷാപ്പിലും ഒക്കെ നീയാ, വൃത്തികെട്ട ശവമേ.
2: അവേ, അവൾ പാർവതി തപസ്സിരിക്കുന്ന ചിത്രത്തിലേക്ക് നീ നോക്കിയോളൂ.
0: ദൈവമേ, അതേടി, ഒരു വിധവയാണെന്ന കാര്യം മേ നീ മറന്നു. ഏഴ് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കിട്ടാ ആ കോപക്കാരൻ സേട്ടുപോയത്.
2: എന്നിട്ടും നീ കാലി കയറിയ മുത്തശ്ശി കോവിണി ചവിട്ടി കുലുക്കി ഇറങ്ങിപ്പോയി. അവൾ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് കരഞ്ഞു.

ചക്കച്ചയോടുകൂടി ഗോപാകുലയെ കടന്നു വന്ന സുഗന്ധയെ തെല്ലൊരു പരിഭവത്തോടെ രവിവർമ്മ സ്വീകരിച്ചു. സുഗന്ധ, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കണ്ടില്ലേ? പാതി വരച്ചിട്ട ദ്രൗപദി, ഈ ഗോപാകുലയായ മുഖം ഞാനൊന്ന് പകർത്തട്ടെ. ഈ മനുഷ്യ, നിങ്ങൾ എന്നെ വിറ്റ് കാശാക്കുകയാണല്ലേ. ഇങ്ങും എവിടെയും ആളുകൾ എന്റെ ചിത്രം കണ്ട് ചിരിക്കുന്നു. ഞാൻ ഇന്നൊരു അപമാനത്തെ വിധവയാണ്. എന്നെ ഒന്ന് കൊന്നു തരൂ. അതൊരു പൊട്ടിക്കരച്ചിലായി. അച്ചുകോണക്കാർ കബളിപ്പിച്ച കാര്യം രവിവർമ്മ വിവരിച്ചു. ഇല്ല, ഞാൻ ഇന്നോളവും വാണിഭ കണ്ണാൽ നിന്നെ കണ്ടതില്ലോ മനേ മാപ്പുചോരിപ്പു പെണ്ണേ. അതെ സുഗന്ധ, നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ ചായക്കൂട്ട് വലിച്ചെറിയും. ഇനി മേലിലും ഒരിക്കലും ഒരു ചിത്രവും ഞാൻ വേണ്ട. ശബ്ദം വേണ്ട. ഞാൻ എന്റെ സങ്കടം പറഞ്ഞതേ ഉള്ളൂ. വരയ്ക്കൂ. ആ ദ്രൗപദി പൂർത്തിയാക്കൂ. നിമിഷങ്ങൾ കഴിഞ്ഞില്ല. രവിവർമ്മയെ തേടി ബോംബെയിലെ ഹൈക്കോടതിയിലെ ശിപായി വിശ്വനാഥ് പടിക്കേറുവെന്ന സമൻസ് കൊടുത്തു. എന്ത്? നോം ഹിന്ദു ദേവതമാരെ അവഗണിച്ചുവെന്നു. വേദശാസ്ത്രങ്ങൾ എന്ത് കണ്ടിട്ടാനിങ്ങനെ? ശരി, നോം ഹാജരാകാം. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വർഗീയവാദികൾ ഇളകി മറിഞ്ഞു. കോട്ടുമുറ്റം ജനനിബിഡമായി. വെട്ടിനുറുക്കണം ഈ ദ്രോഹി. ഓർഡർ, ഓർഡർ. കണിശക്കാരനായ ന്യായാധിപൻ ജസ്റ്റിസ് റിച്ചാർഡ് ചേമ്പറിലെത്തി. അന്യായക്കാരന്റെ വക്കീൽ ചതുർവേദി ഒരു കെട്ട് ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി വാദിച്ചു. ഇത് ഹിന്ദു ദേവതമാർ. എല്ലാ മുഖവും ആ വിധവയായ പെണ്ണിന്റേത്. യുവർ ഓണർ നിത്യ

0: ಶತಶತ್ರು. ಅದುಕೊಂಡ ಮತ್ತೆ ವಿಹಾರಂ ಪ್ರಣ ಪ್ರತಿ ದ್ರೋಹಿ ಮಿಸ್ಟರ್ ವರ್ಮೆಯೆ കഠിന തടവ് നൽകി തുറങ്കിൽ അടക്കണം. മിസ്റ്റർ വർമ്മ, താങ്കൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ?
1: സർ,
0: ഞാൻ തന്നെയാണ് രവിവർമ്മ. എൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. വ്യക്തമായി പറയുവാൻ എന്നെ അനുവദിച്ചാലും.
1: യെസ്, യു പ്രൊസീഡ്.
0: ഭാരത പാരമ്പര്യത്തെയും സമ്പന്നമായ സംസ്കാരത്തെയും മാദരിക്കുന്ന ഒരു ഹിന്ദുവാണ് ഞാൻ. എൻ്റെ ചിത്രങ്ങൾ അതുമാത്രമാണ് എനിക്ക് വെളിച്ചമേകുന്നത്. കലയിൽ ശ്ലീലാശ്ലീലങ്ങളില്ല. രവിവർമ്മയുടെ വാക്കുകൾ പെയ്തിറങ്ങി. കേസ് വിധി പറയൽ മാറ്റിവെച്ചു. ചിത്രശാലയിൽ രവിവർമ്മയെ കണ്ണീരോടെ കാത്തിരുന്ന സുഗന്ധാമയ പറഞ്ഞു, അങ്ങ് പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജീവൻ കളയും.
1: ദേവി,
0: എന്ത് അവിവേകമാണിത്! ഈ കണ്ണീരണഞ്ഞ മുഖം ഞാൻ ഇന്ന് പകർത്തട്ടെ. സീത ഭൂഗർഭത്തിലേക്ക് താരാൻ ഒരു കയ്യുമായി നിൽക്കുന്ന സീത. ചിത്രം പൂർത്തിയായി. തിരിച്ചെത്തിയ സുഗന്ധയെ കണ്ട വീട്ടുകാർ മുഖം തിരിച്ചു. അവരുടെ കുത്തുവാക്കുകൾ അവളുടെ ഹൃദയത്തെ കീറുമുറിച്ചു. അവൾ ആഹാരം പോലും കഴിക്കാതെ മുറിയിൽ കയറി വാതടച്ചു. കേസ് വിധി പറയാൻ തുടർന്നു. കോട്ടുമുറ്റം ജനനിബിഡമായി. മഹാനായ ചിത്രകാരന്റെ വിലയേറിയ സമയം വിഫലമാക്കിയതിൽ കോടതി ഖേദിക്കുന്നു. അന്യായം തള്ളി നീക്കുന്നു. ആരാധകർക്കിടയിൽ നിന്നും രവിവർമ്മ തിടുക്കത്തിൽ വണ്ടിയിൽ കയറി.
1: പോകൂ, വേഗം പോകൂ,
0: അവളെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം. വേഗം പോകൂ. വണ്ടി പായാൻ തുടങ്ങി. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ രവിവർമ്മ ആ കാഴ്ച കൊണ്ട് നടുങ്ങി. ഓടിക്കൂടുന്ന ആളുകൾക്കിടയിൽ നിന്നും നിലവിളിക്കുന്ന മുത്തശ്ശി. രവിവർമ്മ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. തറയിൽ വാടിക്കിടക്കുന്ന സുഗന്ധയെ വാരിപ്പുണർന്നു.
1: ദേവി, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ.
0: നമ്മൾ ജയിച്ചു,
1: നമ്മൾ ജയിച്ചു. നിനക്ക് ഈ സന്തോഷ വാർത്ത കേൾക്കണ്ടേ? കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ.
0: പ്രിയമുള്ളവരെ, ആ കണ്ണുകൾ പാതി വിടർന്നു. ചുണ്ടുകൾ മന്ത്രിച്ചു സന്തോഷമായി ഒരുപാട്. പ്രിയമുള്ളവരെ, ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ശരീരം നിശ്ചലമായി. മഹാനായ ചിത്രകാരൻ ഒരു കുഞ്ഞിനെ പോലെ വാ വിട്ട് കരഞ്ഞു.
2: കണ്ണടച്ചാലും ആ കാഴ്ച തന്നെ, കൺതുറന്നാലും മറ്റൊന്നുമില്ല.
0: പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ സഹനത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
3: അവസാനമായി ഒരു കവിത കൂടി.
0: കവിതയുടെ പേര് എരിയുന്ന മുഖം. മിഴിനീർ മുത്തുകൾ കടലോളം സങ്കടം ഉള്ളിലൊതുക്കി കൺപോലയിൽ വിരിയുന്ന നീർമണികൾ. ചിലപ്പോൾ അതൊരു പരാതിയാവാം, മറ്റു ചിലപ്പോൾ മൗനമായൊരു പ്രാർത്ഥനയും. ആരും കാണാതെ തുടച്ചു നീക്കുന്ന ആ നനവിൽ ഒരു ലോകം തന്നെയുണ്ട്. സഹിച്ച പരിഭവങ്ങളും പറയാത്ത നോവുകളും തകർന്നുപോയ സ്വപ്നങ്ങളുടെ അവശിഷ്ടങ്ങളും. പെണ്ണിൻ്റെ കണ്ണുനീർ വെറുമൊരു വെള്ളമല്ല, അതവളുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. വാക്കുകൾ തോൽക്കുന്നിടത്ത് മിഴികൾ പെയ്യുന്ന സ്നേഹത്തിൻ്റെ മഴയാണ്. പെയ്തു തീരാത്ത മേഘമല്ലവൾ, നീറി നീറി നീരാവിയാകുന്ന കനലാണ്. ഓരോ തുള്ളി മിഴിനീരിലും യുഗങ്ങളുടെ മൗനം ഉറങ്ങിക്കിടപ്പുണ്ട്. അടിച്ചമർത്തപ്പെട്ട വാക്കുകളുടെ വിസ്ഫോടനമാണത്. പതിഞ്ഞ സ്വരത്തിൽ അവൾ പാടുന്ന വിലാപം. തളർത്താൻ നോക്കുന്ന ലോകത്തിനു മുന്നിൽ തൻ്റെ അസ്തിത്വം കഴുകി വെടിപ്പാക്കുന്ന തീർത്ഥം. തോൽവി സംബന്ധിച്ച് വീഴുന്ന തുള്ളികളല്ലിത്. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ അവൾ ഉള്ളിൽ കരുതി വെച്ച അതിജീവനത്തിന്റെ ഉപ്പുകളാണ്.
3: കുമാരി അന്ന ഷാജി അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
4: യുവവാണി സമാപിക്കുന്നു.

ഏറെ ഇപ്പോൾ ശ്രദ്ധിക്കൂ. ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കാൻ അനുയോജ്യമായതും സാഹിത്യ മൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുൻപ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യ രചനകൾ aardevikulam@gmail.com എന്ന മെയിൽ ഐഡിയിലും സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം നിലയം 6856131 എന്ന അഡ്രസ്സിലും അയക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇതളുകൾ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

നമസ്കാരം, ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്ന് നമുക്കൊരു കുസൃതി ചോദ്യം കേട്ടാലോ? മുകളിലൂടെ പോകുമ്പോഴും നിലത്ത് തൊടാത്തത് ഏത്? ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ഇതളുകളിൽ നമ്മൾ കേട്ടത് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടികളായിരുന്നു. അവരുടെ പരിപാടികളുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ഒരു സംസ്കൃതം ഗ്രൂപ്പ് സോങ് കേൾക്കാം. എലൈൻ, റോസ്, ബാബുവും ഫ്രണ്ട്സും ആണ് കേട്ടോ പാടണേ.

சரிமா.

0: മിയ റോസ് ബിനീഷ് ഒരു പ്രസംഗം പറയുന്നുണ്ട്.
1: നമസ്കാരം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സുവർണ കാലഘട്ടത്തിലാണ്. വിരൽത്തുമ്പിൽ ലോകത്തിലെ ഏതറും ലഭ്യമാകാൻ കഴിയുന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പഠന കാര്യങ്ങൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മൊബൈൽ ഫോൺ നൽകിയ പിന്തുണ ചെറുതല്ല. എന്നാൽ ഈ കുഞ്ഞുപകരണം നമ്മെ എത്രത്തോളം സഹായിക്കുന്നുവോ അത്രത്തോളം തന്നെ നമ്മുടെ ഭാവിക്ക് ഭീഷണിയാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ അതൊരു മികച്ച പഠനോപകരണമാണ്. എന്നാൽ അതിരുകടന്ന ഉപയോഗം അഥവാ മൊബൈൽ അഡിക്ഷൻ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. അമിതമായ ഫോൺ ഉപയോഗം കുട്ടികളിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാക്കുന്നു. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഗെയിമുകളും സമയം കളയുമ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. രാത്രി വൈകി ഫോൺ ഉപയോഗിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്കും കണ്ണുകളുടെ കാഴ്ചശക്തി കുറയുന്നതിനും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. സർഗാത്മകമായി ചിന്തിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും കൂട്ടുകാരോടൊത്ത് പുറത്തിറങ്ങി കളിക്കാനും കിട്ടുന്ന വിലപ്പെട്ട സമയമാണ് ഫോൺ സ്ക്രീനിന് മുന്നിൽ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ഫോണിന്റെ യജമാനനാകണം, അടിമയാകരുത്. പഠനാവശ്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കുക. ഗെയിമുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വ്യക്തമായ സമയ നിശ്ചിത പരിധി നിശ്ചയിക്കുക. പഠിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഫോൺ ദൂരെ മാറ്റിവെക്കുക. ഫോൺ സ്ക്രീനിൽ നിന്ന് കണ്ണുയർത്തി യഥാർത്ഥ ലോകത്തിലെ സൌഹൃദങ്ങളും വായനകളും കളികളും ആസ്വദിക്കാൻ തയ്യാറാക്കുക. നമ്മുടെ ഭാവിയും ആരോഗ്യവും നമ്മുടെ കൈകളിലാണ്. സാങ്കേതിക വിദ്യയെ നമ്മുടെ വളർച്ചയ്ക്കായി മാത്രം ഉപയോഗിക്കാം.
0: ഒരു സംസ്കൃത ലളിതഗാനം കേട്ടാലോ? നിവേദ അനിൽകുമാറാണ് പാടണേ.

യോഗ്യനായില്ലേ? അല്ല, വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേത്താതിരുകത്താതെ, വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേത്താതിരുകത്താതെ, പടക്കളം തന്നിൽ ഒരു മഹാവിരുദൻ വന്നല്ല, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, മിശബഹുക്കേമമാണല്ലോ.

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം എന്തായിരുന്നു? മുകളിലൂടെ പോകുമ്പോഴും നിലത്ത് തൊടാത്തതേത്? ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? നിഴൽ. ഇന്നത്തെ ഇതളുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷയൻ ചേച്ചിന് അറിയിക്കണേ. അഡ്രസ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കാം. ഇന്ന് ശാൻസിച്ച് പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: നക്ഷത്രതാരാട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മോഹൻ സിതാര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ച് കേൾക്കാം.
2: ഗ്രാമീണ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുക, മാതൃ നവജാത ശിശുക്കളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഇവരിലെ പോഷകാഹാരക്കുറവ് പ്രശ്നം പരിഹരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ 2005 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം. 2013 ദേശീയ നഗര ആരോഗ്യ ദൗത്യം രൂപീകൃതമായതോടെ ദേശീയ ആരോഗ്യ ദൗത്യം എന്ന് പൊതുവായ പേര് നൽകുകയും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം NRHM, ദേശീയ നഗര ആരോഗ്യ ദൗത്യം NUHM എന്നിങ്ങനെ 2 ഉപപദ്ധതികൾ ഇതിന്റെ കീഴിൽ വരികയും ചെയ്തു. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം, ദേശീയ നഗരാരോഗ്യ ദൗത്യം, തൃതീയ പരിചരണ പരിപാടികൾ, ആരോഗ്യത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മാനവശേഷി ഉപയോഗപ്പെടുത്തൽ എന്നീ പ്രധാന 4 ഘടകങ്ങളാണ് ഈ ദൗത്യത്തിലുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ചില പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് അഥവാ TFR, ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലത്ത് ജനിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണമാണ് TFR എന്ന് പറയുന്നത്. ഇത് 2.1 കുറയ്ക്കുക, ശിശുമരണ നിരക്ക് 25 കുറയ്ക്കുക, മാതൃമരണ നിരക്ക് 1 കുറയ്ക്കുക, മലേറിയ കേസുകൾ 1000 പേരിൽ 1 എന്നതിൽ താഴെ കൊണ്ടുവരിക, 15 വയസ്സു മുതൽ 49 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ വിളർച്ച തടയുകയും കുറയ്ക്കുകയും ചെയ്യുക, ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കും പകുതിയായി കുറയ്ക്കുക എന്നിവയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ചറിയാം. ആശുപത്രികളിൽ രോഗികൾക്ക് സൌകര്യങ്ങൾ ഉറപ്പാക്കാനായി രോഗി കല്യാൺ സമിതി രൂപവത്കരിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സബ് സെന്ററുകളിലേക്കുള്ള യുണൈറ്റഡ് ഗ്രാന്റുകൾ അനുവദിക്കുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രസവിക്കാൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മാതൃമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനനി സുരക്ഷാ യോജന, ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവവും 1 താഴെയുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ആരോഗ്യ സേവനങ്ങളും സൌജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ദേശീയ ആംബുലൻസ് സേവനങ്ങൾ, ദേശീയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വിവര സാങ്കേതിക വിദ്യയിലൂടെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നീ സംരംഭങ്ങളൊക്കെ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തുടനീളം 1,00,000+ വരുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാപ്രവർത്തകർ ഗർഭകാല പരിചരണത്തെക്കുറിച്ച് അവബോധം നൽകുകയും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുകയും സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമായ മിഷൻ ഇന്ദ്രധനുസിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്നു. ശുചിത്വം, വിദ്യാഭ്യാസം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ നിർണായക ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ തലങ്ങളിലും അന്തർമേഖലാ സംയോജനത്തോടെ പൂർണമായും പ്രവർത്തനക്ഷമമായ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള വികേന്ദ്രീകൃതമായ ആരോഗ്യ വിതരണ സംവിധാനം സ്ഥാപിക്കാൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിലൂടെ സാധിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ചാണ്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഉയരാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബയോടെക്നോളജി, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലയിൽ കൂടുതൽ സ്വിസ് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും നേതാക്കൾക്കിടയിൽ ധാരണയായി. ഗതാഗത സാങ്കേതിക വിദ്യ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിലും ഒപ്പുവച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊണ്ടുവെന്ന ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് എതിർകക്ഷികൾക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കാനാവില്ലെന്നും SIRമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഭൂരിപക്ഷം ഇല്ലാതെയാണ് എടുത്തതെന്ന് തെളിഞ്ഞാൽ ഇവ പുനഃപരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോം 6 മാറ്റങ്ങൾ വരുത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും വിദഗ്ധ ചികിത്സ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പ്രതീക്ഷ സെന്റർ പദ്ധതി വിജയകരമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച പദ്ധതി വിലയിരുത്തിയ ശേഷം സംസ്ഥാനത്തിൽ പൂർണ്ണതോതിൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രികളിൽ തന്നെ മുഴുവൻ സമയവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ കുറയ്ക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇടുക്കിയിലെ കയ്യേറ്റ ഭൂമികളിലെ ഫെൻസിംഗ് ലൈനുകളും തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്നതിനും ഫെൻസിംഗ് ലൈനുകൾ നീക്കം ചെയ്യുന്നതിനും നിർദ്ദേശം നൽകിയതെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 3 സാനിറ്ററി നാപ്കിനുകൾ അടങ്ങിയ പാക്കറ്റ് 10 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M.ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെഗ്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഓപ്റ്റോജെനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ബയോ എഞ്ചിനീയറിംഗ്, ബയോ ഫിസിക്സ്, ന്യൂറോ സയൻസ് വിദഗ്ധരാണ് പുരസ്കാര ജേതാക്കൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. കുട്ടനാടിന്റെ ഭംഗിയും വേമ്പനാട്ട് കായലിൽ നിന്നുള്ള അസ്തമയ കാഴ്ചകളും കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നടത്തുന്ന സൺസെറ്റ് ക്രൂയിസ് ബോട്ടിന്റെ ആദ്യ സർവീസ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി. സീ കുട്ടനാട് എന്ന ബോട്ടാണ് ദിവസവും വൈകിട്ട് 5:30

0: ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്ന പ്രവണത തടയുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന സംഘടിപ്പിച്ചു. 41 ലിറ്റർ ഉപയോഗശൂന്യമായ എണ്ണ ഇതിലൂടെ കണ്ടെത്തി നശിപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിവാഹിത എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും മാധുരിയും പാടിയത്.

0: Nobel Prize in Medicine for breakthrough technique unlocking mysteries of the brain. That's all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
2: സിനിമയ്ക്കു വേണ്ടി ദൃശ്യഭാഷയിലൂടെ പറയുന്ന കഥയാണ് തിരക്കഥ. കഥയുടെ ദൃശ്യഭാഷ, തിരക്കഥയെ അറിയാം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി ഹിക്മത്തുള്ള.
3: തിരക്കഥ, വാക്കുകളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക്. നമ്മളിൽ ഭൂരിഭാഗം പേരും സിനിമകൾ കാണുന്നവരാണ്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പലരും പലതാണ് ചർച്ച ചെയ്യുന്നത്. ആ നടന്റെ എൻട്രി സീൻ വേറെ ലെവലായിരുന്നു. ആ പശ്ചാത്തല സംഗീതം കേട്ട് രോമാഞ്ചം വന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സ് എഡിറ്റിംഗ് പൊളിച്ചു. പക്ഷേ ആ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഓരോ കുഞ്ഞുകാര്യവും ആ നടന്റെ എൻട്രി മുതൽ പശ്ചാത്തല സംഗീതം എപ്പോൾ വരണമെന്നതുവരെ ആദ്യം ഒരു കടലാസിൽ അക്ഷരങ്ങളായി പിറന്നിട്ടുണ്ട്. ഇത് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അതാണ് തിരക്കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ. ഒരു സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഈ തിരക്കഥയാണ്. ഇന്ന് വളരെ ലളിതമായി തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് തിരക്കഥ? ഒരു ലളിതമായ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ ഒരു വീട് പണിയാൻ പോവുകയാണ്. എഞ്ചിനീയറെ കണ്ട് നമ്മൾ പ്ലാൻ വാങ്ങിക്കുന്നു. അത് ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. വീടിൻ്റെ വാതിൽ എവിടെ വേണം, ജനൽ എവിടെ വേണം, ഹാളിൻ്റെ വലിപ്പം എത്രയായിരിക്കണം എന്നൊക്കെ ആ പ്ലാനിലുണ്ടാവും. ഇതേ പ്ലാൻ തന്നെയാണ് സിനിമയിൽ തിരക്കഥ. ഒരു സംവിധായകന് സിനിമ എങ്ങനെ ചിത്രീകരിക്കണം, ക്യാമറാമാൻ ക്യാമറ എവിടെ വെക്കണം, അഭിനേതാക്കൾ എന്തൊക്കെ സംസാരിക്കണം, എഡിറ്റർ എവിടെ കട്ട് ചെയ്യണം എന്നതിനൊക്കെയുള്ള വ്യക്തമായ വഴികാട്ടിയാണ് തിരക്കഥാകൃത്ത് തയ്യാറാക്കുന്ന ഈ ആദ്യത്തെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അതിനെ മുൻനിർത്തിയാണ് സംവിധായകൻ പിന്നീട് സിനിമയുടെ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഒരു സാധാരണ കഥയും തിരക്കഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു നോവലിൽ അല്ലെങ്കിൽ കഥയിൽ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതാം: രാഹുൽ കടുത്ത നിരാശയിലായിരുന്നു, അവൻ്റെ മനസ്സ് തകർന്നിരുന്നു. ഇത് വായിക്കുന്ന വായനക്കാരന് മനസ്സിലാവും ആ രാഹുലിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെപ്പറ്റിയെല്ലാം. പക്ഷേ ഒരു സിനിമയിൽ രാഹുലിൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന് ക്യാമറ വെച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് തിരക്കഥയുടെ പ്രാധാന്യം. രാഹുൽ ജനലിനടുത്ത് നിൽക്കുന്നു, അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്, പകുതി കത്തിയ സിഗരറ്റ് കയ്യിലിരുന്ന് പുകയുന്നു. അവൻ പുറത്തേക്ക് നോക്കുന്നു, അവൻ്റെ കണ്ണുകൾ ഒരിടത്തും ഉറയ്ക്കുന്നില്ല. നോക്കൂ, ഈ വിവരണത്തിലൂടെ രാഹുലിൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ, അവൻ്റെ തകർന്ന മനസ്സ് എല്ലാം വിഷ്വലി ദൃശ്യപരമായി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കാഴ്ചകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ഒരു കഥയെ മാറ്റിയെഴുതുന്ന വിദ്യയാണ് തിരക്കഥ. പറയണ്ട, കാണിച്ചു തരൂ എന്നതാണ് തിരക്കഥയുടെ ഒന്നാമത്തെ പ്രമാണം. തിരക്കഥയുടെ മൂന്ന് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു തിരക്കഥയിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ഇത് നമ്മൾ സിനിമ കാണുമ്പോൾ അനുഭവിക്കുന്നത് തന്നെയാണ്, പക്ഷേ നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒന്നാമത്തേത് രംഗവിവരണമാണ്. ഓരോ രംഗവും എവിടെ എപ്പോൾ നടക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. ഉദാഹരണത്തിന് സീൻ 1, കോളേജ് ക്യാൻറ്റീൻ. പകൽ, ക്യാൻറ്റീനിൽ വലിയ തിരക്കാണ്. ചായയുടെയും പഴംപൊരിയുടെയും മണം. കുട്ടികൾ ഗ്രൂപ്പുകളായി ഇരുന്ന് ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ഇത് വായിക്കുമ്പോൾ തന്നെ സംവിധായകനും ക്യാമറാമാനും ആ സീനിൻ്റെ ഒരു മൂഡ് മനസ്സിലാകും. ഇങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം ആക്ഷനാണ്. കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നു അഥവാ അവരെന്ത് പ്രവർത്തിക്കുന്നു എന്ന് വിവരിക്കുന്ന ഭാഗം. ഉദാഹരണം നോക്കാം. അമൽ ക്യാൻറ്റീനിൻ്റെ വാതിലിലൂടെ ഓടിക്കയറി വരുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ അഴുക്കു പിടിച്ചതാണ്. ശ്വാസമെടുക്കാൻ അവൻ കഷ്ടപ്പെടുന്നുണ്ട്. അവൻ ക്യാൻറ്റീനിലുള്ള ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുന്നു. ഇവിടെ ആ കഥാപാത്രത്തിൻ്റെ പ്രവൃത്തിയെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സംഭാഷണം എന്ന ഭാഗമാണ് മൂന്നാമത് വരുന്നത്. കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതാണ് സംഭാഷണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ജീവിതത്തിൽ സംസാരിക്കുന്ന രീതിയിലായിരിക്കണം തിരക്കഥയിലെയും സംഭാഷണങ്ങൾ. കോളേജ് വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ അവർ പുസ്തക ഭാഷ ഉപയോഗിച്ചാൽ അത് ബോറടിയാകും. ഉദാഹരണത്തിന്, പ്രേം, നീ എന്തുകൊണ്ടാണ് വൈകി എത്തിയത്? അധ്യാപകൻ നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു അച്ചടി ഡയലോഗാണ്. മറിച്ച്, ഡാ പ്രേമേ, നീ ഇതുവരെ എവിടെയായിരുന്നു? അറ്റൻഡൻസ് വിളിച്ചപ്പോൾ സാറ് നിന്റെ പേരെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ സ്വാഭാവികമാക്കി മാറ്റിയാൽ നമ്മുടെ സംഭാഷണങ്ങൾ വളരെ ആകർഷകമായി മാറും.

ആ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലവും നാടും പ്രായവുമൊക്കെ സംഭാഷണത്തിൽ പ്രതിഫലിക്കണം. തിരക്കഥയുടെ ഘടനയെപ്പറ്റി നോക്കാം. ലോകത്തിലെ മികച്ച മിക്ക സിനിമകളുടെയും തിരക്കഥ പരിശോധിച്ചാൽ അതിന് കൃത്യമായ ഒരു ഘടന ഉണ്ടെന്ന് കാണാം. ഇതിനെയാണ് 3-act സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലെ 1st act അഥവാ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബിഗിനിങ്, തുടക്കമാണ്. കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു, അവരുടെ ലോകം കാണിച്ചു തരുന്നു. ഇതാണ് ആ ആദ്യ ഭാഗം. ഉദാഹരണത്തിന് പ്രേമം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ജോർജിൻ്റെയും കൂട്ടരുടെയും സ്കൂൾ കാലഘട്ടം കാണിക്കുന്നത് പോലെ. 2-ാം ഭാഗം മിഡിൽ ആക്ട് ആണ്. ഇത് കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ അതുവരെ തുടർന്ന കഥയിൽ ഒരു മാറ്റം അത് സംഭവിക്കുന്നു. ആ പ്രശ്നം പിന്നീട് പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും. ആ പ്രശ്നത്തെ നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കാം, ഒരു സംഘർഷം. അത് പരിഹരിക്കാൻ അവൻ അല്ലെങ്കിൽ അവൾ നടത്തുന്ന പോരാട്ടമാണ് ഈ 2-ാം ഭാഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക. ഉദാഹരണത്തിന് കഥാനായകന് താൻ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന വെല്ലുവിളി ഉണ്ടാവുകയോ ചെയ്യുന്നത് ഈ ഭാഗത്ത് ആയിരിക്കും പ്രധാനമായും വിസ്തരിച്ച് കാണിക്കപ്പെടുക. ഇനി നമുക്ക് 3-ാമത്തെ ഭാഗം നോക്കാം. ഇത് എൻഡിങ് ആക്ട് ആണ്. അതാണ് ഈ പ്രശ്നം വളർന്നു വലുതായി അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്നു, ക്ലൈമാക്സ്. അതിനുശേഷം അത് പരിഹരിക്കപ്പെടുന്നു. ഇത്രയുമാണ് 3-ാം ഭാഗത്തിൽ കാണുന്നത്. ഈ 3 ഭാഗങ്ങളെ കോർത്തിണക്കുന്നത് ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയാം. പ്രേക്ഷകന് അടുത്തത് എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷ നിലനിർത്തുന്നത് ഈ ഘടന കൃത്യമായി കൊണ്ടുപോകുമ്പോഴാണ്. എങ്ങനെ തുടങ്ങാം? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം കാണും. ഞങ്ങൾക്ക് തിരക്കഥ എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങണം? വളരെ എളുപ്പമാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുക, സൂക്ഷ്മ നിരീക്ഷണം അത് വേണം, ഒബ്സർവേഷൻ. ബസ്സിൽ യാത്ര ചെയ്യുന്നവർ, നിങ്ങളുടെ അധ്യാപകർ, അയൽവാസികൾ, ഹോട്ടലിലെ കാഷ്യർ, ലൈബ്രറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടി, പാർക്കിലെത്തിയ കുടുംബം, ഇങ്ങനെ നാം നിത്യജീവിതത്തിൽ കാണുന്ന പലതരത്തിലുള്ള മനുഷ്യരെ, പലതരത്തിലുള്ള സന്ദർഭങ്ങളെ നിരീക്ഷിക്കുക. ഇവരുടെയൊക്കെ ശരീരഭാഷയും സംസാര രീതിയും ശ്രദ്ധിക്കുക. ഇവരൊക്കെയാണ് നാളെ നിങ്ങളുടെ കഥാപാത്രങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് നീളുന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടിയോ ഒരു തെരുവ് നാടകത്തിന് വേണ്ടിയോ ആദ്യം എഴുതി തുടങ്ങുക. പിന്നീട് വായിക്കുക, നല്ല നല്ല സിനിമകൾ കാണുക, മികച്ച തിരക്കഥകൾ വായിക്കുക. പല നല്ല തിരക്കഥകളും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. സിനിമ വെറുതെ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം കണ്ട ഒരു സിനിമയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ സീൻ ഇങ്ങനെ ആയത്, എന്തുകൊണ്ടാണ് ഈ സീനിൽ അദ്ദേഹം കടന്നു വന്നത്, എന്തുകൊണ്ടായിരിക്കും ഈ സീനിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ സന്ദർഭം സൃഷ്ടിച്ചത്, ഇങ്ങനെ ആലോചിക്കുക. വെറുതെ കണ്ടുപോകുന്നതിന് പകരം കണ്ട സിനിമയെക്കുറിച്ചുള്ള ഈ പുനരാലോചനയാണ്, മറിച്ചുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഒരു നല്ല തിരക്കഥാകൃത്താക്കുന്നത്. പൊതുവെ നാം ഇത് ആലോചിക്കാറില്ല, സിനിമ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് പതിവ്. കഥയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കണം, നടക്കണം, കരയണം, ചിരിക്കണം, അവർ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണണം, അവരുടെ മുഖത്തെ ഭാവങ്ങൾ നമ്മൾ തിരിച്ചറിയണം, ഇതൊക്കെ പ്രധാനമാണ്. വാക്കുകളിലൂടെ, വാക്കുകളിൽ നിന്ന് കഥയിലേക്ക്, കഥ ദൃശ്യങ്ങളിലേക്ക്, ശബ്ദങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റിയെഴുതുന്ന വിദ്യയാണ് തിരക്കഥ എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ കാണാനും കേൾക്കാനും കഴിയുന്ന രീതിയിൽ എഴുതപ്പെട്ട കഥയാണ് തിരക്കഥ. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. രമേശന് അച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അച്ഛൻ്റെ മരണശേഷം അവൻ ഏകാന്തനായി. ഇത് ഒരു കഥാകാരൻ എഴുതാം, പക്ഷേ തിരക്കഥയിൽ ഇത് പോരാ. രംഗമൊന്ന്, വീട്ടുമുറ്റത്ത് ഒരു പഴയ കസേര. രമേശൻ ആ കസേരയിലേക്ക് നോക്കുന്നു. കസേരയിൽ ആരുമില്ല. അവൻ പതുക്കെ കസേരക്കരികിലേക്ക് നടക്കുന്നു. കസേരയിൽ കിടക്കുന്ന അച്ഛൻ്റെ പഴയ കണ്ണട കയ്യിലെടുക്കുന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നു. അവനൊന്നും പറയുന്നില്ല. നോക്കൂ, ഇവിടെ അച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു, അച്ഛൻ മരിച്ചതിനു ശേഷം അവൻ ഏകാന്തനായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം പ്രേക്ഷകന് മനസ്സിലായി. ഇതാണ് തിരക്കഥയുടെ ശക്തി. പറയുന്നതിനേക്കാൾ കാണിക്കുന്നതാണ് സിനിമയുടെ ഭാഷ. ഒരു നല്ല തിരക്കഥയുടെ തുടക്കം ഒരു വലിയ കഥയിൽ നിന്നാവണമെന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ ചിന്തയായിരിക്കാം, ചെറിയ ചോദ്യമായിരിക്കാം. അച്ഛന്റെ മരണശേഷം മകൻ എന്തു ചെയ്യും? വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ എന്തു സംഭവിക്കും? സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരാൾ, തന്റെ നാട് ആകെ മാറിയിരിക്കുന്നു, അയാൾക്ക് എല്ലാം ആദ്യം തൊട്ടു തുടങ്ങണം, എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചിന്തകളാണ് പിന്നീട് ഒരു കഥയിലേക്ക് മാറുന്നത്. തനിക്ക് പറയാനുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ച് തിരക്കഥാകൃത്തിന് നല്ല ബോധ്യമുണ്ടായിരിക്കണം. കഥയ്ക്ക് സംഘർഷം വേണം. നാം നേരത്തെ പറഞ്ഞല്ലോ, കഥയിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവണം. പക്ഷേ കഥാപാത്രങ്ങൾ വെറുതെ ജീവിച്ചു പോയാൽ മതിയാവുകയില്ല. അവർക്ക് ഒരാഗ്രഹമുണ്ടാവണം. ആ ആഗ്രഹത്തിന് കഥയിൽ ഒരു തടസ്സം നേരിടണം. ഈ തടസ്സം

0: മാറ്റി മുന്നോട്ടു പോകുന്നതാണ് ആ കഥാനായകന്റെ ജീവിതം. ഒരു ഉദാഹരണം കൂടി നോക്കാം. നമ്മുടെ കഥാനായികയ്ക്ക് വിദേശത്തേക്ക് പോകണം, പക്ഷേ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് സംഘർഷം തുടങ്ങുകയായി. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ ഓർമ്മയില്ലേ? നൈജീരിയയിൽ നിന്നും മലപ്പുറത്തേക്ക് കളിക്കാൻ വന്ന ആ ഫുട്ബോളർക്ക് പരിക്ക് പറ്റി, അവന്റെ പാസ്പോർട്ട് നഷ്ടപ്പെടുന്നു. അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ, പിന്നീട് അവന്റേത് ശരിയായ പാസ്പോർട്ടല്ല എന്ന് മനസ്സിലാകുന്നു, അതിനെ തുടർന്ന് വീണ്ടും സംഘർഷങ്ങൾ. ഇങ്ങനെയുള്ള സംഘർഷങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്, പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. അമ്മയ്ക്ക് മകനെ കാണണം, പക്ഷേ മകൻ അമ്മയെ കാണാൻ തയ്യാറല്ല. ഇതും സംഘർഷമാണ്. കഥാപാത്രത്തിന്റെ ആഗ്രഹവും അതിനു മുന്നിലുള്ള തടസ്സവുമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കഥാപാത്രം. നമ്മൾ സിനിമയിലെ കഥാപാത്രങ്ങളെ ഓർക്കുന്നത് അവരുടെ പേരുകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ഒരു കഥാപാത്രം എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് അവൻ്റെ ഭയം, എന്താണ് അവൻ്റെ ആഗ്രഹം, അവൻ എന്താണ് നഷ്ടപ്പെടാനുള്ളത്, ഇതെല്ലാം തിരക്കഥാകൃത്ത് അറിയണം. ഒരു നല്ല കഥാപാത്രത്തിന് പുറം ലോകത്ത് ഒരു പ്രശ്നമുണ്ടാവും, അതോടൊപ്പം അവൻ്റെ ഉള്ളിലും ഒരു പ്രശ്നമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു യുവാവ് ജോലി തേടി നഗരത്തിലെത്തുന്നു. ജോലി കിട്ടാത്തതാണ് അവൻ്റെ പുറത്തെ പ്രശ്നം, പക്ഷേ താൻ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം, അത് അവൻ്റെ ഉള്ളിലെ പ്രശ്നമാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് കഥാപാത്രത്തിന് കൂടുതൽ ആഴമുണ്ടാകുന്നത്. ഒരു തിരക്കഥയിലെ രംഗങ്ങൾ പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഓരോ രംഗത്തിനും ഒരു സ്ഥലമുണ്ടാകും, ഒരു സമയമുണ്ടാകും, അതായത് കഥ നടക്കുന്ന സമയം. കഥാപാത്രങ്ങളുണ്ടാവും, അവിടെ എന്തെങ്കിലും സംഭവിക്കുകയും വേണം. ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ. രംഗം ഒന്ന്, സ്ഥലം റെയിൽവേ സ്റ്റേഷൻ. സമയം രാവിലെ 10 മണി. നായകൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു. അവൻ ചുറ്റും നോക്കുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലെത്തുകയാണ്. അവൻ മൊബൈലെടുത്ത് ആരെയോ വിളിക്കുന്നു. ഞാനെത്തി. മറുവശത്ത് ആരാണ്? അയാൾ എന്താണ് പറയുന്നത്? അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇവയാണ് രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു രംഗത്ത് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ആ രംഗം ആവശ്യമാണോ എന്ന് തിരക്കഥാകൃത്ത് ചിന്തിക്കണം. അത് ചത്ത നിമിഷങ്ങളാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് കഥയ്ക്ക് ഊർജമുണ്ടാകുന്നത്, രംഗത്തിന് ശക്തിയുണ്ടാകുന്നത്. നമ്മുടെ സാധാരണ ജീവിതത്തിലെ സംസാരവും സിനിമയിലെ സംസാരവും ഒരുപോലെയല്ല. നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരേ കാര്യം പലതവണ ആവർത്തിക്കാറുണ്ട്. പക്ഷെ സിനിമയിൽ സംഭാഷണത്തിന് കൃത്യമായ ലക്ഷ്യം വേണം. സംഭാഷണം കഥാപാത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു വികാരം സൃഷ്ടിക്കണം. ഉദാഹരണത്തിന്, നീ എവിടെയായിരുന്നു? പുറത്തായിരുന്നു. എവിടെ? അത് പറയാൻ പറ്റില്ല. ഈ ചെറിയ സംഭാഷണത്തിൽ പോലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ച പോലെയുണ്ട്. ഇവിടെ പ്രേക്ഷകന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാവും, എന്താണ് എവിടെയായിരുന്നു എന്ന് അവന് പറയാൻ പറ്റാത്തത്? ഈ ആകാംക്ഷയാണ് പ്രധാനം. അങ്ങനെ അടുത്ത രംഗത്തിലേക്ക് ഈ ഒരു സംഭാഷണം നമ്മളെ കൊണ്ടുപോകുന്നു. പറയാതെ പറയുന്ന കലയാണ് സർഗാത്മകത എന്ന് നമുക്കറിയാം. തിരക്കഥയിൽ ഏറ്റവും മനോഹരമായ ഒരു സങ്കേതമാണ് പറയാതെ പറയുക. ഒരു കഥാപാത്രം ദുഃഖിതനാണ് എന്ന് എഴുതുന്നതിന് പകരം അവൻ ഭക്ഷണം കഴിക്കാനിരുന്നു, മുന്നിൽ ഭക്ഷണം. അവനൊരു കഷ്ണം എടുക്കുന്നു, പക്ഷെ കഴിക്കുന്നില്ല, പാത്രം മാറ്റിവെക്കുന്നു. നോക്കൂ, ഇവിടെ സംഭാഷണം ആവശ്യമില്ല. അവൻ്റെ മനസ്സിലെ സംഘർഷം, സങ്കടം, ദുഃഖം പ്രേക്ഷകർ അനുഭവിക്കുന്നു. ഇതാണ് സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത്. സിനിമയുടെ ദൃശ്യഭാഷയിൽ തിരക്കഥാകൃത്തിന് വലിയ പങ്കുണ്ട്. നോവലിൽ എഴുത്തുകാരന് കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. അവന് ബാല്യകാലം ഓർമ്മ വന്നു എന്നെഴുതാം. പക്ഷെ സിനിമയിൽ അതെങ്ങനെ കാണിക്കും? ഒരു പഴയ ഫോട്ടോ കാണിക്കാം, പഴയ വീട്ടുമുറ്റം കാണിക്കാം, പഴയ പാട്ട് കേൾപ്പിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഒരു ദൃശ്യം പെട്ടെന്ന് മുന്നിലെത്തിക്കാം. അതായത് കഥാപാത്രത്തിൻ്റെ ഓർമ്മയെപ്പോലും ദൃശ്യാനുഭവമാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു കഥപറച്ചിലുകാരൻ, കഥപറച്ചിലുകാരി ഉണ്ടാവും. നമ്മൾ കൂട്ടുകാരുമായി അനുഭവങ്ങൾ പറയുമ്പോഴും തമാശകൾ പങ്കുവെക്കുമ്പോഴും നമ്മൾ അറിയാതെ ഒരു കഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ കഥകളെ കൃത്യമായ രൂപത്തിൽ ദൃശ്യഭാഷയിലേക്ക് മാറ്റിയെഴുതാൻ പഠിച്ചാൽ നിങ്ങൾക്കും ഒരു മികച്ച തിരക്കഥാകൃത്താവാം. കാരണം സിനിമ എന്നത് ഏതെങ്കിലും കുറച്ചു പേരുടെ മാത്രം കുത്തകയല്ല, അത് ആശയങ്ങളും സ്വപ്നങ്ങളുമുള്ള എല്ലാവരുടേതുമാണ്. നിങ്ങളുടെ ചിന്തകൾക്ക്, നിരീക്ഷണങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് കടലാസിൽ ചിറകുകൾ നൽകുക. നാളത്തെ വലിയൊരു സിനിമയുടെ തുടക്കം ഒരുപക്ഷേ നിങ്ങളുടെ പുസ്തകത്തിന്റെ അവസാന പേജിൽ കുറിക്കുന്ന ഒരു കുഞ്ഞുവരിയിൽ നിന്നായിരിക്കാം.
1: കഥയുടെ ദൃശ്യഭാഷ, തിരക്കഥയെ അറിയാം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി

ആകാശവാണി കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. വാരണമുഖ എന്ന് തുടങ്ങുന്ന കോടീശ്വര അയ്യർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ഹംസധ്വനി രാഗം രൂപകതാളം.

കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. തോടിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ത്യാഗരാജ കൃതിയാണ് ഇനി കദ്ധനുവാരികി എന്നാരംഭിക്കുന്നു ആദിതാളം.

കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരിയാണ് കേട്ടത്. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ഇപ്പോൾ മുതൽ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 04865200226. വാട്സാപ്പിലൂടെയും ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഇന്ന് ഹൃദയരാഗങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ രേണുക, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ഗംഗ, സാങ്കേതിക സഹായം ശ്രീജ.

0: ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരായിരുന്നു?
1: മുഹമ്മദ്, വടക്കേ വാവനൂർ, പാലക്കാട് ജില്ല.
0: പാലക്കാട് ജില്ലയിൽ നിന്ന്. നമസ്കാരം സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: എന്താ നല്ല വിശേഷങ്ങൾ? നല്ലൊരു മഴയൊക്കെ ഇന്നലെ നന്നായി കിട്ടി. അതുകൊണ്ട് പകലൊക്കെ നല്ല ചൂട് കുറവുണ്ടായിരുന്നു.
0: ആണല്ലേ, എല്ലായിടത്തും മഴയായിരുന്നു എന്ന് പൊതുവെ. ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് കടുവായെന്ന സിനിമയിലെ പാലാപ്പള്ളി തിരുപ്പള്ളി ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇതേ, നാളെ എന്റെ ഇളയ മകൻ വാഹിദ് എന്ന മോന്റെ ജന്മദിനമാണ്.
0: വാഹിദ്?
1: വാഹിദ്,
0: ഫാഹിദ്. ഓക്കേ ഓക്കേ. മോൻ എന്ത് ചെയ്യുന്നു?
1: അവൻ പ്ലസ് ടുവിനൊപ്പം പഠിക്കുന്നത്.
0: പഠിക്കുന്നല്ലേ.
1: ഫുട്ബോളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കലാവാസനക്കുള്ള ആളാണ്.
0: ശരി, അപ്പം ഫാഹിദിന് സ്പൈസ് എഫ് എമ്മിന്റെയും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. കടുവ എന്ന ചിത്രത്തിലെ പാലാപ്പള്ളി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം.

0: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹൃദയരാഗങ്ങളല്ലേ?
0: അതെ, ഹൃദയരാഗങ്ങളാണ്.
1: ഞാൻ അഷ്റഫ് ആണ്, മലപ്പുറം ജില്ലയിൽ മാണിത്തുടിക.
0: ഓക്കെ, മലപ്പുറം ജില്ലയിൽ നിന്ന് അഷ്റഫ്. എന്ത് ചെയ്യുന്നു അഷ്റഫ്?
1: ഞാൻ ഫർണിച്ചർ വർക്കറാണ്.
0: ഫർണിച്ചർ വർക്കറാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
1: ആ, അങ്ങനെ കുഴപ്പമില്ല, ബിസിനസ് ആയിട്ടൊന്നുമില്ല സാറേ, ഞാൻ വർക്കറായിട്ട് പോവാണ്.
0: വർക്കറായിട്ട് പോവാണ്.
1: അതെ അതെ.
0: ആ ഓക്കെ ഓക്കെ. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് അമരത്തിലെ വികാര നൗകയുമായ
0: ഇത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അല്ല അല്ല, ഈ കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ നമ്മള് അനീഷ് കൊല്ലമ്പടി അവനെ വിളിക്കാൻ പറഞ്ഞ നമുക്ക് നമ്പറൊക്കെ വിട്ടു തന്നത് പ്രത്യേകിച്ച് അവനും. പിന്നെ എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ ദേവിയുടെ നിലയത്തിലല്ല അവതാര എല്ലാവർക്കും വേണ്ടിട്ട്
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹൃദയരാഗങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
1: അതെ, ആദ്യം കൂടുതൽ കേട്ടുണ്ട്, ഇപ്പൊ വർഷമായിട്ട് കുറച്ച് തിരക്കായിട്ട് കേൾക്കൽ കുറവാണ്.
0: ആണല്ലേ, ഇപ്പൊ സമയം കണ്ടെത്തുക കേട്ടോ പരിപാടി കേൾക്കാനായിട്ട്.
1: ആ, സമയം കിട്ടാണ്ട് ഇപ്പൊ നെറ്റിലൊക്കെ ഉള്ളത് കുറെ റെക്കോർഡിംഗ് ഒക്കെ വരുന്നതുകൊണ്ട്.
0: അതെ, വേവ്സ് ആപ്പിലൂടെയും നമുക്ക് ഇപ്പൊ പരിപാടികളൊക്കെ കേൾക്കാൻ പറ്റും. ആ, ഇനി ഹൃദയരാഗങ്ങൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് പരിപാടികൾ നമ്മുടേതായിട്ടുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ, കേൾക്കാം.
0: ആ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമേ.
1: ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.

0: ഹലോ.
1: ഹലോ ഹലോ ആ ഹലോ, ഞാൻ ഏറ്റുമാനൂരിൽ
0: ആ പേര് പറയാമോ?
1: നിന്നാണ്. സുകുമാരൻ, ഏറ്റുമാനൂരിന്ന് സുകുമാരൻ.
0: ഏറ്റുമാനൂരിന്ന് സുകുമാരൻ. എന്ത് ചെയ്യുന്നു?
1: എന്താണ് കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. കൃഷിപ്പണിയൊക്കെയാ?
0: എന്താ കൃഷി ചെയ്യുന്നത്?
1: കൃഷിപ്പണികളൊക്കെയാ.
0: ആ ഓക്കെ. എന്ത് എന്ത് വിളകളാ?
1: കപ്പ, വാഴ ഇങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെയാ.
0: കൃഷികളൊക്കെയാണ്. അപ്പം ഹൃദയരാഗങ്ങൾ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ?
1: ആ ഇങ്ങനെ രാത്രി ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടോളൂ ഇപ്പം.
0: ആണല്ലേ. ആ ഓക്കെ ഓക്കെ. ഇപ്പം വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ആരൊക്കെയുണ്ട് വീട്ടിൽ?
1: രണ്ട് മക്കളും ഒരു മകൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ട്. ഞാനും
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അനാഥ ശില്പങ്ങൾ എന്നും പറഞ്ഞൊരു പാട്ടാ. അനാഥ ശില്പങ്ങൾ, അച്ഛൻ കോവിലാറ്റിലെ കൊച്ചോളങ്ങൾ എന്നും പറഞ്ഞൊരു പാട്ട്.
0: ആ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: സാറാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ആ ഓക്കെ, ശരി. അപ്പം വിളിച്ചതിൽ ഒരുപാട് നന്ദി കേട്ടോ. വീണ്ടും വിളിക്കുക, പരിപാടികളെല്ലാം കേൾക്കുക.
1: ശരി.
0: ആ ഓക്കെ.

0: हेलो
1: हेलो
0: हेलो, नमस्कारम।
1: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്?
0: എൻ്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പിലാനൂരി എന്ന സ്ഥലത്ത് വിളിക്കുന്ന
1: ആനന്ദൻ കണ്ണൂർ ജില്ലയിൽ നിന്നും എന്ത് ചെയ്യുന്നു?
0: ഞാൻ പിന്നെ ആദ്യം അച്ഛൻ്റെ കടയിലെ ജോലിയായിരുന്നു പിലാനൂരി തന്നെ. അതിൻ്റെ സ്റ്റേഷനറി അനാജലായിട്ട് ഒരു കടയുണ്ട്. നമുക്ക് ഏകദേശം 10-60 വർഷത്തോളമായി. ഇപ്പൊ അവിടെ ഏട്ടനാണ് ഉള്ളത്. ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി മാറിയിട്ട് താഴെ ചുവന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ഹോട്ടലിൽ സപ്ലൈ ആയിട്ട് ജോലി ചെയ്യുന്നു.
1: പാട്ടൊക്കെ ഇഷ്ടമാണോ?
0: പാട്ടൊക്കെ ഇഷ്ടമാണ്. ആകാശവാണീന്റെ ഞാനും എന്റെ കുടുംബം എത്രയോ വർഷത്തോളമായി ആകാശവാണീനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ നടക്കുന്നു.
1: നമുക്ക് വേണ്ടി ഇന്നൊരു പാട്ട് പാടാൻ പറ്റുമോ?
0: അത് പാടാലോ.
1: പാടിക്കോ.
0: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ

0: മതി മതി, നന്നായിട്ട് പാടി കേട്ടോ.
1: എന്നാലും ടെൻഷൻ ഉണ്ട്, കാരണം വെച്ചാല് ആദ്യമായിട്ടാണ് ദേവികുളം ആകാശവാണിയിൽ വിളിച്ചിട്ട് കിട്ടുന്നത്.
0: ആണല്ലേ, അപ്പം ഇനിയും വിളിക്കുക കേട്ടോ.
1: ആ അതിന്റെ ഒരു ടെൻഷൻ എപ്പോഴൊക്കെ
0: ടെൻഷൻ ഒന്നും വേണ്ട, സാധാരണ സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കുക.
1: അതെ അതെ അതെ,
0: ഇന്ന്
1: ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ വിളിച്ച് കിട്ടിക്കഴിഞ്ഞതിൽ എന്റെ ജീവിതത്തിൽ നമുക്ക് ചില അപൂർവ സന്തോഷ നിമിഷങ്ങൾ ആണെന്നല്ല ഉണ്ടാവില്ലേ.
0: അതെ അതെ, സംസാരിക്കാൻ പറ്റിയതിൽ നമുക്കും സന്തോഷമുണ്ട്. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വേണ്ടത് പിരിയില്ല എന്നാന്ന് പറഞ്ഞ സിനിമയിനകത്ത് ഒരു പാട്ടുണ്ട്, കസ്തൂരി മാനിന്റെ തോഴി, വളരെ മനോഹരമായ ഒരു പാട്ട്. ആ പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട്.
0: അപ്പൊ പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ആ ഈ പാട്ട് പിന്നെ വീട്ടിൽ ഭാര്യ ജസ്നയാണ്, മക്കളായ വിഷ്ണുപ്രിയ, നിവേദ, അങ്ങനെ എന്റെ കൊച്ചു ഫാമിലിയിലേക്ക് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: എല്ലാവർക്കും വേണ്ടി വെച്ചു തരാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

ഇനി നമുക്കൊരു വാട്സാപ്പ് സന്ദേശം നോക്കാം. തൃപ്പൂണിത്തുറയിൽ നിന്നും വൈഷ്ണവിയാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴ്വാരം എന്ന ചിത്രത്തിലെ കണ്ണത്ത ദൂരെ മറുതീരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് വൈഷ്ണവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനം എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗാനം കേൾക്കാം.

ചേർത്തല തണ്ണീർമുക്കത്ത് നിന്നും സുമാ ശശിധരൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി സവിതം എന്ന ചിത്രത്തിലെ തൂവാനം ഒരു പാലാഴി എന്ന് തുടങ്ങുന്ന ഗാനം.